കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 14 2026 സെപ്റ്റംബർ 30 ബുധനാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആരോടും ഒന്നും ഒരിക്കലും വിശദീകരിക്കാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഒരുവിധ വിശദീകരണത്തിന്റെയും ആവശ്യമില്ല. എന്നാൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർക്കും വിശ്വസിക്കാത്തവർക്കും മാനിക്കാത്തവർക്കും നിങ്ങളുടെ ഒരുവിധ വിശദീകരണം കൊണ്ടും അവരുടെ മനസ്സിലെ വിലയിരുത്തൽ ഒരിക്കലും മാറുകയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് സന്തോഷമായി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഇരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 9:30 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 30. മദ്രാസ് നഗരം വീണ്ടും ചെന്നൈ എന്ന പേരിലേക്ക് തിരിച്ചു വന്നതും പ്രശസ്തമായ ബ്ലഡ് ആൻഡ് അയൺ എന്ന പ്രസംഗം നടന്നതും അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് സ്ഥാപിതമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 30. ആദ്യകാലത്ത് ചെന്നൈ എന്നറിയപ്പെട്ടിരുന്ന മദ്രാസ് നഗരം വീണ്ടും ചെന്നൈ എന്ന പേരിലേക്ക് തിരിച്ചു വന്നത് 1996 സെപ്റ്റംബർ 30. ജർമ്മൻ ഏകീകരണത്തിന്റെ സൂത്രധാരനും പ്രശസ്തമായ ഓട്ടോ വോൺ ബിസ്മാർക്ക് ബ്ലഡ് ആൻഡ് അയൺ എന്ന പ്രസംഗം നടത്തിയത് 1863 സെപ്റ്റംബർ 30. ഇരുമ്പ് ചാൻസലർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. പതിനായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട മഹാരാഷ്ട്രയിലെ ലാത്തൂർ ഭൂകമ്പം നടന്നത് 1993 സെപ്റ്റംബർ 30. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം കണക്കനുസരിച്ച് ശക്തമല്ലായിരുന്നെങ്കിലും മോശമായ വീട് നിർമ്മാണത്തിന്റെ ഫലമായിട്ടാണ് മരണനിരക്ക് ഉയർന്നത്. അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് സ്ഥാപിതമായത് 1898 സെപ്റ്റംബർ 30. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പ്രശസ്ത ഇന്ത്യൻ ചെസ് താരം വിശ്വനാഥൻ ആനന്ദ് ജേതാവായത് 2003 സെപ്റ്റംബർ 30.

0: ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടീഷ് സംരക്ഷിത സംസ്ഥാനമായ ബെച്ച്വാന ലാൻഡ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ബോട്സ്വാന റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തത് 1966 സെപ്റ്റംബർ 30 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനുമായി ലയിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേലിന് കരുത്തായി നിന്ന മലയാളിയായ വി പി മേനോന്റെ ജന്മദിനമാണ് ഇന്ന്. 1894 സെപ്റ്റംബർ 30 അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വി കെ സുരേഷ്, പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2nd ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കെതിരായി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നേരിട്ട് ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തുന്നില്ലെന്ന പരാതി ഉണ്ടാകാൻ പാടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മരുന്നിന്റെ കുറവ് ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നതെന്നും താഴെത്തട്ടിൽ ആശുപത്രികളിൽ മരുന്നുകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ഫീൽഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദാരിദ്ര്യരേഖയിൽ താഴെ കഴിയുന്നവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൗജന്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക ഹൃദയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയപരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയുന്ന ട്രോപ് ടി പരിശോധന BPL വിഭാഗത്തിന് സൗജന്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ഉൾപ്പെടെ കാരണങ്ങളാൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കുടിശ്ശിക കൂടാതെ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. വിളനാശ ഇൻഷുറൻസിന് 6 കോടി രൂപ അനുവദിക്കുന്നതിന് ഭരണാനുമതി നൽകിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ വികസനത്തിന്റെ വിനാശമാണ് UDF ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര പ്രവർത്തക നിനാ സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. സിനിമയുടെ കലാ സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം വിപണന സാധ്യതകൾക്കും പ്രാധാന്യം നൽകിയായിരിക്കും വ്യവസായ പദവി നടപ്പാക്കുകയെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. സിനിമാ വ്യവസായ പദവി സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ സിനിമാ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻസേവാ സേ ദേശ്സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പര ഇന്ന് മുംബൈ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതുവിനെ കുറിച്ചാണ്.
2: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയ് സേവരി നവസേവ അടൽ സേതു. 2016 ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിട്ടത്. 2024 ജനുവരിയിൽ അദ്ദേഹം പാലം ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച ഇതിന് 21.8 കിലോമീറ്റർ നീളവും 6 വരികളുമുണ്ട്. 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും 5.5 കിലോമീറ്റർ കരയിലുമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വിദഗ്ധർ പറയുന്നത് അടൽ സേതുവിന്റെ എഞ്ചിനീയറിംഗ് ഒരു അത്ഭുതമാണെന്നാണ്. മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് യാത്രാസമയം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ച് അടൽ സേതു ജനങ്ങളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിച്ചു. യാത്ര വേഗത്തിലും സുഗമവും സൗകര്യപ്രദവുമാക്കുന്നതിന് അടൽ സേതു കൊണ്ട് കഴിഞ്ഞു. കൂടാതെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാനും ഈ പാലം വഴിയൊരുക്കി.
1: സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. 7 പുതിയ വാഹനങ്ങൾ മന്ത്രി M. ലിജു രാവിലെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും.

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ മൂന്ന് മത്സര പരമ്പരയിലെ രണ്ടാം ഏകദിനം ഇന്ന്. ഗുവാഹട്ടിയിലെ ബർസപര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടിനാണ് മത്സരം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിൽ 8 wicketsന് ഇന്ത്യ ജയിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 4x400 meter റിലേയിൽ സ്വർണമെഡൽ നേടിയ കിരൺ പഹൽ, പൂവമ്മ മച്ചട്ടിര, പ്രാചി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. മിക്സഡ് 4x100 meter റിലേ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഗുരീന്ദർവീർ സിംഗ്, സ്നേഹ ഷാനുവള്ളി സത്യനാരായണൻ, അനിമേഷ് കൂജർ, ഹരിത ഭദ്ര എന്നിവരെയും അഭിനന്ദിച്ച രാഷ്ട്രപതി മികച്ച ടീം പ്രവർത്തനവും വേഗവും രാജ്യത്തിന് അഭിമാനമുണ്ടാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അമ്പെയ്ത്ത് കോമ്പൗണ്ട് മിക്സഡ് ടീം സെമിഫൈനലിൽ ചിക്കിത തനിപ്പാർത്തിയും സാഹിൽ ജാദവും തായ്ലൻഡിനെ നേരിടും. 2028 ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്നാണ് ഫൈനൽ. സെമിയിൽ വനിതാ ടീം വിഭാഗത്തിൽ ജ്യോതി സുരേഖ വെണ്ണം, പ്രീതിക പ്രദീപ്, ചക്കിത തനിപ്പാർത്തി എന്നിവരും പുരുഷ വിഭാഗത്തിൽ സാഹിർ ജാദവ്, ഗണേഷ് മണിരത്നം, തിരുമുരു കുശാൽ ദലാൽ എന്നിവരും ദക്ഷിണ കൊറിയയെ നേരിടും. 6 swarnam 21 vellum 53 medalukalumayi ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 10th സ്ഥാനത്ത് ആയി. ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രമുഖ കമാൻഡറായ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. RSS പ്രചാരകനും കേസരി മുൻ മുഖ്യപത്രാധിപരും ആയിരുന്ന എം എ കൃഷ്ണന്റെ നിര്യാണത്തിൽ ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രനും അനുശോചനം അറിയിച്ചു. ഇന്നലെ എറണാകുളത്തായിരുന്നു 97 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. വൈകിട്ട് കൊല്ലം ഐവർക്കാലയിലെ വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട്, കണ്ണൂർ, തിരൂർ, ഫറൂഖ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കോട്ടയം നഗരത്തിലെയും സമീപ മേഖലകളിലെയും തെരുവുനായ ശല്യത്തിന് സമയബന്ധിതമായി ശാശ്വത പരിഹാരം കാണുന്നതിന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു. നായകളെ പാർപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്ന നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സ്പീക്കർ യോഗത്തിൽ നിർദ്ദേശിച്ചു. മലബാർ മേഖലയിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികളുടെ കരസേനാ റിക്രൂട്ട്മെന്റ് റാലി 7 മുതൽ 16 വരെ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ നടത്തും. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെയും മാഹി ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് റാലിയിൽ പങ്കെടുക്കാം. വനിതകളുടെ റിക്രൂട്ട്മെന്റ് റാലി 15 ഒക്ടോബർ. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൺ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജയിച്ചവരുടെ അഭിമുഖം 8, 9 തീയതികളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകർ സമയക്രമം കൃത്യമായി പാലിച്ച് ഹാജരാകണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2nd ഏകദിനം ഉച്ചയ്ക്ക് ഗുവാഹട്ടിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി അത് സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 meter റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയിലെ

0: മാറ്റങ്ങളും അനിശ്ചിതത്വങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഭൗമതന്ത്രപരമായ ചിന്തയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ മുൻകരുതലുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലകളെയും ദേശീയ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ നാവികസേന കാഴ്ചവെച്ച നൈപുണ്യത്തെ അദ്ദേഹം പ്രശംസിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവും ലാഭകരവുമായ വില ഉറപ്പാക്കുന്നതിനായി സർക്കാർ ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുമെന്നും ഇത് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ സംരംഭം ഉദ്ഘാടനം ചെയ്തു. 24 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 50 നഗരങ്ങളും ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാതൃകാ നഗരങ്ങളായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 BJP അധ്യക്ഷൻ നിതിൻ നബിൻ പത്താൻകോട്ട് തുടക്കം കുറിച്ച യാത്ര 13 ദിവസത്തിനുള്ളിൽ 117 നിയമസഭാ മണ്ഡലങ്ങളിലായി 4000 കിലോമീറ്റർ സഞ്ചരിച്ചു. ലഹരി ഉപയോഗം, ക്രമസമാധാന തകർച്ച, അഴിമതി എന്നീ പ്രധാന വെല്ലുവിളികൾക്കെതിരെ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെ അഭിനന്ദിച്ച് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെ ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നിന്ന്.
1: സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. 2022 ഒക്ടോബറിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു.
2: മിഷൻ ലൈഫ് കാ മന്ത്ര ഹൈ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയറൺമെന്റ്. മിഷൻ ലൈഫ് ഇസ് ധർത്തീ കി സുരക്ഷാ കെ ലിയേ ജൻ ജൻ കി ശക്തിയോ കോ ജോഡ്താ ഹൈ ഉൻകാ ബെഹ്തർ ഇസ്തമാൽ കർനാ സിഖാതാ ഹൈ.
1: വ്യക്തികളെ ലളിതമായ പരിസ്ഥിതി സൌഹൃദ ശീലങ്ങളിലേക്ക് നയിക്കുക, മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് വിപണികളെയും വ്യവസായങ്ങളെയും മാറ്റിയെടുക്കുക, സുസ്ഥിര ഉൽപാദനത്തിനും ഉപഭോഗത്തിനും അനുയോജ്യമായ സർക്കാർ വ്യവസായ നയങ്ങൾ രൂപീകരിക്കുക എന്നീ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുവ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ പരമാവധി ഉറപ്പാക്കുന്നതിന് ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഫോമുകൾ കൈപ്പറ്റുന്നതിനും സമർപ്പിക്കുന്നതിനുമായി നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെ ക്യാമ്പുകൾ സന്ദർശിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീൽ വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുപ്പേകി, വേളി, കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് ഇന്ന് ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പോഷൺ മാസാചരണ ക്യാമ്പയിനിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലോചനയിലുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം തപസ്യ ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ MA കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിക്ക് നടക്കും. ഭൌതിക ശരീരം രാവിലെ

0: 10 മണിക്ക് കൊല്ലം അയ്യവർക്കാലയിലുള്ള തറവാട്ട് വീട്ടിലെത്തിക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. യു എൻ പൊതുസഭയിൽ ജമ്മു കശ്മീരിനെ കുറിച്ചുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയുമായും പരമാധികാരവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരു കക്ഷിയും ഇടപെടാൻ അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യു എസിന്റെ 100% നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ യു എസ് കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം അറിയിച്ചു. റഷ്യ ഇറാൻ ഉപരോധ നിയമം ഉഭയകക്ഷി ബന്ധത്തിലും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലും ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അമേരിക്കയെ അറിയിച്ചതായും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു.
1: The foreign secretary had a meeting with the congressional delegation. At the meeting, various issues of bilateral nature were discussed. Foreign secretary conveyed our concerns in regard to SRIA legislation as to the kind of implications it would have for bilateral relationship as also for the international energy market.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മുന്നേറി ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യ ഇന്നലെ സ്വർണമെഡൽ നേടി. വനിതകളുടെ റിലേയിൽ 3:29.69 സമയം കൊണ്ടാണ് ഇന്ത്യ സ്വർണം നേടിയത്. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിലും മിക്സഡ് 4x100 മീറ്റർ റിലേയിലും വെങ്കല മെഡലും സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരുധണ്ട ചരിത്രം കുറിച്ചു. 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കല മെഡലുകളും ഉൾപ്പെടെ 53 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 10th ഉയർന്നു. ജമ്മു കശ്മീരിലെ ബുഡ്ഗാമിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തൊയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ കോറാഗിനിടെ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര പ്രാധാന്യമുള്ള കോഡർ ഹൌസിന് തീപിടിച്ചു. നെഹ്റു പാർക്കിന് സമീപത്തെ 3-നില കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ട് 7 തീപിടുത്തമുണ്ടായത്. 2 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയും നിർമ്മിത ബുദ്ധിയും വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ. ന്യൂഡൽഹിയിൽ യൂട്യൂബ് ഇബാക്ട് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങൾക്കും ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രസഹമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച 65th ദേശീയ കലാ എക്സിബിഷനിൽ പുരസ്കാരം നേടിയ 20 കലാകാരന്മാരെ കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അനുമോദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾക്ക് കലാപരമായ ഭാവം നൽകുന്ന ലളിതകലാ അക്കാദമിയുടെ വേസ്റ്റ് ടു വണ്ടർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 8th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി. ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 04

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷം ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതി വരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തൻ്റെ നഷ്ട ആ ഒരു ബാല്യത്തെയും ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധ.

0: ആ ലക്ഷ്മി.
1: പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായിരുന്നു അന്തരിച്ച പി പത്മരാജൻ എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു കൃതിയായി തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ആദ്യത്തെ അധ്യായം മുതൽ ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒന്ന് കുറച്ചൊന്ന് വായിക്കാം. ഗുരുവായൂരിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് അച്ഛനമ്മമാരുടെ കാലുകളിൽ നമസ്കരിച്ച് യാത്രാമൊഴി ചൊല്ലുമ്പോൾ ഞാൻ കരഞ്ഞുപോ. നാലു നീണ്ട വർഷങ്ങളിലെ കുത്തുവാക്കുകൾക്കും ചീത്ത പറച്ചിലുകൾക്കും അവസാനം വന്നെത്തിയല്ലോ എന്ന് ആശ്വസിച്ചു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്നതാണ് സത്യം. അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസന്നതയുള്ളതായി എനിക്ക് തോന്നി. സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരാശ്വാസം, അങ്ങനെ ഒരു സമാധാനം അച്ഛൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നുവോ? ഏത് പെൺകിടാവും പോറ്റിയ പിതാവിൻ്റെ അല്ലല്ലോ, വേൽക്കുന്ന പുരുഷൻ്റെ അല്ലേ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. കണ്ടോ, അവൾക്കൊരു സങ്കടവും ഇല്ല. ഒരു തുള്ളി വെള്ളം കൂടി കണ്ണീന്ന് വന്നില്ല എന്ന് ആരോ കുറ്റപ്പെടുത്തിയതായി പിന്നീടെപ്പോഴോ എൻ്റെ രണ്ടാമത്തെ ആങ്ങള പറയുന്നത് കേട്ടു. കാത്തുകാത്തിരുന്ന മുഹൂർത്തമായിരുന്നിട്ടും എനിക്കെന്തേ മനസ്സു തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. മുതുകുളത്ത് നിന്ന് കല്യാണത്തിന് വന്നത് രണ്ടേ രണ്ട് കാറുകളിൽ കൊള്ളാവുന്നവർ മാത്രമായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു പുറപ്പെടുമ്പോൾ സ്ത്രീകളെല്ലാവരും ഒരുമിച്ചൊരു കാറിലും പുരുഷന്മാർ മറ്റേതിലും. അമ്മയും പെങ്ങന്മാരും ഒത്തുള്ള ആ യാത്രയും എറണാകുളത്തിറങ്ങി സമയം കളയാൻ കുറച്ചു നേരത്തെ വിശ്രമവും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഞവരയ്ക്കൽ തറവാട്ടിൽ കയറാൻ മുഹൂർത്തമുണ്ടായിരുന്നുള്ളൂ. മോന്തി നേരത്തെ ആ യാത്രയിൽ പ്രകൃതി സുന്ദരമായ മുതുകുളം ഗ്രാമവീഥികൾ ഞാൻ കണ്ടില്ല. പാടങ്ങളാൽ ചുറ്റപ്പെട്ട ആ പഴയ തറവാടിന്റെ ആട്ടുകെട്ടിൽ തൂക്കിയ പൂമുഖത്തേക്ക് മൂത്ത പെങ്ങൾ പത്മിനി ചേച്ചി എന്നെ കൈപിടിച്ചു കയറ്റി. അവിടെ നിലവിളക്കിനു മുന്നിൽ കസവുമുണ്ട് വിരിച്ച ഒരു പലകപ്പുറത്ത് ഞങ്ങളെ കിഴക്കോട്ട് നോക്കിയിരുത്തി അമ്മയും അക്കമ്മയും പാലും പഴവുമൊക്കെ തന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നത് പ്രിയ പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി കുറിച്ച കുറേയധികം ഓർമ്മകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കല്യാണം കഴിഞ്ഞു, താമസിയാതെ എല്ലാവരും പിരിഞ്ഞു. ആരോട് എന്തു പറയണം എന്നറിയാതെ ആ തറവാടിന്റെ മൂലയിൽ ഞാനിരുന്നു. ചേച്ചിമാരോ ജോലിക്കാരോ പറയുന്ന കാര്യങ്ങളിൽ പലതും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീട്ടിയും കുറുക്കിയുമുള്ള പാലക്കാടൻ ഭാഷയിൽ നിന്ന് ആലപ്പുഴയിലെ ശുദ്ധമായ നാട്ടുഭാഷയിലേക്കുള്ള മാറ്റം എന്നെ തെല്ല് പരിഭ്രമിപ്പിക്കാതിരുന്നില്ല. കുമാരി ചേച്ചിയും മറ്റും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അർത്ഥം മനസ്സിലാവാതെയെങ്കിലും ഞാനും അവരോടൊപ്പം ചിരിച്ചു. പുതിയ ജീവിത രീതികളിലേക്കുള്ള മാറ്റം ആദ്യമൊക്കെ എന്നിലൊരു അന്താളിപ്പ് ഉണ്ടാക്കിയിരുന്നു. അതുവരെ ഞാൻ ജീവിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്ത മായ മുതുകുളത്തെ രീതികൾ. ചിറ്റൂരിൽ എന്റെ വീട്ടിൽ രാത്രി 9 മണിക്ക് തന്നെ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമായിരുന്നു. മുതുകുളത്താണെങ്കിൽ ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും തന്നെ നിശ്ചിതമായ ഒരു സമയം ഉണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എനിക്ക് മുതുകുളത്തെ പത്മരാജന്റെ വീട്ടിൽ സമയനിഷ്ഠയല്ലാത്ത ജീവിത രീതി ആദ്യം തന്നെ എനിക്കൊരത്ഭുതമായി. രണ്ടു നേരവും അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുമായിരുന്നു ചിറ്റൂരിലെ 4 കെട്ട്. മുതുകുളത്താണെങ്കിൽ എവിടെ നോക്കിയാലും മണ്ണും പൊടിയും. പഞ്ചാര മണൽ വിരിച്ച മുതുകുളത്തെ പുരയിടങ്ങൾ കാണാൻ അതിസുന്ദരമായിരുന്നെങ്കിലും കുംഭം മീനം മാസങ്ങളിലെ പൊള്ളുന്ന വെയിൽ മുറ്റത്തു നിന്നു കയറുന്നവരെല്ലാം വീടിനകത്ത് മണ്ണും പൊടിയും നിറച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒരു ജോലിക്കാരി വന്ന് അതെല്ലാം തൂത്തുവാരും. അവിടെ നിന്ന് മണ്ണും പൊടിയും ഒരിക്കലും മാറിയില്ല. അവിടുത്തെ അകത്തളങ്ങളിൽ നാട്ടിലെ പോലെ തുണി മുക്കി പിഴിഞ്ഞു തുടയ്ക്കുന്ന പതിവില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാനതിന് തുനിഞ്ഞപ്പോൾ അമ്മ ചിരിച്ചു. എന്തെന്നാൽ എത്ര തുടച്ചാലും പുറത്തു നിന്ന് മണലകത്തോട്ട് അടിച്ചു കയറുമായിരുന്നു. ആദ്യം എനിക്കിത് വല്ലാത്ത അസഹ്യതയായിരുന്നെങ്കിലും പോകെ പോകെ അതങ്ങ് മാറിയെന്നും പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. മുതുകുളത്ത് എന്നും മീൻകറി ഉണ്ടാകും. മീനോ ഇറച്ചിയോ എന്റെ വീട്ടുമുറ്റത്ത് പോലും കയറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരസഹ്യത. ഞവരയ്ക്കൽ എന്നും 4-5 കറികൾ പതിവാണ്. തീയൽ ഞാൻ ആദ്യമായി കഴിക്കുന്നത് ഞവരയ്ക്കൽ നിന്നാണ്. പാലക്കാടൻ മുളകൂഷ്യമോ മുളകു വറുത്ത പുളിയോ മാമ്പഴക്കാളനോ ഒന്നും കണ്ടില്ല. തൈരോ മോരോ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഊണ് ക്ഷയാകും. പക്ഷേ ഞവരയ്ക്കൽ ആർക്കും

മോരിനോടോ തൈരിനോടോ ഒന്നും താല്പര്യമില്ല. ഞങ്ങളുടെ കറികളിൽ ഒരിക്കലും വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. വെളുത്തുള്ളി മണക്കുന്ന ചെറുപരിപ്പ് കറിയും തോരനുമൊക്കെ മുതുകുളത്ത് നിന്നാണ് ഞാൻ ആദ്യമായി കഴിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. പലപ്പോഴും ആ നേരത്ത് മുതുകുളത്ത് അടുക്കളയിൽ ജോലിക്കാരായ ദേവകിയും ഓമനയും അമ്മയുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ കറിക്ക് അരിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാകുകയുള്ളൂ. ഫ്ലാസ്കുകൾ ഇങ്ങനെ നിറച്ച് കട്ടൻ കാപ്പി ഇട്ടു വച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ധരൻ കൊച്ചേട്ടനും കൂടപ്പിറപ്പുകളും കട്ടൻ കാപ്പി എടുത്തു കുടിക്കുന്നത് കാണാം. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി കുടിച്ചാൽ ഇങ്ങനെ അസമയത്ത് ഇത് കുടിച്ചാൽ എങ്ങനെ ഉണ്ണാൻ പറ്റും എന്നൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം രാവേറെ ചെല്ലുന്നത് വരെ ഊണ് കഴിക്കാതെ ഞാൻ ഭർത്താവിനെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മുഖത്തെ ദയനീയ ഭാവം ശ്രദ്ധിച്ചാവാം അമ്മ പറഞ്ഞു, രാധേ, നീ അവനെ കാത്തിരിക്കുകയൊന്നും വേണ്ട, നിനക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിച്ചോളൂ എന്ന്. പിന്നെ അദ്ദേഹവും അതുതന്നെ സമ്മതിച്ചു. ആകാശവാണിയിലെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം വരുന്നതും എപ്പോഴും അസമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന അദ്ദേഹവും തന്നെ കാത്തിരുന്ന് വയറ്റിൽ കാറ്റ് നിറയ്ക്കേണ്ടെന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഇറച്ചിയും മീനും കഴിക്കാനും അദ്ദേഹത്തിൻ്റെ രീതികൾക്കൊത്ത് എൻ്റെ ദിനചര്യകൾ മാറ്റിയെടുക്കാനുമൊക്കെ ഞാനും ശീലിച്ചു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചു. പത്മരാജൻ എന്നിൽ ചൊരിഞ്ഞ സ്നേഹവും വിശ്വാസവും ഏതു പൊരുത്തക്കേടും മറികടക്കാനുള്ള ഒരു ഉൾക്കരുത്ത് എനിക്ക് തന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്നുള്ള കൃതിയുടെ വിശേഷണമാണ്. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ അന്തരിച്ച പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കുറേയധികം ഓർമ്മകളാണ് ഈ കൃതിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഒന്നാം അധ്യായമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിവരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കാര്യമായ ഒരു വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്മരാജന്റെ ഞാൻ എൻ്റെ ഗന്ധർവൻ എന്ന എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ എഴുതിയിരുന്നു. അത് വായിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ സുകുമാരി ചേച്ചി, അതായത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ്റെ അമ്മ, പറഞ്ഞു, ഒരു വഴക്കുവിടാത്ത ഭാര്യാഭർത്താക്കന്മാരോ അത് വെറുതെ പറയുകയാണെന്ന്. മറ്റു പലരും അതുതന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ ചെന്നപ്പോൾ, അതായത് മുതുകുളത്ത്, എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പത്മധരൻ ചേട്ടനും ഭാര്യയുമായിരുന്നു കേൾവിക്കാർ. ഉടൻ തന്നെ ധരൻ കൊച്ചേട്ടനും പ്രതികരിച്ചു, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന്. ചേട്ടനെ എങ്ങനെയാണ് അത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഞാനും വിഷമിച്ചു. നേരു പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിന്നീട് ഇത്രയും നാൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വഴക്കുകളുടെയും അതിനെയൊക്കെ കുറിച്ചായിരുന്നു ഞാൻ ചുഴിഞ്ഞാലോചിച്ചത്. പലപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, തമ്മിൽ വല്ലാതെ കലഹിച്ച് പരസ്പരം ചീത്ത വിളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത ഒറ്റ സന്ദർഭം പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും അത്തരം

സന്ദർഭങ്ങൾ ഞാൻ താഴെ കുറിക്കാം. എന്നാണ് ഞങ്ങൾക്കിടയിൽ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുതുകുളത്തോട്ട് വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. കൊല്ലത്ത് മലയാളനാട് പത്രത്തിന്റെ ഉടമയായിരുന്ന എസ് കെ നായർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. കാക്കനാടൻ, വി ബി സി നായർ, വിതുര ബേബി തുടങ്ങിയ കുറച്ചധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് കൊല്ലത്തുണ്ടായിരുന്നു. നവവധൂവരന്മാർക്കായി എസ് കെ നായർ ഏതോ ഒരു ഹോട്ടലിൽ ഗംഭീരമായ പാർട്ടി ഏർപ്പാടാക്കിയ വിവരം പത്മരാജൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിരണ്ടുപോയി. എന്തെന്നാൽ നാളിതുവരെ അത്തരം പാർട്ടികളൊന്നിലും ഞാൻ പങ്കെടുത്തിരുന്നില്ല. നാട്ടിലെ കല്യാണങ്ങളോ പിറന്നാളുകളോ എന്നിവയ്ക്കൊക്കെ വല്ല സദ്യയോ വൈകുന്നേരം ചായ സൽക്കാരമോ ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഹോട്ടലിൽ വെച്ചൊരു പാർട്ടി എനിക്കൊരു പുതുമയായിരുന്നു. അതുപോലെ തന്നെ വല്ലാത്തൊരു ഭയവും. സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനോ മറ്റു ടേബിൾ മാനേഴ്സോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. വലിയ വലിയ പാർട്ടികളെക്കുറിച്ച്, മദ്യസൽക്കാരങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളത് കൊണ്ട് എസ് കെ നായരുടെ പാർട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. എൻ്റെയോ ബന്ധുക്കളുടെയോ കുടുംബങ്ങളിൽ ആരും മദ്യപിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്ത എന്നെ അലട്ടിത്തുടങ്ങി. അദ്ദേഹം എന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അദ്ദേഹം പല പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും വരുന്നില്ലെന്ന് ഞാനാകട്ടെ വാശി പിടിച്ചു. അവസാനം വലിയ വിഷമത്തോടെ അദ്ദേഹം കൊല്ലത്തേക്ക് പുറപ്പെട്ടു. ഇക്കാര്യത്തിൽ എന്നെ പത്മരാജൻ വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല എന്ന് അത്ഭുതത്തോടെ, ഒരു കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നു. ആതിഥേയരെ തികച്ചും നിരാശപ്പെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് പാർട്ടിക്ക് ചെന്നിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ജാള്യതയും വിഷമവും എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് പത്മധരൻ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. അവനെല്ലാം മനസ്സിലടക്കി വയ്ക്കും. ഞാനാണെങ്കിൽ നാലു തെറി വിളിച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ അവനെപ്പോലെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരെടുത്തുചാട്ടക്കാരനായിരുന്നില്ല. മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കുമായിരുന്നു. ഒരുപക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതുതന്നെ ആയിരിക്കുമോ? വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അദ്ദേഹം ചെയ്യില്ല, അതുപോലെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതൊന്നും ഞാനും ചെയ്യില്ല എന്ന് പത്മരാജൻ്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. രണ്ടാമതായി ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ കമലാലയത്തിൽ താമസം തുടങ്ങിയിടയ്ക്ക് നടന്നതാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഉറ്റ കൂട്ടുകാരനായിരുന്ന വർക്കി എന്ന് വിളിച്ചിരുന്ന ഗീവർഗീസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു. നാട്ടുവിശേഷങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി ഐസ് വാട്ടർ എന്നോട് ചോദിച്ചു. ഞങ്ങൾക്കന്ന് ഫ്രിഡ്ജോ ഗ്യാസ് അടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ താഴെ ഇറങ്ങിച്ചെന്ന് ഇന്ദിര ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരു കുപ്പി ഐസ് വാട്ടറൊക്കെ വാങ്ങി വന്നു. നാല് ഗ്ലാസുകൾ കൂടി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ് എടുത്ത് ഞാൻ അവരിരിക്കുന്ന മുറിയിലോട്ട് ചെന്നപ്പോൾ കയ്യിൽ ഒരു മദ്യക്കുപ്പയുമായി ഇരിക്കുന്ന വർക്കിയാണ് കണ്ടത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കാണുന്നത്. എനിക്കാകെ ഭ്രാന്തെടുത്തതുപോലെ തോന്നി. ഞാൻ പരിഭ്രമിച്ചു. എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഉള്ളിലോട്ട് വിളിച്ച് മദ്യം കഴിക്കരുത് എന്ന് ഞാൻ വിഷമത്തോടെ പറഞ്ഞു. എൻ്റെ നിറഞ്ഞ കണ്ണുകളൊക്കെ കണ്ട് വല്ലാതെയായി. അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. അതിഥിയെ പിണക്കാൻ കഴിയത്തില്ലല്ലോ, എന്നെ സങ്കടപ്പെടുത്താനും കഴിയില്ല എന്നൊരു അവസ്ഥ വന്നു. അവസാനം അദ്ദേഹം മര്യാദക്കാരനായ ആതിഥേയനായി. അന്ന് സുശീല എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞപ്പോൾ മുഖത്ത് ചിരിവരുത്തി ഞാനൊരു കാര്യം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വരണം, പക്ഷേ ഒരിക്കലും മദ്യക്കുപ്പി കൊണ്ടുവരരുത് എന്ന്. അന്നാകട്ടെ എൻ്റെ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. സുശീല ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. സ്വതവേ ഗൗരവക്കാരനായ വർക്കിയുടെ മുഖം ഒന്നുകൂടി മുറുകി. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാനൊരു പൊട്ടിത്തെറിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ശാന്തശീലനായ പത്മരാജൻ എന്നോട് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, വർക്കിക്ക് വിഷമമായെന്നാ തോന്നുന്നത് എന്ന്. ഏതായാലും അതിനുശേഷം ഒരുപാട് കാലം വർക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. പിന്നീട് എപ്പോഴോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഉണ്ണിമേനോൻ പറഞ്ഞറിഞ്ഞു അന്നത്തെ സംഭവം വർക്കിക്ക് വലിയ ഇൻസൾട്ടായെന്നും പഴയ നായർ തറവാടുകളുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നീണ്ട ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തതിന് ശേഷമാണ് വർക്കി കുറച്ചെങ്കിലും ശാന്തനായത് എന്നുമൊക്കെയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും മദ്യക്കുപ്പിയുമായി വീട്ടിൽ വരിക

യോ അദ്ദേഹത്തോടൊപ്പം വീട്ടിലിരുന്ന് മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം മരിക്കുന്നതുവരെ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒരു മദ്യക്കുപ്പി പോലും അദ്ദേഹം കൊണ്ടുവന്ന് വച്ചിട്ടുമില്ല. മേൽപ്പറഞ്ഞ പോലൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം എന്നെ വഴക്കു പറയുകയുണ്ടായിട്ടില്ല എന്ന കാര്യം സത്യസന്ധമായി ഞാൻ എഴുതുമ്പോൾ വായനക്കാർ അത് വെറും നുണ എന്ന് മനസ്സിൽ പറയാതിരിക്കുക. അദ്ദേഹം മരിച്ച ഇടയ്ക്ക് ഒന്ന് രണ്ടു പേർ എന്നോട് നേരിട്ട് ചോദിച്ചു, കുടിച്ചാണല്ലേ മരിച്ചത് എന്ന്. ഈയിടെ ഒരിക്കൽ ONV കുറുപ്പ് സാറിന്റെ ഭാര്യയും എന്നോട് ഇക്കാര്യം ചോദിച്ചു. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അദ്ദേഹത്തിന് ധാരാളം കുടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അവരുടെയൊക്കെ കമ്പനിയിൽ അദ്ദേഹം മദ്യപിച്ചിരിക്കാം, പക്ഷേ അവരുടെ ഒന്നും ജീവിതം പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. അകാലത്തിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ ചേട്ടന്മാരും യാതൊരു അസുഖവുമില്ലാതെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരിയുമൊക്കെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എന്ന് വേദനയോടെ ഞാൻ ഓർക്കുന്നു. പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മിയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയുടെ വിശേഷങ്ങളാണ്. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട പി പത്മരാജൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. മീനില്ലാത്ത ഉച്ചയൂണുകൾ പലപ്പോഴും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു, വിഷമിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മോരില്ലാതെ ഉണ്ണാൻ പറ്റാത്തതുപോലെയാണ് എനിക്ക് മീനില്ലാതെ ഉണ്ണേണ്ടി വരുന്നത് എന്നൊക്കെ അദ്ദേഹം ഒട്ടും ക്ഷോഭിക്കാതെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ വീട്ടിൽ എന്നും മീൻ വയ്ക്കുമായിരുന്നു. എനിക്ക് പച്ചമീൻ കൈകൊണ്ട് തൊടാൻ ഇപ്പോഴും അറപ്പാണ്. വീട്ടുജോലിക്കാരിയായിരുന്നു മീൻ വയ്ക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ അനുഭവങ്ങളും ഓരോ ദിനങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഇങ്ങനെ നമ്മോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് വഴക്കിട്ടിട്ടുള്ളത്, തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതെല്ലാം സാഹിത്യ ചർച്ചകളിലും സിനിമ കണ്ടിറങ്ങുമ്പോഴും ഒക്കെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെടുന്ന പല സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അതേ ചൊല്ലി ഞങ്ങൾ തർക്കിക്കും. അവസാനം നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറും. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മുഖം ചുവക്കും. പിന്നെ ഒരക്ഷരം പറയാതെ കയ്യിലൊരു പുസ്തകവുമായി മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമാകുന്നതുവരെ ഞാൻ അടുത്തോട്ട് പോലും ചെല്ലുകയില്ല. വലതും നാലു വഴക്കു വഴക്കായി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും. അതിൽ തൂങ്ങി സ്വതവേ വായാടിയായ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നേനെ. പക്ഷേ ആ മൗനത്തിനു മുന്നിൽ പലപ്പോഴും ഞാൻ തോറ്റുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. കേരള ഗവൺമെന്റിന്റെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ച ഒരു ദിവസമായിരുന്നു അത്. അന്ന് അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന ചിത്രം മത്സരത്തിനുണ്ടായിരുന്നു. ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം കൂടെവിടേക്കായിരുന്നു. സാധാരണയായി അവാർഡ് കിട്ടുന്ന പടത്തിന്റെ സംവിധായകനും ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. പക്ഷേ കൂടെവിടെയുടെ സംവിധായകന് അത് കിട്ടുകയില്ല. തോട്ടം രാജശേഖരൻ അധ്യക്ഷനായുള്ള ജൂറിയോട് പത്രസമ്മേളനത്തിൽ ആരൊക്കെയോ അതേക്കുറിച്ച് ചോദിച്ചതായി പത്രവാർത്തയുണ്ടായിരുന്നു. മണ്ണർക്കയം ബേബി ഞങ്ങളോട് പറഞ്ഞു. അയാൾക്ക് അവാർഡൊന്നുമില്ല എന്ന് തോട്ടം രാജശേഖരൻ മറുപടി കൊടുത്തപ്പോൾ പത്രക്കാർ ബഹളം കൂട്ടിയെന്നും പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ കലിയിളകിയതുപോലെയായി. തോട്ടത്തിന്റെ പുസ്തകം മത്സരിച്ച ഒരു കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് ജൂറിയിൽ പത്മരാജൻ ഉണ്ടായിരുന്നു. പത്മരാജനായിട്ട് തനിക്കുള്ള അവാർഡ് മുടക്കി എന്നൊരു വാർത്ത തോട്ടം പത്രങ്ങളിൽ കൊടുത്തിരുന്നു. പത്മരാജന് അതിൽ പങ്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇക്കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്തതിന്റെ ദേഷ്യം തീർത്തതാണ് എന്ന്. ഞാനത് പറയുമ്പോൾ തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ അദ്ദേഹത്തോടൊപ്പം ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നത് കൊണ്ടാവാം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് ഒന്നുമിണ്ടാതിരിക്കുമോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. തേങ്ങിക്കൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി. പരസ്പര ബഹുമാനത്തോടെ മാത്രമേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നുള്ളൂ. ഒരാൾ

ദേഷ്യപ്പെടുമ്പോൾ മിക്കവാറും മറ്റേയാൾ മൗനം അവലംബിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഞങ്ങൾക്കിടയിൽ ഓർത്തു പറയാൻ തക്കമുള്ള ഒറ്റ വഴക്കും ഉണ്ടാവാതിരുന്നത്. പരസ്പര വിശ്വാസത്തിൽ വേരുറച്ച ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടേത്. സിനിമാക്കാരനായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന അപവാദങ്ങൾ വളരെയേറെയാണ്. ഒരെഴുത്തുകാരന് കിട്ടുന്ന ആദരവും ബഹുമാനവും ഒന്നും ഒരു സിനിമാക്കാരനും കിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സിനിമാക്കാരനായി മാറിയപ്പോൾ സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ പ്രചാരകനായി അദ്ദേഹം മുദ്ര കുത്തപ്പെട്ടു എന്നത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. കണ്ടതും കേട്ടതും നടന്നതുമായ സംഭവങ്ങൾ പലതും അദ്ദേഹം സിനിമകളാക്കി തുടങ്ങിയതോടെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം ഒരു വില്ലനായി പലരും കണ്ടു തുടങ്ങി. വ്യക്തിവൈരാഗ്യം തീർക്കാൻ പല പത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിശപ്ത രാത്രി പോലെയുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി തുടങ്ങി. പക്ഷേ ഇത്തരം ലേഖനങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം എന്നത് പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി വേദനയോടെ കുറിക്കുന്നു. സ്വന്തം അമ്മ പെങ്ങന്മാരോടും കുടുംബത്തോടും അദ്ദേഹം കാട്ടിയിരുന്ന ആത്മാർത്ഥതയും ചുമതലാബോധവും സ്നേഹവായ്പും എല്ലാ അപവാദങ്ങളെയും കാറ്റിൽ പറത്തി. പൂർവാധികം സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് ശേഷി തന്നു എന്നേ ഞാൻ പറയുകയുള്ളൂ. അമ്മയ്ക്ക് ഉത്തമ പുത്രനായിരുന്നു പത്മരാജൻ. കൂടപ്പിറപ്പുകൾക്ക് അതിയായ സ്നേഹം അദ്ദേഹത്തോടുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധനായ ഒരു നടൻ, ഞാൻ പേരു പറയുന്നില്ല, അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, സിനിമക്കാർ ഒരുപാട് പ്രായവ്യത്യാസമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് അപകടമാണ് എന്ന്. അപവാദങ്ങൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വല്ലാതെ തളർത്തും. അത് പലപ്പോഴും കുടുംബകലഹത്തിൽ ചെന്നെത്തിക്കും. വ്യാജ ഫോൺ സന്ദേശങ്ങളും വൃത്തികെട്ട കമന്റുകളും ഒക്കെ താങ്ങാനുള്ള മനക്കരുത്ത് അവർക്കുണ്ടായി എന്ന് വരില്ല. പ്രസിദ്ധനായ ഒരാളുടെ ഭാര്യയാകണമെങ്കിൽ മനസ്സിന് നല്ല പക്വത വേണം. എന്തും പൊറുക്കാനും സഹിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വേർപിരിയലിൽ അവസാനിക്കുന്ന പല പ്രസിദ്ധരുടെയും ജീവിതങ്ങൾക്ക് കാരണം അവരുടെ അപക്വമായ മനസ്സുകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം സിനിമ പോലെയാണെന്ന് തെല്ല് തമാശയായിട്ടും അതേസമയം തെല്ല് അത്ഭുതത്തോടെയും ഞങ്ങളുടെ തൊട്ടയൽക്കാരിയായിരുന്ന ശാന്തചേച്ചി പറയുമായിരുന്നു. എഴുതാനോ ഷൂട്ടിങ്ങിനോ ഒക്കെ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. വീട് വിട്ടത് മുതൽ തിരിച്ചെത്തിയതുവരെയുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം എന്നോട് വിശദീകരിച്ചിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്രയാണ്. ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന ഒരു കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഇങ്ങനെ പത്മരാജനും അവരുമൊത്തുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് നമുക്കായി കുറേയധികം കാര്യങ്ങൾ പറയുന്നത്. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ഒരു കൃതിയുടെ കുറേയധികം വിശേഷങ്ങൾ അക്ഷരമുദ്രയുടെ തുടർന്നു വരുന്ന എപ്പിസോഡുകൾ ശ്രോതാക്കളിലേക്ക് ഞാൻ എത്തിക്കാം. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനീഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment-ൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുബേട്ട, വെൽക്കം ബാക്ക്.
7: എല്ലാവർക്കും എന്റെ നമസ്കാരം.
6: അനുബേട്ട, അപ്പോ ശ്രോതാക്കൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ചില ടോപ്പിക്കുകളിൽ കുറച്ച് ഡൗട്ടുകൾ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ലോഞ്ചിന്റെ കാര്യം വന്നിട്ടുണ്ട്, ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്, ചില ഫോണുകളുടെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എന്തായാലും കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന 1+13S, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് 1+ പലയിടത്തും നിർത്തി ഇന്ത്യ നിർത്താൻ പോകുന്നു എന്നൊക്കെ ഒരു സംശയം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പക്ഷേ അവരുടെ പുതിയൊരു മോഡലുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. 1+13S 16GB റാം വേരിയന്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോ നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ പലതും ഇറങ്ങുന്നതിനകത്ത് ഭയങ്കര ഡീഗ്രേഡഡ് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്,
7: വിലയും
6: ഭയങ്കര കൂടുതലാണ്. അപ്പൊ 1+13S ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്?
7: ഇത് ഭയങ്കര അതിശയകരമായിട്ടുള്ള ഒരു മോഡലായിട്ടാണ് 1+ വന്നേക്കുന്നത്. കാരണം ഇത് ശരിക്കും ഒരു ടോപ്പ് ടയർ കോൺഫിഗറേഷൻ ആണ്, പക്ഷേ പ്രൈസിംഗ് വന്നിട്ട് 69,000 രൂപ. അതായത് ടോപ്പ് ടയർ കോൺഫിഗറേഷന്
6: ാണ്
7: സ്റ്റാർട്ടിങ്. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് 16GB 512GB വേരിയന്റിനാണ്.
6: അപ്പൊ
7: അത് അത്യാവശ്യം ഈ 13S പെർഫോമൻസ് ഫോൺ ആയിട്ട് തന്നെയാണ് പിന്നെ 1+ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ് ഇത്. നല്ലൊരു പെർഫോമൻസ് ഫോൺ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് എടുക്കാവുന്നതാണ്. കാരണം ഓൾറെഡി ഓൾറെഡി 2000 rupees ക്യാഷ് ബാക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ EMI ഉണ്ട്, നോ കോസ്റ്റ് EMI ഒക്കെ ഉണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പൊ ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 16GB 512GB ആണ്. 3 സ്റ്റോറേജ് കോൺഫിഗറേഷനിലാണ് ഇത് വരുന്നത്. 12GB 256GB, 12GB 512GB, 16GB 512GB.
6: അത്ഭുതമാണ് അല്ലേ?
7: അതെ അതെ,
6: ഈ സമയത്ത് കാരണം പല ഫോണുകളും 6GB വരെ റാം ഒക്കെ താഴ്ത്തി 120GB യിലേക്ക് തിരിച്ചു വന്നു.
7: 4GB റാം മോഡൽസും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് നല്ലൊരു ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ്. പിന്നെ പ്രത്യേകിച്ച് വൺ പ്ലസ് നമുക്ക് ഈ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, പൂട്ടി പോകുന്നു, ക്ലോസ് ചെയ്യാൻ പോകുന്നു, സെയിൽസ് ഓൺലൈൻ മാത്രമാക്കുന്നു. ആ ഒരു സമയത്താണ് അവർ ഈ ഒരു മോഡലുമായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Lite ചിപ്സെറ്റ് ആണ്. അതിന്റെ അകത്ത് ഓൾറെഡി നെക്സ്റ്റ് ജെൻ AI കേപ്പബിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ള എഡിറ്റിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഫോണായിട്ടാണ് അവർ ഇത് പുറത്തിറക്കുന്നത്. ഇതിന്റെ മാക്സിമം സ്റ്റോറേജ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 16GB LPDDR5 ആണ്. UFS 4 സ്റ്റോറേജ് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ പ്രൈസിംഗില്. അപ്പം തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് സ്പെക്കിൽ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ടത്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ആണ്. അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 1216x2640 pixels ആണ്. 6.32 inch ആണ് സ്ക്രീൻ സൈസ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വരുന്ന LTPO പ്രോ XDR AMOLED ആണ്. 120Hz റിഫ്രഷ് റേറ്റും 1600 nits പീക്ക് ബ്രൈറ്റ്നസ്സും ആണ്. പിന്നെ നമ്മളുടെ പിന്നെ കണ്ണിന് ഉപയോഗപ്രദമായ കുറെ ഫീച്ചേഴ്സ് അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വൈറ്റ് ലൈറ്റ് ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയതിന് ശേഷം പല ഫോണുകളും ഇപ്പൊ സാംസങ്, വൺ പ്ലസ്, ഒപ്പോ അവരൊക്കെ ഈ വൈറ്റ് ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2160Hz PWM ഡിമ്മിങ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്വാ ടച്ച് 2 എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബട്ടറി സ്മൂത്ത് ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ട് ടച്ച് സ്ക്രീനിന്റെ ഒരു ടെക്നോളജി അവർ അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് കണ്ടീഷനിൽ പോലും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ നനഞ്ഞിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
6: പ്രോപ്പറായിട്ട്
7: വർക്ക് ചെയ്യില്ല.

0: അപ്പോൾ അതാണ് അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ ടെക്നോളജി. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ 50 MP കോൺഫിഗറേഷൻ ആണ്.
1: ഓക്കെ,
0: ഒരു പ്രൈമറി 50 MP വിത്ത് സോണി LYT 700 സെൻസർ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. പിന്നെ ഒരു ടെലിഫോട്ടോ 50 MP F2.0 വിത്ത് 2 XF സൂം പ്ലസ് EIS.
1: അത് 2 50 MP ആണ്,
0: 2 MP ആണ്. ബാക്കി അൾട്രാ വൈഡ് ഇല്ല, മാക്രോ ലെൻസും ഇല്ല. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 MP സെൽഫി ക്യാമറയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഒരു ക്യാമറ ഫോണിന്റെ ഒരു ലെവലിലേക്കല്ല, എങ്കിലും
1: കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഫോണുകൾ ഇറക്കുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല
0: സ്പെക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 5850 mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ്. 80 W വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. നോ വയർലെസ് ചാർജിംഗ് ആണ് പറഞ്ഞേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പം ഫോൺ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ
1: പറ്റുള്ളൂ.
0: ഓൾറെഡി ലോഞ്ചായി സാധനങ്ങൾ, ഫോൺ ശരിക്കും ഷോപ്പിലെത്തി തുടങ്ങുന്നേ ഉള്ളൂ.
1: ഓക്കെ,
0: അപ്പോൾ കൈ കിട്ടിയതിനു ശേഷം നമുക്ക് വയർലെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്, കാരണം അതിനെ കുറിച്ചുള്ള മെൻഷൻ അവർ പറഞ്ഞിട്ടില്ല.
1: ശരി, എനിക്കൊന്നിപ്പോ പറഞ്ഞ സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിലവിൽ ആൻഡ്രോയിഡ് മറ്റ് ബ്രാൻഡുകൾ ഇറക്കുന്നതിന് നേരെ വിപരീതമായിട്ടാണ്. മറ്റു ബ്രാൻഡുകൾ ബാറ്ററി ചുമ്മാ കിടക്കുന്നുണ്ട്, 10,000 or 11,000 mAh ബാറ്ററി ഇറക്കുമ്പോഴത്തേക്ക് ഇത് നോർമൽ 6,000 mAh ബാറ്ററി വരുന്നു. ബാക്കി സ്പെക്കുകളെല്ലാം നല്ല രീതിയിൽ
0: കേറ്റിട്ടുണ്ട്, നേരെ റിവേഴ്സ് ആയിട്ടാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 8.2 mm തിക്നെസ് ആൻഡ് 185 g വെയിറ്റും ആണ്. 6.32 inch ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കളർ ഓപ്ഷൻസ് ഒരു ബ്ലാക്ക് വെൽവെറ്റ്, ഗ്രീൻ സിൽക്ക്, പിങ്ക് സാറ്റിൻ എന്ന് പറയുന്ന 3 ടൈപ്പിലാണ് വരുന്നത്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5G ഉണ്ട്, Wi-Fi 7, Bluetooth 6 എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ GPSന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാവിക് സപ്പോർട്ടും ഇതിന്റെ മാപ്പ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ NFC കേപ്പബിലിറ്റി ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും എന്റെ കൂടെ ഉണ്ട്. ഇതൊരു ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇല്ലെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് കൂളിംഗ് ടെക്നോളജിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വേപ്പർ ചേമ്പറോ അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, IP റേറ്റിംഗ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മളിപ്പോ അഖിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡസ്റ്റ് ആണ്. പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല.
1: അപ്പൊ
0: ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ടെക് സാവി യൂസറിന് അത്യാവശ്യം നല്ല ഫോൺ, കാരണം 16 GB റാമും പിന്നെ
1: ഭയങ്കര
0: കാര്യമാണ്. ഇത്രയാണ് നമുക്ക് വൺ പ്ലസിനെ കുറിച്ച്, 13S കുറിച്ചുള്ള ന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നത്.
1: വൺ പ്ലസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ വരാൻ സാധ്യതയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, വൺ പ്ലസ് പലരും നിർത്തി വരുന്നു. ഇന്ത്യയിൽ ഇവരിപ്പോ ഈ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞ് സഡൻലി കമ്പനി ഒരു ഷട്ട് ഡൗൺ അങ്ങനെ അനൗൺസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ലേ?
0: ഇല്ല,
1: സർവീസിന്റെ കാര്യത്തിലൊക്കെയുള്ള ഡൗട്ട്.
0: അല്ല, സർവീസ് സെന്റർ എങ്ങനെയാലും ഇപ്പൊ വൺ പ്ലസ് സ്റ്റോപ്പ് ചെയ്ത് ഏത് ഫോൺ സ്റ്റോപ്പ് ചെയ്താലും അവർ സർവീസ് സെന്റർ എങ്ങനെ പോയാലും അടുത്തൊരു 4 കൊല്ലത്തേക്ക് ഫങ്ഷനിങ് ആയിരിക്കും. അപ്പൊ അത് എന്തായാലും, കാരണം പല കമ്പനീസ് ഇപ്പൊ മോട്ടറോള തന്നെ പൂട്ടിപ്പോയപ്പോഴും 3 കൊല്ലത്തേക്ക് അവർ സർവീസ് ഉണ്ടായിരുന്നു ആ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ അതിന്റെ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആയിരിക്കും.
1: അപ്പൊ
0: സർവീസ് സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ പുതിയ മോഡൽസ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ.
1: ശരി ശരി ശരി. അപ്പൊ എന്തായാലും അതാണ് വൺ പ്ലസിന്റെ പുതിയ ഫോണായ 13S. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും മികച്ച സ്പെക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
0: തീർച്ചയായിട്ടും
1: നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത ക്യാമറ വരുന്നുണ്ട്, മോശമില്ലാത്ത ബാറ്ററി, സ്പെക് വൈസ് ആണെന്നുണ്ടെങ്കിൽ കിടിലം സ്പെക് ആണ്, ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇതായത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഷൗമി 18 Pro Max കുറച്ച് ലീക്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ഷൗമി 18 Pro Max വരാൻ പോവുകയാണ്. അപ്പൊ നമ്മള് പലപ്പോഴായിട്ട് അതിന്റെ ചെറിയ ചെറിയ ലീക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ലീക്സും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഷൗമി 18 Pro Max എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷൗമി കുറച്ചു നാളായിട്ട് ഇന്ത്യയിൽ ഒത്തിരി മോശം പെർഫോമൻസ് ആണ്. ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയ നോട്ട് സീരീസിനകത്തൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഇറക്കിയുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോ ഈ 18 Pro Max വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പുതിയ ലീക്സ് നമുക്ക് വരുന്നത്?
3: ഇപ്പൊ വന്നിരിക്കുന്ന ലീക്ക് അതിന്റെ ഗീക് ബെഞ്ച് സ്കോറിനെ കുറിച്ചാണ്, എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഗീക് ബെഞ്ച് സ്കോറുകൾ നമ്മൾ അളക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലീക്കാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. അതിപ്പോ ശരിക്കും ചൈനയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ് 18 Pro Max. അപ്പൊ എല്ലാരും ഷൗമിയുടെ ഫാൻസ് എല്ലാം ഉറ്റുനോക്കുന്ന ഒരു ഫോണാണത്. അപ്പൊ അത് ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എല്ലാം ഓൾറെഡി എല്ലായിടത്തും പല സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡിപെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഫൈനൽ പ്രൊഡക്റ്റുമായിട്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ 8 Lite Gen 6 Pro ആണ് ഇതിനകത്ത് വരുന്ന ഫ്ലാഗ്ഷിപ്പ് ആണ്. ഇതിന്റെ ഗീക് ബെഞ്ച് സെവൻ സ്കോർ വന്നിട്ട് 3381 സിംഗിൾ കോറിനും 10920 മൾട്ടി കോർ പെർഫോമൻസിനും വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പഴയ അതിന്റെ ഷൗമിയുടെ നേരത്തെ 17 Pro Max ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അത് ഒറ്റ കാര്യത്തിലാണ്, സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ ഇപ്പം ആപ്പിളിന്റെ 2 nanometer ഒക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ A17 chip, അപ്പൊ അതിന്റെ സോറി A18 chip. അപ്പൊ അതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസിൽ സ്നാപ്ഡ്രാഗൺ ഇപ്പം ഏകദേശം ഒരേപോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. കാരണം പ്രത്യേകിച്ച് ഇവര് സ്നാപ്ഡ്രാഗൺ നേരത്തേക്ക് താഴോട്ട് പോയിരുന്ന സിംഗിൾ കോർ പെർഫോമൻസിലാണ്. നല്ല സ്കോർ വന്നിട്ടുണ്ട്. മാർജിനൽ സ്കോറിലാണ് ഐഫോണിന്റെ ചിപ്പുമായിട്ട് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകമാണ്. കാരണം ഈ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന എല്ലാ ഗാഡ്ജറ്റ് ഫാൻസിനും എല്ലാം പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി കോർ ആർക്കിടെക്ചർ ആണ്. അതായത് 3 3.7 GHz 74 GHz 3 കോറും 4.03 GHz 3 കോറും 5.01 GHz 2 കോറുമാണ്.

0: ഇതില്. അപ്പൊ ഇത് നമുക്ക് പെർഫോമൻസ് അനുസരിച്ചിട്ട് ഈ കോറുകളിൽ ചേഞ്ചസ് ഉണ്ടാവും.
1: ശരി,
0: അത് അത് തന്നെ വലിയൊരു ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഫീച്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാരണം ഇപ്പൊ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ചിപ്സെറ്റിന്റെ പിന്നെ പെർഫോമൻസിന്റെ അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഈ ഗെയിംസുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീഗ് ബെഞ്ച് സ്കോറുകളും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്.
1: ശരി ശരി.
0: അപ്പൊ അതാണ് അതിന്റെ ആ പെർഫോമൻസ് സൈഡ് നോക്കുമ്പോൾ. പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് മെമ്മറി നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 17 ഹൈപ്പർവൈസ് 4 ആണ്, 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോമിഡ് ഓയസ് ആണ്. 16 GB റാം ആണ്, അത് മിനിമം ആണ് കേട്ടോ. മൾട്ടി ടയർ കോൺഫിഗറേഷൻസ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. പിന്നെ ഈ ഡിഫറൻഷ്യേറ്റർ എന്ന് പറയാനായിട്ട് ഇതിനകത്ത് വരുന്നത് 17 Pro പോലെ ഉള്ളതുപോലെ തന്നെ റെയർ ഡിസ്പ്ലേ ആണ്.
1: പക്ഷേ
0: റെയർ ഡിസ്പ്ലേ അവർ കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് വെർസറ്റൈൽ ബ്ലാക്ക് സ്ക്രീൻ ബാക്ക് സ്ക്രീൻ എന്നാണ് അവർ പറയുന്നത്. ഇന്ററാക്റ്റീവ് സെക്കൻഡറി റെയർ പാനൽ 17 Pro ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു റെയർ പാനൽ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള റെയർ പാനൽ ഉണ്ട്. പിന്നെ അതിൽ ചെറിയ ആപ്സുകൾ, മിനി ആപ്സുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് ഉണ്ട്, ലൈവ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് 18 Pro സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതിൻ്റെ അത് 18 Pro അകത്തും ഇത് വരാൻ ചാൻസ് ഉണ്ട്. പ്രോ മാക്സിൽ മാത്രമല്ല 18 Pro വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ മാറിയിട്ടില്ല 17 Pro Max എന്തൊക്കെ മാറിയിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസസ് മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല. 6.9 inch തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയുടെ കേസിലും ലൈക്ക് ആറ്റ്യൂണ്ട് ട്രിപ്പിൾ സെറ്റപ്പ് തന്നെ ആയിരിക്കും. ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്ട് ചെയ്യുന്നത് 100 W വയർഡും 50 W വയർലെസ്സും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 17 Pro Max
1: ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക്
0: 7500 mAh ബാറ്ററി ആയിരിക്കും. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ ഒരു ടെക് സാവി യൂസറിന് ശരിക്കും ഒരു നല്ല ഫോണായിട്ടുണ്ട്. പക്ഷെ പ്രൈസിങ് വന്നിട്ട് എനിക്ക് എങ്ങനെയായാലും 1.5 lakh അല്ലെങ്കിൽ 1.75 lakh വരെയൊക്കെ വില വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ ഷൗമി ആണ്, ഷൗമിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി.
1: 1.5 lakh എന്ന് പറയുമ്പോഴത്തേക്ക്
0: പിന്നെ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഫീച്ചേഴ്സ് അഡീഷണൽ ഇതിനകത്ത് ഉണ്ട്. റിയർ പാനലിൽ തന്നെ വലിയൊരു വ്യത്യാസം,
1: എക്സ്ട്രാ സ്ക്രീൻ കൂടെ കിട്ടും.
0: അതെ അതെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ഈ 17 Pro 18 Pro Max കുറിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്.
1: അപ്പൊ ഇതിനൊക്കെ പുറമെ നമ്മളിപ്പോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ലോഞ്ചിനെ പറ്റിയും ഉള്ള കാര്യങ്ങളൊക്കെ.
0: ചൈനയിൽ ഈ മാസമാണ് ലോഞ്ച്, ഒരുപക്ഷെ ഇന്ത്യയിൽ തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും. അതെ, 17 Pro Max അതേപോലെ തന്നെ ആയിരുന്നു. അവര് ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഒരു മാസത്തിനകത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്. ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രകടമായിട്ട് നമുക്ക് ആ ഗീഗ് ബെഞ്ച് സ്കോർ ആണ്. സ്നാപ് ഡ്രാഗണെ ബേസ് ചെയ്തോണ്ടുള്ള, സ്നാപ് ഡ്രാഗണിന്റെ പുതിയ ചിപ്സറിനെ ബേസ് ചെയ്തോണ്ടുള്ള ഗീഗ് ബെഞ്ച് സ്കോർ തന്നെയാണ് അത്.
1: സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടോപ്പ് നോച്ച് നിൽക്കുന്ന സ്പെക്കാണ്. ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്. റാം ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് 16 GB വേരിയന്റ് മാത്രമേ കാണുള്ളൂ അല്ലേ.
0: മിക്കവാറും.
1: ഓക്കെ, ശരി ശരി. അപ്പൊ അത്രയാണ് നമുക്ക് 18 Pro Max പറ്റി. അതുപോലെ തന്നെ വേണ്ട ക്യാമറയുടെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
0: കിട്ടിയിട്ടില്ല. അടുത്ത ലീക്കിലൊക്കെ ഉടനെ ഉണ്ടാകും.
1: ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള
0: പിക്ചർ. ഓക്കെ,
1: അപ്പൊ എന്തായാലും അത്രയാണ് നമുക്ക് ഷൗമി 18 Pro Max പറ്റി റീസെന്റ്ലി കിട്ടിയിരിക്കുന്ന ലീക്സ്. ഇനി നമുക്ക് ക്യാമറയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനും ഉണ്ട്. അതപ്പോ ഈ പറയുന്ന പോലെ നമുക്ക് ചൈനയിൽ ഇപ്പോ ഈ മന്ത് റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ്
0: അറിയാൻ
1: പറ്റും. ഓക്കെ, ഇപ്പൊ ഒരു ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ പല രീതിയിൽ ആ ഫോണിനെ കമ്പയർ ചെയ്യലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ള. എസ്പെഷ്യലി ഐഫോൺ പോലെ ഫോണുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും എന്റെ ചാർജിങ് സ്പീഡ്, എത്ര നേരം ചാർജ് ബാക്കപ്പ് നിൽക്കുന്നു. അപ്പോൾ ഐഫോൺ 18 Pro Max ചാർജിങ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐഫോൺ ഒക്കെ എല്ലാ വർഷവും ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പല രീതിയിൽ അതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 18 Pro Max ചാർജിംഗ് ടെസ്റ്റും അതിന്റെ റിസൾട്ടും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോ 18 Pro യും Pro Max ഇറക്കിയപ്പോഴത്തേക്ക് മീൻസ് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡാപ്റ്റർ ഇറക്കുന്നുണ്ട്, ആ അഡാപ്റ്റർ ചാർജ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഫോൺ ചാർജ് ആവുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ചാർജിംഗ് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ്?
2: തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്നതിനേക്കാൾ സ്പീഡ് കൂടുതലാണെന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ന്യൂസ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ റിയൽ വേൾഡിൽ ശരിക്കും മാർക്കറ്റിംഗ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്ലെയിംസിനേക്കാൾ സ്പീഡ് കൂടുതലാണ്.
1: ഓക്കെ,
2: അതായത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് 55 മിനിറ്റ്സ് കൊണ്ട് 100% 0 to 100% 55 മിനിറ്റ് കൊണ്ട് ഇത് ആപ്പിൾ 18 Pro Max ചാർജ് ആയി. ഐഫോൺ 18 Pro Max ആപ്പിൾ പക്ഷെ പറയുന്നത് 60 to 70 മിനിറ്റ്സ് ആണ് ബേസ് ലൈൻ.
1: അപ്പൊ
2: അതിനേക്കാൾ ഫാസ്റ്റർ ആണ്.
1: ഓക്കെ,
2: പിന്നെ പീക്ക് പവർ സസ്റ്റെയിൻ ചാർജിംഗ് എന്ന് പറയുന്നത് പീക്ക് പവർ 52 watts ആണ് പീക്ക് പവർ. അത് പക്ഷെ 12 മിനിറ്റേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബാറ്ററിയുടെ ലോഞ്ചിവിറ്റിയാണ്, അത് ആപ്പിൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ
2: അതിനു വേണ്ടിയിട്ട് ആ പീക്ക് ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് താഴോട്ട് വരും, പിന്നെയും കയറും താഴോട്ട് വരും, അങ്ങനെയാണ്. അപ്പൊ ആ ബാറ്ററിയുടെ ലൈഫ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി, അതായത് ബേസിക്കലി ആ ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പിന്നെ 55 മിനിറ്റ്സ് പ്രോമാക്സിന്റെ അകത്ത് 17 Pro Max നമ്മൾ കമ്പയർ ചെയ്യണേ 81 മിനിറ്റ് ആയിരുന്നു. അതായത് ഏകദേശം ഒരു 32% ഫാസ്റ്റർ ആണ് 18 Pro Max. പിന്നെ ഇത് ശരിക്കും ലാർജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും പിന്നെ ചാർജിങ് ആർക്കിടെക്ചറിന്റെ അകത്തും വന്ന വ്യത്യാസങ്ങളാണ് ഇത് മാറ്റാനുള്ള കാരണം. ഈ 50

0: പെർസെന്റേജ് അതായത് 50% ചാർജിങ് അത് മൈൽ സ്റ്റോൺ ശരിക്കും 20 മിനിറ്റ് നിന്ന് 15 മിനിറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട്.
1: ശരി,
0: 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 18 Pro Max 50% ചാർജ് ആകും. അതാകുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ലോഡ് പവർ ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ആണ് അത് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് പിന്നെ ചാർജർ ഡിപെൻഡൻസിയുടെ കാര്യം. അപ്പോൾ ഈ പിന്നെ എല്ലാ ബെനിഫിറ്റ്സും അത് കിട്ടണമെങ്കിൽ 60 വാട്ട്സിന്റെ അഡാപ്റ്റേഴ്സ് തന്നെ
1: 60 വാട്ട്
0: തന്നെ AVS കോമ്പാറ്റബിൾ ചാർജേഴ്സ് തന്നെ വേണം. പക്ഷെ ഇതൊന്നും ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പ്രൈസ് എന്ന് വന്നിട്ട് 40 വാട്ട്സിന്റെ 4,490 രൂപയാണ്, 35 വാട്ട്സിന്റെ 5,800 രൂപ, പിന്നെ അത് USB-C ആണ്. ഫാസ്റ്റ് ചാർജിങ് ശരിക്കും വേണമെങ്കിൽ ഈ 4.5K നമ്മൾ ഷെൽ ഔട്ട് ചെയ്തേ പറ്റൂ.
1: 60 വാട്ട്സിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്താലല്ലേ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ ചാർജ്.
0: അതെ, 60 വാട്ട്സിന്റെ 60 വാട്ട്സിന്റെ വിഷയം ഇപ്പൊ ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടില്ല, വരുന്നേ ഉള്ളൂ, ഉടനെ വരുത്തേ ഉള്ളൂ. പിന്നെ ഈ ബാറ്ററി ഡീഗ്രഡേഷൻ സ്ട്രാറ്റജി ആപ്പിളിന്റെ ഒരു ഇതാ മാർഗരേഖയുണ്ട്. അപ്പൊ ഈ ലാർജർ ബാറ്ററീസ് ഇപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന പോലെ ലാർജർ ബാറ്ററീസ് 5,391 mAh 5,561 mAh ഒക്കെ ഫാസ്റ്റ് ചാർജിങ് പിന്നെ ശരിക്കും ഫാസ്റ്റ് ചാർജിങ് ഉള്ള ബാറ്ററി ആകുമ്പോഴത്തേക്ക് അതിന്റെ വെയർ ആൻഡ് ടെയർ പെട്ടെന്ന്
1: കൂടും.
0: അപ്പൊ അതിന് വേണ്ടിയിട്ട് ആപ്പിൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കെമിസ്ട്രി അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തെർമൽ ഡിസിപ്പിയേഷൻ അതായത് ഹീറ്റ് പുറത്തേക്ക് പോകുന്ന സംവിധാനങ്ങൾ അത് ഈ വേപ്പർ ചേമ്പർ അങ്ങനത്തെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി
1: കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാര്യം ബാക്ക് സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന
0: അതെ. അപ്പൊ അതുകൊണ്ട് ബാറ്ററിക്കകത്ത് ഒരുപാട് നേരം ഹീറ്റ് താങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീഗ്രഡേഷൻ ബാറ്ററിയുടെ ഡീഗ്രഡേഷൻ വളരെ സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അത് അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ടെക്നിക്കൽ എനേബിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ഇത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആകാനുള്ള കാരണം അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് AVS എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ അഡാപ്റ്ററിന്റെ കേസിൽ ഞാൻ അത് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഈ AVS എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡൈനാമിക് വോൾട്ടേജ് നമുക്ക് പിന്നെ ഓരോ ചാർജിങ് സ്റ്റേജിലും കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബാറ്ററിക്ക് ആവശ്യമായ എന്റെ പീക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ നോക്കിയിട്ട് അത് സെൻസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഒരുപാട് വോൾട്ടേജ് എന്റെ അകത്തോട്ട് കയറുകയില്ല എന്ന ആവശ്യത്തിനുള്ള വോൾട്ടേജ് എന്നകത്ത് കാണുകയും ചെയ്യും. അതാണ് ഈ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പക്ഷേ ഈ പുതിയ ടൈപ്പ് ചാർജർ ഇല്ലാതെ പറ്റത്തില്ല. ഈ പുതിയ ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചാർജർ തന്നെ വേണം. ഫോണിന്റെ വില എഫക്റ്റീവ്ലി കൂടും. അതാണ് നമുക്കിപ്പം ഈ 18 Pro Max ചാർജിങ്ങിനെ കുറിച്ച് ഇപ്പൊ ചാർജിങ്ങിന്റെ കമ്പാരിസൺ ആണ് ഇപ്പൊ വന്നേക്കുന്നത്. പെർഫോമൻസിന്റെ കമ്പാരിസൺ ഒക്കെ ഇനി വഴിയെ വരാൻ
1: ഉള്ളൂ.
0: അതെ അതെ.
1: അപ്പോ ഈ 60 വാട്ട്സിന്റെ ചാർജിങ് അഡാപ്റ്റർ എപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടോ?
0: ഈ മാസം തന്നെ വരും. അതെ, ബാക്കിയെല്ലാം കാരണം അവരുടെ ഓൾറെഡി ഷിപ്മെന്റ് ഇത് അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഷിപ്മെന്റ് എല്ലാം ഓൾറെഡി പോയിട്ടുണ്ട്, എല്ലാ സ്റ്റോക്കും എല്ലാം
1: പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള ന്യൂസ് ആണല്ലേ. കാര്യം ആപ്പിൾ പ്രോമിസ് ചെയ്തതിനേക്കാളും ബെറ്റർ ബാറ്ററി കിട്ടുന്നുണ്ട്, ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോ 0 to 100 എന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും 0 വരെ ഫോൺ വെക്കാൻ ചാൻസ് ഇല്ല. ഒരു 20%
0: നമുക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫോൺ ചാർജ്
1: ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പുതിയ ഐഫോൺ 18 Pro സീരീസിന്റെ അല്ലെങ്കിൽ 18 Pro Max ചാർജിങ് സ്പീഡും കാര്യങ്ങളും ബാറ്ററി ബാക്കപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ പറയുന്ന രീതിയിൽ അവരുടെ അഡാപ്റ്റേഴ്സ് തന്നെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ആ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. അപ്പോ അടുത്ത വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന ഒരുപാട് പേര് കാത്തിരുന്ന ഒരു സംഭവമാണ് ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം. അപ്പൊ അത് റീസെന്റ് കുറച്ച് നാളായിട്ട് അതിന്റെ സംസാരങ്ങളും റൂമേഴ്സും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫൈനലി ഈ ഒക്ടോബറിൽ മോസ്റ്റ് പ്രോബബ്ലി ആപ്പിൾ പേ നമ്മൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക്

0: 9381919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Bye bye kelku Radio Santanam 90.4 FM.
3: തിരികെ തണ്ടക് ബേച്ചിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവിടാ, അപ്പൊ ആപ്പിൾ പേ ഒരുപാട് നാളായിട്ട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു റീസെന്റ് കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ടാണ്. എന്തായാലും ഫൈനലി ഈ ഒക്ടോബറില് ആപ്പിൾ പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ആപ്പിൾ പേയെ പറ്റി ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നതാണ്. കാര്യം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പിൾ കമ്പനിയുടെ ഒരു ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ പേ എന്ന് പറയുന്നത്. അപ്പോ ഈ ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ പലപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് യു പി ഐ ആയിട്ട് തന്നെ നോർമലി യു പി ഐ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്? കാരണം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നാണ് പറയുന്നത് ആപ്പിൾ പേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്?
4: ശരിക്കും 12 വർഷങ്ങൾക്ക് ശേഷമാണ് ആപ്പിൾ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഇന്ത്യ ലോഞ്ച് ആവുന്നത്. അപ്പൊ അത്രയും മാത്രം ഡിലേ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ ഫിൻടെക് സെക്ടർ പുറത്തുള്ള രാജ്യങ്ങളെ പോലെ അല്ല, നമുക്കൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരുപാട് പിന്നെ ഫാക്ടേഴ്സ് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ആപ്പിൾ പേക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കുറെ പിന്നെ പ്രോട്ടോകോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ ആ സമയത്ത് അവർക്ക് ഇന്ത്യയിലെ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒന്ന് ഇതായി കോമ്പാറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാനോ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറെ നെഗോസിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും പിന്നെയും 4 മാസത്തോളം ഡിലേ ആയി. ഫെബ്രുവരിയിൽ ലോഞ്ച് ആകാനായിട്ടിരുന്നതാണ്, അവിടുന്നാണ് പിന്നെ ഒക്ടോബറിലേക്ക് മാറ്റിയത്. അപ്പൊ അത്രത്തോളം ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി അസിസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സിനെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വന്നപ്പോഴാണ് ഈ ഇത്രയും ഡിലേ വന്നത്. പക്ഷെ എന്നാലും ഈ മാസം ഒക്ടോബറിൽ ലോഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്.
3: അത് ആപ്പിൾ ഒഫീഷ്യലി
4: അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ആപ്പിൾ യൂസേഴ്സിനൊക്കെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്, സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്.
3: ഞാൻ ഇടയ്ക്ക് പറയട്ടെ അനുവേട്ട, ഈ ആപ്പിൾ പേ അപ്പോ ഐഫോൺ യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ?
4: തീർച്ചയായിട്ടും
3: അത്രേ പറ്റുള്ളൂ.
4: ആപ്പിൾ ഐ ഡി വേണം, ആപ്പിൾ ഐ ഡി ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാം.
3: ഐഫോൺ ഉള്ളവർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
4: തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അതിന് യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം.
3: ഇപ്പൊ
4: ബ്ലൂംബർഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഓൾറെഡി യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നതെന്നുള്ള. യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ, ഫോൺ പേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോൺ വഴി തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ
3: പറ്റും.
4: പക്ഷെ എങ്കിലും ഇതിൻ്റെ അകത്തൊരു പിന്നെ കവിയിട്ടുള്ള, അതായത് നമുക്ക് ഒരു കോൺട്രഡിക്ടറി ന്യൂസ് വരുന്ന റോയിറ്റേഴ്സ് സജസ്റ്റ് ചെയ്തേക്കുന്ന യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്.
3: ഇപ്പൊ
4: യു പി ഐ ഇന്റഗ്രേഷൻ ഇല്ലെങ്കിലും നമ്മൾ അതെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്കത് പേ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ബാങ്കിങ് പാർട്ണർ ആപ്പിൾ പേ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആപ്പിൾ പേ, നമുക്ക് ആപ്പിൾ പേ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
3: ഓക്കെ, ആപ്പിൾ പേ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെനിക്ക് വ്യക്തമായില്ല.
4: അതായത് നമ്മളിപ്പം ഒരു പിന്നെ ട്രാൻസാക്ഷൻ നടക്കുമ്പം റിസീവറും ബയറും രണ്ടുപേർക്കും ആപ്പിൾ പേ ഉണ്ടാകണം.
3: ഓ, അത് ശരി. അത്രയും റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഐഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആർക്കാണോ പേ ചെയ്ത അയാൾക്കും ആപ്പിൾ പേ ഉണ്ടെങ്കിലേ
4: പറ്റൂ. അതെ, അതായത് ഒരു ഇപ്പം ഇനിഷ്യലി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഒരു ബാങ്കിങ് പിന്നെ ഏത് ബാങ്കിങ് പാർട്ണറാണോ അവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ളത് ആ ബാങ്കിങ് പാർട്ണറിന്റെ തന്നെ ഡിവൈസസ് ഉണ്ടാകും വേണം സൈറ്റിൽ. അതായത് ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടല്ലോ, കാർഡ് റീഡർ അല്ലേ, അത് ആ ബാങ്കിന്റെ തന്നെ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് തന്നെ.
3: അതായത് ഇപ്പൊ നമ്മൾ HDFC ബാങ്ക് ആണ് നമുക്കെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന അവർക്കും സെയിം ഇത്
4: HDFC തന്നെ ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ എല്ലാ കടകളിലും മൾട്ടിപ്പിൾ ബാങ്കിങ് പാർട്ണേഴ്സിന്റെ കാർഡ് റീഡേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഈ ആപ്പിൾ പേ എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ അവരുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ്റെ അകത്ത്. നമ്മൾ GPay എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റേതിനകത്ത് എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ.
3: ശരി, ഓക്കെ.
4: അപ്പൊ ഇതാണ് വ്യത്യാസം. പിന്നെ ബാങ്കിങ് പാർട്ണേഴ്സ്

0: ഏതൊക്കെയാന്ന് ചോദിച്ചപ്പോ ആക്സിസ് ബാങ്ക് ആണ് ആദ്യത്തെ അവരുടെ കൺഫേംഡ് ലോഞ്ച് പാർട്ട്ണർ. HDFC ICICI ബാങ്കുകളുടെ നെഗോസിയേഷൻസ് നടക്കുകയാണ്, പുറകെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു ഫേസ്ഡ് അപ്രോച്ച് ആയിരിക്കും മിക്കവാറും. ആപ്പിള് സാധാരണഗതിയിൽ അങ്ങനെ എടുത്തു ചാടി ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യാറില്ല. അപ്പൊ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും, ഓരോരോ ഫേസസ് ആയിട്ടായിരിക്കും അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഓതന്റിക്കേഷൻ നമുക്ക് ഫേസ് ഐ ഡി, ടച്ച് ഐ ഡി ഓതന്റിക്കേഷൻ, ബാക്കി ആപ്പ് സ്വിച്ചിങ് നമ്മളിപ്പോ ജിപേ അകത്തും ഫോൺ പേ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് ഐ ഡിയുടെ ഒക്കെ ഇഷ്യൂസ് ആണ്. അപ്പൊ അത് ഇതിന്റെ അകത്ത് മാറി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരത്തില്ല. പിന്നെ UXന്റെ അഡ്വാൻറ്റേജ്, അതായത് യൂസർ എക്സ്പീരിയൻസിന്റെ അഡ്വാൻറ്റേജ് ഈ UPI വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ അത് ലഭിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ. പിന്നെ ഈ ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBIയുടെ റൂൾസ് അവർക്ക് ഒറ്റയടിക്ക് മറികടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അത് RBIയും ആപ്പിളുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പം ഇത് ലോഞ്ച് ചെയ്യാനുള്ള ഇത് ഉണ്ടായിരിക്കുന്നത്. കാരണം RBIയുടെ റൂൾസ് എല്ലാം അവർ അംഗീകരിച്ചുകൊണ്ടാണ് ആപ്പിൾ പേ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫിൻസെക്ടർ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ഗ്ലോബലി ഉള്ള പോലല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസത്തിലാണ് ഇത്രയും ഡിലേ വരാൻ കാരണം. പിന്നെ ശരിക്കും ആപ്പിളിന്റെ എൻട്രി ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ ആണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് ആപ്പിൾ പേയുടെ എൻട്രി. കാരണം ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രം റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യയിൽ.
1: അപ്പൊ
0: അവിടേക്ക് ആപ്പിൾ പേയും കൂടെ വരുമ്പോൾ ആപ്പിൾ പേ 900 മില്യൺ യൂസേഴ്സിന്റെ ഇത് വരും ആപ്പിൾ പേ എനേബിൾ ചെയ്ത്. ഇപ്പൊ നമുക്ക് ഫോണില്ലെങ്കിൽ കൂടി ആപ്പിൾ ID ഉണ്ട്, നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും.
1: അങ്ങനെ
0: ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഒരു മാക് യൂസർ ആണ്, എനിക്ക് ഐഫോൺ ഇല്ല, എനിക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കാരണം ആപ്പിൾ ID ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ
1: പറ്റും.
0: അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആപ്പിൾ പേ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ലോഞ്ച് ചെയ്യാം. അപ്പം എന്തായാലും ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ട് കത്തിരിക്കുകയാണ്. വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് എന്തായാലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, ബഗ്സ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും.
1: അപ്പൊ
0: അതൊക്കെ വഴിയെ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിളിന്റെ വിശ്വാസം.
1: അപ്പൊ ഒക്ടോബറിൽ റിലീസ് ചെയ്യും അല്ലെ ലോഞ്ച് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയുന്നത്
0: ആയിട്ടില്ല. ആയിട്ടില്ല, മിക്കവാറും ഈ ഒക്ടോബർ അവസാനം മുമ്പേ ഉണ്ടാവും, തീരുന്നതിന് മുമ്പേ ഉണ്ടാവും.
1: ശരി ശരി, ഓക്കെ. എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും എത്തിച്ചു
0: കൊടുക്കേണ്ടതായിട്ടുണ്ടാവും.
1: അതിന്റെ വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്താലും പെട്ടെന്ന് എടുത്തു പിടിച്ചു എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണ്ട
0: ചെയ്യണ്ട, നോക്കി ഒന്ന് അതിന്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂടി, ഇപ്പൊ നിലവിൽ ആക്സിസ് ബാങ്കുമായിട്ട് മാത്രമേ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് HDFC അല്ലെങ്കിൽ SBI ICICI അങ്ങനെ അക്കൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല.
0: ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല, ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ
1: പറ്റുള്ളൂ. ശരി ശരി, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടണം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ശരി ശരി,
0: അത് ഉടനെ എന്തായാലും ഉണ്ടാകും. കാരണം മൾട്ടിപ്പിൾ ബാങ്ക് ബാങ്കിംഗ് പാർട്ട്നേഴ്സ് ഇല്ലാതെ ഒരു
1: പ്രത്യേക ആപ്പിൾ പേക്ക് ഉറപ്പായിട്ടും അവരത് കൊണ്ടുവരും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും അതാണ് ആപ്പിൾ പേ. ആക്ച്വലി ഒരു നല്ല ന്യൂസ് തന്നെയാണ് ഇന്ത്യയിലേക്ക് ആപ്പിൾ പേ വരിക എന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് തുടർന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം റിവ്യൂസ് ഒക്കെ കിട്ടിയതിന് ശേഷം ശ്രോതാക്കളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കുന്നതായിരിക്കും. അടുത്ത കിട്ടുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ, സ്പാം കോൾസും ഓട്ടോമാറ്റഡ് കോൾസും ഇപ്പൊ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിലെ കാര്യം
0: പലർക്കും
1: നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പോലും മറ്റു നമ്പറിലേക്ക് ഉറപ്പായിട്ടും കോൾ വരും. അപ്പൊ അതിനെയൊക്കെ ഒന്നും കൂടെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ കുറച്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സന്ദനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് കോൾസ് അല്ലെ സ്പാം കോൾസിന്റെ ഒക്കെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാര്യം നമ്മൾ എത്ര ഒഴിവാക്കിയാലും ബ്ലോക്ക് ആക്കിയാലും അവർ ബ്ലോക്ക് ആക്കുന്ന നമ്പർ കളഞ്ഞിട്ട് ഇപ്പൊ പുതിയ നമ്പറിൽ നമുക്ക് കോൾ വരും. അപ്പോൾ കോള് മാത്രമല്ല മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ മീൻസ് ഭയങ്കരമായിട്ട് ശല്യപ്പെട്ട് അനോയിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാനുമായിട്ട് ട്രൈ പുതിയ കുറച്ച് റൂൾസ് കൊണ്ടുവന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ?
0: ഇപ്പൊ ഇത് ശരിക്കും ഇന്ത്യയിൽ വളരെ ഒരു നോയിസൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് AtoP, അതായത് ഓട്ടോമേറ്റഡ് ടു പേഴ്സൺ കോൾസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ശരിക്കും ഈ എപ്പിഡമിക്ക് പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിൽ ലോൺ കോൾസ് ഇങ്ങനത്തെ ഒരുപാട് കോൾസുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ട്രൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ കംപ്ലയിൻസിന്റെ ബിൽഡപ്പിന്റെ ബേസിസിലാണ് അവരിത് റോൾ ഔട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ഫ്രോഡുകളായിട്ടുള്ള ലോൺ ആപ്പുകൾ, പിന്നെ ഈ ഇൻഷുറൻസുകൾ, ഹെൽത്ത് കെയർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന AtoP കോൾസിനെയാണ് ഇവർ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നെറ്റ്വർക്കുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ട്രൈക്ക് ആ ഡാറ്റാബേസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ട്രൈ ചെയ്ത്

0: ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായേക്കുന്നത്.
1: ഓക്കെ,
0: പിന്നെ എക്സെംഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇന്നത്തെ ജെനുവിനായിട്ട് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കസ്റ്റമർ കെയർ ഇപ്പം നെറ്റ്വർക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഏതെങ്കിലും കമ്പനികളുടെ കസ്റ്റമർ കെയറിലേക്ക് വരും, അവരും എ ടു പി കോൾസ് വിളിക്കും. പക്ഷെ അതൊക്കെ ജെനുവിനാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം അതിനെ എക്സെംപ്റ്റ് ചെയ്യുകയും വേണം. അപ്പം അതിനുള്ള പ്രൊവിഷനും കൂടെ ട്രൈ ചെയ്യാനകത്ത് കൊടുത്തിട്ടുണ്ട്.
1: അപ്പം
0: ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും എ ഐ പവേഡ് സ്പാം ഡിറ്റക്ഷൻ ആണ് ഇതിപ്പം മാൻഡേറ്ററി ആക്കിയേക്കുന്നത്. ട്രൈ എല്ലാ നെറ്റ്വർക്കിനും കൊടുത്തേക്കുന്നത് നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എം എൽ മോഡൽസ്, അതായത് ലേണിംഗ് മോഡൽസ്, ഈ കോൾ ലേണിംഗ് മോഡൽസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഹൈ സ്പാം ലൈക്ലിഹുഡ് കണ്ടുപിടിക്കണം.
1: ഓക്കെ,
0: അപ്പം ഇത് ഒരു വരുന്ന കോള് സ്പാം ആണോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള പിന്നെ മെക്കാനിസം അവരുടെ എ ഐ മോഡൽസിന് ഉണ്ടാകണം.
1: ഓക്കെ,
0: അതിന് ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണെന്നുള്ള ട്രൈ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ഈ പിന്നെ പ്രെഡിക്റ്റീവ് സ്കോറിങ്ങും, അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം നോർമലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോള് വരുന്ന കോള് ഇപ്പം നമ്മൾ പല ആപ്ലിക്കേഷൻസ് വഴി, ഇപ്പം ട്രൂ കോളറിൻ്റെ അകത്തൊക്കെ നമ്മൾ സ്പാം ആയിട്ട് മാർക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റാബേസ് നെറ്റ്വർക്കുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഈ നെറ്റ്വർക്കുകൾ അത് സ്പാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെ പ്രെഡിക്റ്റീവ് തിയറി എന്നാണ് പറയുന്നത്. കാരണം അതിന് ഇതിൻ്റെ സ്പാം ആകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി സ്പാം കോൾസ് ആയിട്ട് മാർക്ക് ചെയ്യുക
1: ചെയ്യും.
0: പക്ഷെ അതിന് പകരം ഈ പിന്നെ എ ഐ യൂസ് ചെയ്യുമ്പോഴത്തെ സ്വാഭാവികമായിട്ടും 97% ആക്യുറസി ഈ ഒരു കോള് സ്പാം ആണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നെറ്റ്വർക്കുകൾക്കും സാധിക്കും, ട്രൈക്കും സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഉപയോക്താക്കളെ നമുക്ക് ഈ സ്പാം കോൾസിൻ്റെ എപ്പിഡമിക്കിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസ്. പിന്നെ ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് നെറ്റ്വർക്കുകൾ തമ്മിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത്.
1: ഓക്കെ,
0: ഇപ്പോൾ എയർടെല്ലിൽ നിന്ന് വോഡഫോണിലേക്കും വോഡഫോൺ ബി എസ് എല്ലിനും ബി എസ് എൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട്
1: നടക്കുന്നുണ്ട്.
0: കാശ് അടിച്ച് മാറ്റുക, ലോൺ ആപ്പ് വഴി കാശ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഫ്രോഡ്സ് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു കടിഞ്ഞാനിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നമ്പേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് എങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 അല്ലെങ്കിൽ 5 നമ്പര് ഒരു സെയിം പിന്നെ സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് വരുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഒരാൾ തന്നെ, ഇപ്പം ഞാനൊരു ഫ്രോഡാന്ന് വിചാരിക്കും, അപ്പം ഞാൻ തന്നെ 5 നമ്പറിൽ നിന്ന് ഒരു യൂസറിനെ വിളിക്കുകയാണ് അല്ലെങ്കിൽ പലരും വിളിക്കുകയാണ്.
1: ഓക്കെ,
0: അപ്പം ഈ അതിൻ്റെ ടാർഗറ്റ്, അതായത് ട്രൈ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കുകൾ ഈ 5 എന്നിലേക്ക് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ, എൻ്റെ സോഴ്സ് ഈ 5 സോഴ്സ് എന്നിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ,
1: ഓക്കെ,
0: എൻ്റെ റീകെവൈസിക്ക് അല്ലെങ്കിൽ KYC അവർക്ക് ആവശ്യപ്പെടാം. എന്നിട്ട് എൻ്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് എന്നെ അവർക്ക് ലോക്ക് ചെയ്യാം, എനിക്ക് പെനാൽറ്റി അടിക്കാം.
1: അപ്പോൾ ഈ 5 നിന്നും മനുവേട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ സെയിം ആൾ തന്നെ വിളിക്കുന്ന എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും?
0: അത് ഈ AI ചെയ്യാൻ പറ്റും. കാരണം നെറ്റ്വർക്ക് ലൊക്കേഷൻ, നമ്മളുടെ പിന്നെ KYC, നമ്മൾ കൊടുക്കുന്ന ഈ സിം എടുക്കണമെങ്കിൽ എന്തായാലും നമ്മൾ ഐഡന്റിറ്റി പ്രൂഫ് കൊടുത്തല്ലേ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ ആണെങ്കിൽ 5 ഐഡി പ്രൂഫ് കൊടുത്താൽ പോലും പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പിടിക്കപ്പെടും.
1: ശരി ശരി ശരി,
0: മനസ്സിലായില്ല. അപ്പൊ അത് അവർക്ക് ഫ്ലാഗ് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ,
0: അങ്ങനെയൊക്കെയുള്ള കുറെ ടെക്നോളജീസ് അവരിപ്പം ട്രൈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്കുകളോട്. പിന്നെ ഈ A2P കോൾസ് ഇപ്പം ലീഗലി ഡിഫൈൻഡ് ആൻഡ് ഡിക്ലെയർ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് A2P കോൾസ് ഒരുപാട് പേര്, ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, പിന്നെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിൻ്റെ അകത്തുനിന്നുകൂടെ പക്ഷേ ഈ പിന്നെ റോബോ കോൾസ് ഈ ആവശ്യമില്ലാത്ത ഫ്രോഡ് പരിപാടിക്ക് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് AI സെപ്പറേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മോഡൽസ് ഉണ്ട്.
1: ശരി,
0: അപ്പം അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതെല്ലാം പക്ഷേ എൻഡ് യൂസറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത് വന്നേക്കുന്നൊരു കോള് ഫ്രോഡാണെന്നുള്ള കാര്യം എൻഡ് യൂസറിന് അറിയാൻ പറ്റുമ്പോൾ അത് റിപ്പോർട്ട്
1: ചെയ്യും.
0: ആ റിപ്പോർട്ടിന്റെ ബേസിലും നമുക്ക് AI വർക്ക് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ,
0: അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ പിന്നെ പെർമനന്റ് ടെർമിനേഷൻ ചാർജസ് ഉണ്ട് A2P. അതായത് 1 ഏകദേശം 1500 അവർക്ക് ചാർജ് ചെയ്യാൻ, 1 ഒരു കോള് ചെന്നിട്ട് അത് സ്പാം ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിളിച്ച ആരാണോ ആ സോഴ്സിന് 1500 അവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പെനാൽറ്റി
1: ആയിട്ട്.
0: അത് പുതിയ റൂളാണ്.
1: ഓക്കെ ഓക്കെ,
0: അപ്പൊ അതൊക്കെ റെഗുലേറ്ററി അതോറിറ്റി അവർ കൊണ്ടുവന്നിട്ട് ട്രൈ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ കോൾ മാനേജ്മെന്റ് ആപ്സിന് പിന്നെ ഫേസ് യൂസേജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് തേർഡ് പാർട്ടി ഇപ്പൊ ട്രൂ കോളറിനൊക്കെ പിന്നെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ, അതായത് ലേബൽ കോൾസ് ഫ്രം പിന്നെ ഈ റെഗുലേറ്റഡ് നമ്പേഴ്സിന്റെ അകത്ത് നിന്ന് വരുന്ന കോളുകളെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ട്.
1: ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ
0: കസ്റ്റമറിനെ കോൾ ചെല്ലരുത്, കോൾ ബ്ലോക്ക്ഡ് എന്നും പറഞ്ഞു തന്നെ കാണിക്കണം. അത് ട്രൂ കോളറിനുള്ള
1: ഫോണിൽ റിംഗ് ചെയ്യില്ല.
0: അതെ അതെ അതെ.
1: ഓക്കെ,
0: അപ്പൊ അതാകുമ്പോഴത്തേക്ക് ലെജിറ്റിമേറ്റ് ബിസിനസ്സുകൾക്ക് കോള് ചെല്ലുകയും ചെയ്യും.
1: മനസ്സിലായില്ലേ?
0: അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ അതിപ്പം ട്രൈ ചെയ്യാതിന് അവർക്ക് തേർഡ് പാർട്ടി ആപ്സിന്

0: ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്കണക്ട് ത്രെട്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമുക്ക് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡർ, അതായത് ഒരു ഒരു ഫ്രോഡ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചിൽ കൂടുതൽ നമ്പർ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാനും ആ നെറ്റ്വർക്ക് ഐ മീൻസ് അയാളെ വിളിക്കുന്ന സോഴ്സ് ഏതാണോ ആ സോഴ്സിനെ കണ്ടുപിടിച്ച് അവരെ ലീഗലി കൊണ്ടുവരാനും അവർക്കുള്ള സർവീസ് പിന്നെ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതലയും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നെറ്റ്വർക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ട്രൈ വഴി തന്നെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന പുതിയ റൂൾസിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ലീഗൽ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ വാട്സാപ്പ് നമ്പർ വഴി ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് PDF ഫയലായിട്ട്.
1: അപ്പൊ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാവുകയാണെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പല രാജ്യങ്ങളും നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ത്യയിൽ ഇപ്പൊ ഇപ്പോഴാണ് അത് വരുന്നത്. കാരണം ഇത് ഇപ്പം ഈ സ്പാം കോൾസുകളുടെ എണ്ണം ഓരോ ദിവസവും ദിനം പ്രതി ഭയങ്കരമായിട്ട് വർദ്ധിക്കുക. അപ്പൊ അതിന്റെ ബേസിസിലാണ് ട്രൈ, ഞാൻ പറഞ്ഞില്ലേ, രണ്ടു തൊട്ട് ഒരു മൂന്ന് വർഷമായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റാബേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്
1: ഇപ്പൊ ഈ ഒരു
0: നടപടിയിലേക്ക് അവർ പോയത്.
1: അപ്പൊ ഇത് ഇതിന്റെ ലോഞ്ച് എങ്ങനെയാണ്? ലോഞ്ച് ചെയ്ത് കഴിഞ്ഞോ അതോ ഇനി ലോഞ്ച് ചെയ്യത്തേ ഉള്ളൂ?
0: അല്ലല്ല, ഓൾറെഡി ഫേസ് ബൈ ഫേസ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത്
1: കഴിഞ്ഞു.
0: ഇപ്പൊ തന്നെ നമുക്ക് എയർടെല്ലിന് എയർടെൽ നെറ്റ്വർക്കിലുള്ളവർക്ക് എല്ലാം സ്പാം കോൾസ് വരുമ്പോൾ ഓൾറെഡി സ്പാം എന്ന് പറഞ്ഞ്
1: എഴുതി കാണിക്കും. തീർച്ചയായിട്ടും
0: ചില ക്രിട്ടിക്കൽ കോൾസ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കും, കോൾ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കും.
1: ചിലത് ആക്ച്വലി ഞാൻ കണ്ടു, കോള് വന്ന് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യും, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എയർടെലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തരും, അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട്
0: ചെയ്യണോ.
1: എനിക്ക് എന്തെങ്കിലും മിക്കവാറും വല്ല സിങ്ക് ഇഷ്യൂ ആയിരിക്കും, കാരണം അത് ആദ്യമേ വരേണ്ട സംഭവമാണ്.
0: അതെ അതെ, അതെന്തെങ്കിലും നെറ്റ്വർക്കിന്റെ സിങ്ക് ഇഷ്യൂ
1: ആയിരിക്കും. അപ്പൊ എന്തായാലും ട്രായുടെ ആ ഒരു പുതിയ ചട്ടങ്ങൾ റെഡിയായി വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലതായിരിക്കും. നമുക്ക് സ്പാം കോൾസ് വരുന്ന പരമാവധി കുറഞ്ഞിരിക്കും. അപ്പോൾ എയുടെ ഹെൽപ്പൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക്
0: ചെയ്യും.
1: ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ന്യൂസ്. എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒന്നെങ്കിലും ഓരോ ആഴ്ച അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൂടും തോറും വാട്സ്ആപ്പിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് അതാണ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ടൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്രം 90.4 FM.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവേട്ട, അപ്പോ വാട്സാപ്പിൽ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് തീംസ് സെറ്റ് ചെയ്യാം, അങ്ങനെ അതുമായിട്ട് ബന്ധം വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും, അത് ടെലഗ്രാമിന്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചർ പോലെ തന്നെയാണ്. നമുക്കിപ്പോൾ അഞ്ച് ക്യൂറേറ്റഡ് തീംസ് ആണ് അവർ ആഡ് ചെയ്തേക്കുന്നത്, പിന്നെ ഒരു ഫീച്ചേർഡ് സെക്ഷനും.
1: ഓക്കെ,
0: അപ്പൊ ഈ ഒരു സ്ട്രക്ചേർഡ് ഡിസൈനിലേക്ക് അവർ വാട്സാപ്പ് മാറുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ ഓൾറെഡി ഇപ്പൊ വാൾപേപ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ വാൾപേപ്പേഴ്സ് ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട്, അതായത് തീംസുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്.
1: ശരി,
0: അപ്പൊ നമുക്ക് ആ പിന്നെ ആവശ്യമുള്ളവർക്ക് വാൾപേപ്പർ വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം.
1: തീമായിട്ട്
0: മാറ്റാം. ഇപ്പൊ ഇതിന്റെ അകത്തുള്ള കാറ്റഗറീസ് അവർ പറഞ്ഞേക്കുന്ന നേച്ചർ ഉണ്ട്, ലൈവ് അനിമേറ്റഡ് ആയിട്ടുള്ള തീമുണ്ട്, മിനിമൽ ക്ലീൻ ആയിട്ടുള്ള തീമുണ്ട്, പിന്നെ ഡൂഡിൽ ടെക്സ്റ്റ് ടൈപ്പ്, പിന്നെ വൈബ്രന്റ് ആൻഡ് ഗ്രേഡിയന്റ് വാൾപേപ്പേഴ്സ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ടെക്നിക്കൽ ഇന്നോവേഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബബിൾ കളർ സെലക്ട് ചെയ്യാം, ബബിൾസിന്റെ അതായത് വരുന്ന മെസ്സേജസിന്റെ കളർ സെലക്ട് ചെയ്യാം. പിന്നെ അത് അൽഗോരിതം ബേസ്ഡ് ആണ്, തീം വാൾപേപ്പറിന്റെ ബേസ് ചെയ്തിട്ടും ആ കളർ മാറും. അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മൂവിങ് അനിമേഷൻസ് ലൈവ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ബാറ്ററി എഫിഷ്യൻസി അത് കുറയ്ക്കത്തില്ലെന്നാണ് വാട്സപ്പ് പറയുന്നത്. പിന്നെ AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് നമ്മളുടെ ഗാലറിക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട് AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാം നമുക്ക്,
1: ശരി. ഓക്കെ,
0: നമ്മുടെ ഗാലറിക്കകത്ത് കിടക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ റോൾ ഔട്ട് സ്ട്രാറ്റജി അവർ പറയുന്നത് ഇത് ബീറ്റ റോൾ ഔട്ട് 2.26.37.6 എന്ന് പറഞ്ഞ വേർഷൻ തൊട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റേബിൾ യൂസേഴ്സിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞുള്ളത്. ആൻഡ്രോയിഡിന്റെ അകത്ത് ശരിക്കും iOS വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ.
1: ഓക്കെ,
0: ഒരു 1-2 cycles അവർ എപ്പോഴും ലാഗ് ചെയ്യും. ആദ്യമേ iOS യൂസേഴ്സിനായിരിക്കും കിട്ടുന്ന ഈ ഒരു ഫീച്ചർ. പിന്നെ ഒരു ലിമിറ്റഡ് ബീറ്റാ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനും അവർ ചെയ്യുന്നുണ്ട്.
1: ശരി, ഓക്കെ.
0: പിന്നെ അത് സെർവർ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വാട്സാപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പിന്നെ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ബാഡ്ജ് സിസ്റ്റം, അനിമേറ്റഡ് വാൾപേപ്പേഴ്സിന്റെ അതൊരു ബാഡ്ജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ഓരോ യൂസറിനും ഡിസൈൻ എക്സ്പെക്ടേഷൻസ് എങ്ങനെ വേണമെന്നൊക്കെ ഉള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഡ്ജ് ഉണ്ട്, ആ ബാഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗാലറി ഈ പിന്നെ എ ഐ ജനറേഷൻ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പിന്നെ പ്രൈവസി ഇഷ്യൂസ് അവർ അതിന്റെ അകത്ത് കുറെ കാറ്റഗറി അവർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവസി ആരുടെ
1: ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ്
0: ലീക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈവസി അവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് വാട്സാപ്പിന്റെ പുതിയ

0: റേറ്റിനെ കുറിച്ച് തീം ബേസ് ചെയ്തുകൊണ്ട് ഇത് ഓൾറെഡി പക്ഷേ ടെലഗ്രാമിന്റെ അകത്ത് അവൈലബിൾ ആയിരുന്നു. സെയിം സാധനങ്ങളല്ലേ,
1: അതായത് കുറച്ച് ബേസിക് ആയിട്ട് കോസ്മെറ്റിക് അപ്ഗ്രേഡ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ലാതെ ടെക്നിക്കലി അങ്ങനെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല.
0: വന്നിട്ടില്ല.
1: ചാറ്റിന്റെ ആ ഒരു വിൻഡോ കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ
0: വേണ്ടിട്ടല്ലേ.
1: അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് വാട്സാപ്പിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വരുന്ന ഒരു സംഭവം വെച്ചാൽ, റോയൽ എൻഫീൽഡ് അവരുടെ പുതിയ ഇ വി ബൈക്കുമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. റോയൽ എൻഫീൽഡ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ടൂ വീലർ ബ്രാൻഡാണ്. അപ്പൊ അവർ അവരുടെ ഒരു പുതിയ ഇ വി മോഡലായിട്ട് വന്നിരിക്കുകയാണ്. റോയൽ എൻഫീൽഡിന്റെ ആണെന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത്രയും ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ
0: ഉറപ്പായിട്ടും.
1: അപ്പൊ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെപ്പോ റോയൽ എൻഫീൽഡ് അവരുടെ ഒരു EV ബൈക്കുമായിട്ട്, അത് ആദ്യത്തെ ബൈക്കാണോ അതോ ഇതിനു
2: മുന്നേ? അല്ല, നേരത്തെ 2024 ലോഞ്ച് ചെയ്തതാണ്. കളർ പുതിയതാണ്.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ ഫ്ലൈയിങ് ഫ്ലീ C6 അതാണ് മോഡലിന്റെ പേര്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ, എനിക്ക് കറക്റ്റ് ഇടാനെ പറ്റി ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
2: ഇവർ ഓൾറെഡി 2024-25 സമയത്ത് ഫ്ലൈയിങ് ഫ്ലീ C6 ലോഞ്ച് ചെയ്തതാണ്. പക്ഷേ ലിമിറ്റഡ് കളർ ആയിരുന്നു അന്ന്.
1: ശരി ശരി.
2: ഇപ്പം പക്ഷേ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ
1: 2024 അത്ര പോപ്പുലർ
2: ആയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ കേരളത്തിൽ ശരിക്കും ഈ ഒരു ഇൻഫീൽഡ് അങ്ങനെ ഒരു മാർക്കറ്റ് പെനിട്രേഷനിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇവര് മെട്രോസിലും കോസ്മോസിലും മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ മെഡ്രാസ്, ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഒരു പുതിയ കളറും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും പാരഷൂട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് കളറും കൂടെ. അപ്പൊ അത് ശരിക്കും ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിലാണ്. കാരണം ഇതിന്റെ പിന്നെ പെർഫോമൻസ് മോഡലിന് ബ്ലാക്ക് കളറും പിന്നെ ഗ്രീൻ മോഡൽ അവരുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനവും. ഈ പാരഷൂട്ട് വൈറ്റ് ശരിക്കും അർബൻ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ്. ഒരു പ്രീമിയം
1: സിഗ്നേച്ചർ ഇങ്ങനെ ക്രിയേറ്റ്
2: ചെയ്ത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അവർ ആ കളർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇപ്പം ഈ വൈറ്റ് കളർ. അതായത് ശരിക്കും ഈ പാരഷൂട്ട് വൈറ്റ് പിന്നെ അതിന്റെ കൂടെ ഒരു ബ്ലൂ ആക്സെന്റ് പിന്നെ ഒരു ബ്ലാക്ക് ഡീറ്റെയിലിംഗ്, അതാണ് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ഡിസൈൻ ഫിലോസഫിയുടെ. ഈ ക്ലീൻ ലൈൻസ് ശരിക്കും ഈ മോഡേണിസവും വൈറ്റ് ബ്ലൂ ബ്ലാക്ക് കളർ എല്ലാം ഈ വി മോഡേണിസത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ബ്ലൂ ഓട്ടോമാറ്റിക്കലി എന്തായാലും ക്ലീൻ എനർജി എന്നുള്ളൊരു ഫീലിൽ കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാരഷൂട്ട് വൈറ്റ് ഒരു ജനറൽ അപ്പീൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇൻഫീൽഡിന്റെ വിശ്വാസം. ഇത് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു 5-6 മാസം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ.
1: എന്തായാലും കളേഴ്സിന്റെ കാര്യം ഓക്കെ, ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ
2: ബാറ്ററിക്ക് ഇപ്പൊ ഇതിന് ഈ ഒരു മോഡലിന് ഒരു മാഗ്നീഷ്യം കേസിംഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് 3.9 kW ബാറ്ററിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു മാഗ്നീഷ്യം കേസിംഗ് ഉണ്ട്. ട്രഡീഷണലി അലൂമിനിയം വരുന്നത്, അതിന് ഓരോ മാഗ്നീഷ്യം കേസിംഗ്. അപ്പൊ ദാറ്റ് മേക്സ് 33% ലൈറ്റർ ആക്കും മാഗ്നീഷ്യം കേസിംഗ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു തെർമൽ ഡിസിപ്പേഷൻ, അതായത് ഹീറ്റ് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇതിന്റെ കോസ്റ്റ് വരുന്നത് 2.8 lakh rupees 2.8 lakhs ആണ്. പിന്നെ ചാർജിങ് എഫിഷ്യൻസി ശരിക്കും 20% to 80% വെറും 65 minutes മതി. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. DC ഫാസ്റ്റ് ചാർജിങ് ആണത്. പിന്നെ ഈ അത് ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് സിനേറിയോയില് ഭയങ്കര മിഡ് റേഞ്ച് EVs അത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കോമ്പറ്റീറ്റീവ് ഇതാണ്. പിന്നെ നോർമലി ഇതിന് 154 km ആണ് IDC റേഞ്ച് കവർ പറയുന്നത്. 90% ഇന്ത്യൻ അർബൻ കമ്മ്യൂട്ടേഴ്സ് ഇപ്പൊ ഡൽഹി, ഗുർഗാവൺ അല്ലെങ്കിൽ ചെന്നൈ സബർബനിലൊക്കെ പോകുമ്പോൾ 45-40 km നമുക്ക് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരം പോകണമെങ്കിൽ പോലും 72 km അല്ലെങ്കിൽ 80 km 100 km നാത്തേ ആവുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റും, തിരിച്ച് നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ടി അത്രയാണ്. പിന്നെ ഇതിന്റെ ബിസിനസ് മോഡൽ അവർ ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ലിവർ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വില കുറച്ചും കൂടെ കുറയും. ഒരു 1.9 lakhs, അത് 2 lakhs അകത്ത് നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ്
1: വരുമ്പോൾ.
2: അപ്പൊ അതാണ്, അത് ആകുമ്പോഴത്തേക്ക് ആ സൈക്കോളജിക്കൽ ബാരിയർ EV അഡോപ്ഷന്റെ സൈക്കോളജി ബാരിയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫേസ്ഡ് മെട്രോ റോൾ ഔട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും ഒരു ഫേസ്ഡ് ആയിട്ടാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് സെന്റേഴ്സ് അവര് പിന്നെ ഓരോ ഡീലർഷിപ്പിലും റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പിലും അവർ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവർ ഡയറക്റ്റ് ടു കൺസ്യൂമർ ഒരു എഡ്യൂക്കേഷൻ ഫസ്റ്റ് സ്ട്രാറ്റജി അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞ മോഡല് ആൾക്കാരിൽ എത്തിച്ചുകൊണ്ട് അവർ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അതെ. പിന്നെ ടെക് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഇതിന് ഒരു ലീൻ സെൻസിറ്റീവ് ABS അവർ കൊടുത്തേക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. ഈ 15.4 kW EVs ശരിക്കും റെയർ ആണ്. ഈ ടൈപ്പ് ഓഫ് ABS എന്ന് പറയുന്നത് അത് ശരിക്കും റിയൽ വേൾഡ് സേഫ്റ്റി ഫീച്ചർ അർബൻ ട്രാഫിക്കിനെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തന്നെയാണ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്നുള്ളത്. അപ്പൊ അതായത് ലീൻ ABS എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള ഒരു ABS ടെക്നോളജിയാണ്. പിന്നെ ഇതിന്റെ കൂടെ 4G+ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. 3.5-inch TFT ഡിസ്പ്ലേ ആണ് അതിന്റെ വരുന്നത്. അത് ശരിക്കും ഒരു ഇൻഫോർടൈൻമെന്റ് മാത്രമല്ല, അതായത് OTA അപ്ഡേറ്റ്സ്, ഫ്ലീറ്റ് ടെലിമെട്രി, സബ്സ്ക്രിപ്ഷൻ സർവീസസ് എല്ലാം നമുക്ക് അതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ കളർ റിഫ്രഷ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ആ പിന്നെ ഉണ്ടായിരുന്ന രണ്ട് കളറുകൾക്ക് വ്യത്യസ്തമായിട്ട് അവർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ടാക്കി അവർ കൊണ്ടുവന്നേ.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, ഇപ്പൊ കേരളത്തിൽ ഈ ബൈക്കുകൾ നമുക്ക് അവൈലബിൾ ആണോ?
2: ആ, നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം കിട്ടും.
1: ഓക്കെ, റെഡിമെയ്ഡ് നമ്മൾ ഷോറൂമിൽ വണ്ടി വന്ന് തുടങ്ങി
2: വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മോഡൽസ് കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂരിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ റെഡി പറഞ്ഞ കണക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല.
1: നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കണ്ടതായിട്ട്
2: ഓട്ടോ കാർ പക്ഷെ എന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്.
1: ഓക്കെ, എന്തായാലും അത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ടെക് ബൈറ്റ്സിലെ ശ്രോതാക്കളിൽ എത്തിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് പറയാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
2: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
4: Paru, nee arinjo? Hari pudhiya car vaangiyene?
5: Adeyo, valla lottery adichu kaanum.
4: Lottery onnum alla,
5: pinne
4: chittiyaanu adichathu.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
8: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC വീമാ സഖി. ഭീമാസഖിയോ? അതെന്താണ്?
9: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
8: ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
9: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
8: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
9: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
8: ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
9: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
7: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
6: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
10: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്.

കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ചെറിയൊരു നിസ്സാരമായൊരു കുസൃതി ചോദ്യവുമായി ഓണിയർ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിരായനോടൊപ്പം.
1: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയാണ് ഓണിയർ സീറ്റിലിരിക്കുന്നത്.
0: യെസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ലൈവില് വളരെ മനോഹരമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആ ഒരു എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് പാർവതി? നമ്മുടെ ശ്രോതാക്കളിൽ മെസ്സേജ് അയക്കുക അല്ലെ? അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8 8 4 8 5 5 8 7 8 5. അപ്പോ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ്, ഇന്ന് ബുധനാഴ്ചയാണ്. സാധാരണ പണ്ടത്തെ കാലത്ത് നമ്മളിങ്ങനെ ഒരു ബുധനാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കും, നല്ലൊരു കളർ ഡ്രസ് ഒക്കെ ഇടാം. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും അല്ല, കളർ ഡ്രസ് ഒന്നും അല്ല, എല്ലാരും യൂണിഫോം കാര്യങ്ങളാണ് പല സ്കൂളുകളിലും.
1: ഞാൻ പഠിക്കുമ്പോഴും എനിക്ക് കളർ ഡ്രസ് ഒന്നും അല്ലായിരുന്നു, ബുധനാഴ്ച വേറൊരു യൂണിഫോം ആയിരുന്നു, നല്ല വൈറ്റ് കളർ. അപ്പൊ പക്ഷെ എനിക്ക് ഒന്നും ഇപ്പോഴും,
0: ഞങ്ങൾ മലയാളം മീഡിയം ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുധനാഴ്ചകൾ ഒരു നിറമുള്ളൊരു ദിവസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബുധനാഴ്ച ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. നമ്മുടെ ശ്രോതാക്കൾ അതുപോലെ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷെ CBSE ICSE സിലബസിലുള്ള കുട്ടികൾക്കൊക്കെ ബുധനാഴ്ചകളിൽ യൂണിഫോം എന്ന പാറ്റേൺ ഉണ്ട് അല്ലെ പാർവതി?
1: പക്ഷെ ആ പാറ്റേൺ ഉണ്ടെങ്കിലും വേറൊരു വ്യത്യസ്തമായ ഒരു യൂണിഫോം രീതിയൊക്കെ ആയിരിക്കും, അതായത് ഡെയിലി ഉള്ളതിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമായിരിക്കും. പക്ഷെ അത് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, കാരണം വീക്കിലി വൺസ് അല്ലേ.
0: അതെ, വീക്കിലി വൺസ് ഉള്ളത്. ബുധനാഴ്ചകളിലെ ചില സ്കൂളുകളിലെ യൂണിഫോം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്
1: അല്ലേ?
0: അതെ, യെസ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നിറമുള്ളൊരു ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്.
1: അതോടെ ഒരു നമ്മുടെ സെപ്റ്റംബർ ഇന്ന് തീരുകയാണ്. സെപ്റ്റംബർ 30 എത്ര പെട്ടെന്നാ തീർന്നത്? ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു,
0: എന്തൊക്കെ ഓർക്കുമ്പോ തന്നെ. അപ്പൊ എങ്കിലും എല്ലാം നല്ലതിന് വേണ്ടി തന്നെ ആകട്ടെ എന്ന പ്രതീക്ഷയിൽ, ഒരുപാട് നമുക്ക് എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ ഫേസ് ചെയ്താണ് പോകുന്നത്. അപ്പൊ അതിനൊരു എൻഡ് ഉണ്ടാവും, എപ്പോഴെങ്കിലും ഒരു സന്തോഷം നമ്മളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുക എന്ന് കൂടി പറയുന്നു എല്ലാരും. ഇൻ കേസിൽ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി. ഇതാ 1.5 മണിക്കൂർ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഈ നിറങ്ങളുടെ ഒരു സമയം അല്ലെങ്കിൽ ഈ നിറങ്ങളുടെ ദിവസം എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ അപ്ഡേഷനൊപ്പം നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. സാധാരണ പണ്ട് തൊട്ടേ ഈ ബസ്സിലൊക്കെ നല്ല രസമായിട്ട് കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഒരു ബസ്സൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലേ, വണ്ടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ തന്നെ ഒരു നമ്മുടെ മനസ്സിലൊരു ക്യൂട്ട്നെസ് തോന്നാറുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചുകൊണ്ട് എല്ലാ ബസ്സുകളിലും, ടൂറിസ്റ്റ് ബസ്സുകളിലെല്ലാം വൈറ്റ് ഷെയ്ഡിലേക്ക് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. എല്ലാത്തിനും ഒരു പോസിറ്റീവും നെഗറ്റീവും ഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനും ആ ഒരു ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട് അല്ലേ? എല്ലാവർക്കും ഒരു ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരുന്നത് അല്ലേ? രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാം ഒരു വൈറ്റ് ഷെയ്ഡ് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബസ് ഉടമകളുടെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ അവർക്കിപ്പോൾ ഒരു മറ്റൊരു സ്ഥലം

0: പുറത്തു നിന്നൊരു ബസ് വാങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിനനുസരിച്ച് ഈ വൈറ്റ് ഷീഡ് അല്ലെങ്കിൽ അതിനെ പെയിൻറ് ചെയ്യുക, ഇതൊക്കെ നിസ്സാര കാര്യമല്ല, ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്. ആ രജിസ്ട്രേഷൻ വീണ്ടും മാറ്റിയിട്ട് വേറൊരു സംസ്ഥാനത്തോട്ടാക്കുമ്പോൾ വീണ്ടും കളർ ചേഞ്ച് കൊടുക്കേണ്ടി വരും. അവിടെയാണ് ഒരു അപകടം പറ്റുന്നത് അല്ലേ. അപ്പം അവർക്ക് വീണ്ടും വീണ്ടും ഈ പിന്നെ വൈറ്റ് ഷീഡ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല പൈസയാവും. അതിന് ആ രീതിയിൽ വൃത്തിയായിട്ടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം.
1: ചിലവർ രജിസ്ട്രേഷൻ തന്നെ മാറ്റാറുണ്ട്, അതായത് കേരള വണ്ടിയായിരിക്കും,

ൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. നമ്മുടെ ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് തന്നെ ഓണായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാം. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അല്ലേ. അപ്പൊ അതിലേക്ക് തിരികെ എത്താം. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽ.

0: ജനനി മിത്രം പാക്കേജ് ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്ന് ഓണേ സീറ്റിൽ നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ആതിര?
2: യെസ്, നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ?
3: യെസ്.
2: അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8484857785. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മൾ അങ്ങനെ വിശേഷങ്ങളിലേക്ക് ഇതാ ഇങ്ങനെ കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട്, മഴയില്ല, ചൂടുണ്ട്, അങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന 4 ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന റിപ്പോർട്ട് അല്ലേ?
0: അതെ, ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊക്കെയാണ് നമ്മൾ പറയാൻ കഴിഞ്ഞത്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക.
2: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഴക്കെടുതികൾ ഉണ്ടാവുന്നുണ്ട്, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മണ്ണിടിച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടത്തേക്ക് വരുമ്പോൾ ഇവിടെയും അലേർട്ടും കാര്യങ്ങളും ഒക്കെ സജീവമായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മഴ അപ്ഡേഷൻസ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ അനുസരിച്ച് തന്നെ അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് തന്നെ മുമ്പോട്ട് പോകുക എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.
0: നല്ല ചൂടായിട്ട് ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിനിടയിൽ കൂടെ ഇച്ചിരി മഴയൊക്കെ വരും എന്നൊക്കെയുള്ള അലേർട്ടൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ വിശേഷങ്ങളിലോട്ടൊക്കെ പോകാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിൽ കുറച്ച് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, റോഡ് സുരക്ഷ മുൻനിർത്തിയിട്ട് വലിയ ചിത്രങ്ങളും എഴുത്തുകളും ഒന്നും പാടില്ല. സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു ബസ്സൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ടായിരുന്നു.
2: പക്ഷേ രണ്ട് രീതി എനിക്കിഷ്ടമാണ്. ബിക്കോസ് നമ്മൾ ഈ നല്ല കളറുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു നമുക്ക് കാണാൻ കാഴ്ചയ്ക്കൊരു മനോഹാരിതയുണ്ട്. പക്ഷേ ഒരു യൂണിഫോമാറ്റി ഉണ്ടാവാറില്ല, ഒരു വൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ലുക്ക് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലും കിട്ടാറില്ല. അപ്പൊ ഈ വൈറ്റ് ഷെയ്ഡും നമുക്ക് ഓക്കെയാണ്, ഇനി കളർ ആയാലും നമുക്ക് ഓക്കെയാണ്.
0: എന്തായാലും യെസ്. അപ്പൊ 2021 ഓഗസ്റ്റിലാണ് നമുക്ക് ഇങ്ങനെ ഒരു നിയമം വന്നത്. അതായത് ഇനി മുതൽ സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളോ എഴുത്തുകളോ ഒന്നും പാടില്ലായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ എപ്പോഴും ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ഓട്ടോയുടെ ബാക്ക് സൈഡിലൊക്കെ പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞുള്ള നല്ല
2: എഴുതുന്നതൊക്കെ
0: നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം 2021 ആയപ്പോൾ ഒന്ന് സ്റ്റോപ്പായിരുന്നു. പക്ഷെ ഇനി മുതൽ അതൊക്കെ വരാൻ പോവുകയാണ്. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ചില നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും സിനിമാ താരങ്ങളുടെ ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പതിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത് ഉറപ്പ് വരുത്തി വേണം എല്ലാവരും ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാൻ.
2: യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു നിയമത്തിനനുസരിച്ച് കൊണ്ടുവരുന്ന ചില മാറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമാണ്, ഇത് കാണുന്ന ഇഷ്ടമാണെന്നൊക്കെ പറയുകയാണെങ്കിലും അവർ ഈ വൈറ്റ് ഷീഡിലേക്ക് ഇത്രയും പൈസ മുടക്കി ആ ഒരു ബസ് ഉടമകൾ ചെയ്തിട്ട് വീണ്ടും ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മാറ്റുന്നു. വീണ്ടും ഇനി ഒരു നിയമത്തിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ വീണ്ടും മാറ്റുന്നു. അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
0: അപ്പോൾ അത് കേരള ഗവൺമെന്റിന്റെ നിയമമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം ഇറക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷനൊക്കെ മാറ്റം വരുത്തേണ്ടതും. അതിനും നല്ല എക്സ്പെൻസ് ആണ്. അതായത് കേരള രജിസ്ട്രേഷൻ വണ്ടി വേറെ സംസ്ഥാന രജിസ്ട്രേഷനിലേക്ക് മാറ്റുമ്പോൾ അതിന് നല്ല എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് ആകുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ട്.
2: അതെ. അപ്പോൾ എന്തായാലും സാധാരണക്കാരെയും ഇതുപോലെ ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തികളെയും കൂടി പരിഗണിക്കുക എന്ന് കൂടിയാണ് നമുക്ക് അഭിപ്രായപ്പെടാനും ആഗ്രഹിക്കുന്നത് അല്ലേ?
0: എന്നാലും ഇനിയിപ്പോൾ ഒരു സന്തോഷകരമായ കാര്യമാണ്. കാരണം ഗവൺമെന്റ്, അതായത് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് എല്ലാവരും ആവശ്യപ്പെട്ടത് ഇതാണ്, ഞങ്ങൾക്ക് ഇച്ചിരി മോഡിഫിക്കേഷനൊക്കെ ചെയ്യാനായിട്ട് അനുവാദം തരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചതും നമ്മുടെ പൂക്കി മന്ത്രി അതിനെ റിപ്ലൈ ആയിട്ട് ചിരിച്ചുകൊണ്ട് കൊടുത്തതൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു മാറ്റമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ നമുക്കിനി കാണാല്ലേ റോഡിൽ എന്തൊക്കെയാണ്.
2: യെസ്, തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, അതിനെ രണ്ട് ഷെയ്ഡുകളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു അല്ലെ.
0: യെസ്,
2: അപ്പോ നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആകുമ്പോൾ ശ്രോതാക്കൾ എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സൗമ്യ അമൽ അടിമാലയിൽ നിന്ന് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ചേച്ചിമാരെ, സൗമ്യ അമലാണ് അടിമാലയിൽ നിന്ന്. ഇന്ന് എന്റെ ചേട്ടൻ അജീഷിന് വേണ്ടിയിട്ട് ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും അജീഷിന് നല്ലൊരു ദിവസം നമ്മൾ റേഡിയോ സാന്ത്വനത്തിൽ നിന്ന് സമ്മാനിക്കുകയാണ്. അജീഷിന് വേണ്ടി ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട് സൗമ്യ. തീർച്ചയായിട്ടും അടുത്ത വരുന്ന പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ തന്നെയായിരിക്കും സൗമ്യയുടെ പ്രിയപ്പെട്ട അജീഷിന് വേണ്ടിയിട്ട് അല്ലേ.
0: യെസ്,
2: അപ്പൊ നമ്മൾ അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രോതാക്കൾ എല്ലാവരും ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു പൊന്നിന്റെ തിളക്കം കൂടി നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ടീം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് 7-ാം സ്വർണത്തിലേക്ക് നമ്മൾ അമ്പെയ്ത്തിൽ കൂടി 7-ാം സ്വർണത്തിലേക്ക് ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മൾ നേടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിന് മുൻപ് അത്ലറ്റിക്കിൽ ആദ്യ സ്വർണം 400 മീറ്റർ റിലേയിൽ വനിതകൾ നേടിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സന്തോഷകരമായിട്ടുള്ള പൊന്നിന്റെ തിളക്കത്തിൽ കൂടി ഇന്ത്യ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ.
0: യെസ്,
2: അപ്പൊ അങ്ങനെ ആ ഒരു സന്തോഷത്തിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279-8363.
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: ഞങ്ങളെ മറന്നിട്ടില്ലെന്ന വിശ്വാസത്തോടെ എഴുതട്ടെ.
1: ആരെയും വിവാഹം നടക്കാറില്ല.
0: ബാലകൃഷ്ണൻ, പുഷ്പ, സത്ന, സന്ദേശ്, കൊയിലാണ്ടി. വീണ്ടും കടന്നു വരാനുള്ള കൊടിയോടെയാണ് കേട്ടോ എഴുതുന്നത്. പുലരിയുടെ ഇനങ്ങൾ മൊത്തത്തിൽ തരക്കേടില്ലെന്ന് പറയാം.
1: എങ്കിലും
0: ഗാനങ്ങൾ പഴക്കം മണക്കുന്നു എന്ന് തോന്നി.
1: നാടകം
0: ഓർമ്മയില്ലേ? മരീചിക, അത് നന്നായി. പിന്നെ അമർകുമാറിന്റെ മിമിക്രി
1: അത്യാകർഷമായി. പിന്നെ
0: ശശിയും കിഴക്കൻ.

0: യെസ്. അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് അല്ലെ, പണ്ടൊക്കെ റേഡിയോ കേൾക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ഒന്നും ഇല്ല, കുറച്ചിങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു സൗണ്ടും കാര്യങ്ങളും. പക്ഷെ അതിങ്ങനെ കേട്ടിരുന്നൊരു കാലഘട്ടം, നമുക്ക് കൂടുതലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന് മുൻപുള്ള തലമുറയ്ക്കാണ് അല്ലെ, അതവരുടെ ഒരു ജീവിതം തന്നെയായിരുന്നു, ആത്മാവ് തന്നെയായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ആധുനികവൽക്കരണമാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ന് September 30 പോഡ്കാസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അതിന് മുൻപ് തന്നെ നമുക്ക് പറയേണ്ടത് ആ ഒരു ജേണിയുടെ തുടക്കമാണ്. അതിൽ തീർച്ചയായിട്ടും റേഡിയോ എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് നിലനിൽക്കുന്നത്. ശബ്ദത്തിലൂടെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കണം, പലരും പറയുന്നത് പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. റേഡിയോയിലൂടെ പ്രോഗ്രാം കേൾക്കുമ്പോൾ റേഡിയോയുടെ ബാക്കിലിരുന്ന് ആരോ എന്തോ പറയുകയാണെന്ന് കരുതി ബാക്കിൽ പോയി നോക്കിയ പതിവ് വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത്രമാത്രം സിനിമകളാണെങ്കിലും നാടകങ്ങളാണെങ്കിലും ഇതുപോലെ വാർത്തകളാണെങ്കിലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കേട്ട് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേട്ട് രസിച്ചിരുന്ന ഒരു ഒരാളായിരുന്നു ഹക്കിം കൂട്ടായി അല്ലെ. പ്രധാന വാർത്തകൾ വായിക്കുന്നു ഹക്കിം കൂട്ടായി ആകാശവാണിയിൽ. ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും, ആ സൗണ്ടിലൂടെയാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ റേഡിയോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നിറം കൂടിയതാണ്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫീസ് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല, ശബ്ദം മാത്രമായിരുന്നു ആ ഒരു ലോകം എന്നുള്ളത്. അപ്പം അത് കൂടുതലും നമ്മുടെ കേൾക്കുന്ന ശ്രോതാക്കൾ കുറച്ചും കൂടെ അധികമായിട്ട് അത് കണക്ട് ചെയ്യാൻ സാധിക്കും തോന്നുന്നല്ലേ.
1: യെസ്. അപ്പോൾ ഇന്ന് September 30 ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആണ്. എല്ലാ വർഷവും September 30 ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പോഡ്കാസ്റ്റിംഗ് എന്ന മാധ്യമത്തെയും ലോകമെമ്പാടുമുള്ള പോഡ്കാസ്റ്റിംഗ്മാരെയും ശ്രോതാക്കളെയും ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയപ്പോൾ ആകാശവാണിയിലൂടെ നമ്മൾ തുടങ്ങിയത്. വളരെ മനോഹരമായിരുന്നു. ബാക്കിലോട്ടൊന്ന് ഓടി
0: തുടക്കം, പോഡ്കാസ്റ്റിംഗിന്റെ തുടക്കം എന്ന് പറയുന്നത് റേഡിയോ തന്നെയാണ്. അതിൽ നിന്ന് വളരെ പതുക്കെ പതുക്കെയുള്ള ഗ്രോത്ത് ആണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് കുറച്ചും കൂടി ഡെവലപ്പായി ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിംഗ് രീതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്
1: അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാവുന്ന ഒരു പോഡ്കാസ്റ്റിംഗ് മേഖലയിലേക്ക്, അത് നമുക്ക് കാണുകയും ചെയ്യാം അതോടൊപ്പം കേൾക്കുകയും ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തി. പക്ഷെ അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് നമ്മൾ ആകാശവാണിയിലൂടെയാണ് അല്ലേ. ഓരോ ശബ്ദങ്ങളും നേരത്തെ ആതിര പറഞ്ഞ പോലെ തന്നെ ഓരോ ശബ്ദങ്ങളും കേൾക്കുമ്പോൾ ഇതാരാണ് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു സിനിമാ നടനെ, ഒരു നടിയോ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഒരാളെ നമ്മൾ ആരാധിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് മുഖം അറിയാത്തൊരു വ്യക്തിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. എനിക്ക് ഈ ശബ്ദമുള്ള ഒരാളെ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈ സൗണ്ട് ഈ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആകാശവാണിയിലൂടെ തന്നെ നമ്മൾ തുടക്കം വെക്കണം.
0: അതെ, തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മകളിലേക്ക് കൂടിയാണ് പ്രിയപ്പെട്ടവരെ കൊണ്ടെത്തിക്കുന്നത്. ഇന്നും ആ ഒരു ആകാശവാണി അല്ലെങ്കിൽ റേഡിയോ എന്ന് പറയുന്നത് ഇന്നും ആ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിലനിർത്തുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ആ ഒരു തുടക്കകാലം തൊട്ടേ അവർ ശീലിച്ചു വന്ന ഒരു ജീവിത ശൈലി കൂടിയാണ് അല്ലെ. അതിനൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നില്ല എന്നതിന് വളരെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ കുറെ ശ്രോതാക്കൾ. അവരിപ്പോഴും ഇതിലാണ് ഇൻട്രസ്റ്റ് കൂടുതലും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ന്യൂസ് പുറത്തു നിന്ന് അറിയാൻ സാധിക്കും, ഒരുപാട് പരിപാടികൾ കാണാം. ഫോണിലാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കാണും. ഇപ്പോൾ ഓണറിൽ ആ ഒരു ടൈമിൽ പോകുന്ന സമയത്തുള്ള പ്രോഗ്രാമിംഗ് മാത്രമല്ല, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കാം, അത് പിന്നൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ പൗസ് ചെയ്ത് വെക്കാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഇനി ഇൻ കേസിൽ ഒരു പ്രോഗ്രാം കാണണമെങ്കിൽ പിന്നെ നമ്മളത് ഇപ്പം പൈസ മുടക്കി തന്നെ നമുക്കൊരു പ്രോഗ്രാമിനെ വാങ്ങാം എന്ന രീതിയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സാങ്കേതിക വിദ്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും റേഡിയോ എന്ന് പറയുന്നത് ഒരു ആത്മാവ് തന്നെയാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കുറച്ച് എന്താ നിറങ്ങൾ കൂടി എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്.
1: എനിക്ക് തോന്നുന്നു കാണുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും കേൾക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മൾക്ക് കേൾക്കാനായിട്ട് ഇങ്ങനെ ഒരാൾ നമ്മളോട് കഥ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ ഇങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും നമ്മളുടെ ഒരു തൊട്ട് മുമ്പുള്ള തലമുറയ്ക്കാണ് കൂടുതൽ ഈ കേൾക്കാനായിട്ട് ഭയങ്കര
0: ഇൻട്രസ്റ്റ് ഉള്ളത്.
1: അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റേഡിയോ ആണ് എല്ലാവരും അതിന് വേണ്ടിയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ. കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റേഡിയോയിലൂടെയാണ് നമ്മളോടൊരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേൾക്കുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള ഒരു ഒരു
0: രീതിയിലേക്ക് കൂടി
1: വന്നിട്ടുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ കത്തി എഴുതണമായിരുന്നു, ആ പ്രോഗ്രാം നന്നായിരുന്നു, അപ്പൊ എനിക്ക് ഇഷ്ടമായി.
0: നമ്മൾ കുറച്ച് മുമ്പേ അത് കേട്ടോ, ആ കത്തിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, നമ്മുടെ കത്ത് വായിക്കേ, നമ്മുടെ കത്ത് ഈ പ്രാവശ്യം വായിക്കൂ എന്നുള്ള എക്സ്പെക്ടേഷൻ അങ്ങനെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു തന്നെയായിരുന്നു.
1: പേരതിൽ പറയുമോ
0: എന്ന്, അതെ അതെ,
1: മാറ്റം
0: സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഒരു മനോഹരമായിട്ടുള്ള മധുരമായിട്ടുള്ള ഓർമ്മകൾ തന്നെയാണ്. ആ ഒരു ഓർമ്മകളിലൂടെ ജീവിക്കുന്നവർക്ക് ഇപ്പൊ മെസ്സേജ് അയക്കാം അല്ലെ, പുതിയൊരു രീതിയിലേക്ക് പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ മാറിയെങ്കിലും ഇന്നും ആ പഴമയെ അല്ലെങ്കിൽ അതിന്റെ ഒരു മാധുര്യത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹമുള്ളത് പറയാൻ. നമ്മളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അല്ലെ. യെസ്, അപ്പൊ ഈ പോഡ്കാസ്റ്റിന്റെ ജനനം സംഭവിക്കുന്നത് 2004 ആപ്പിളിന്റെ ഐപോഡ് എന്ന മ്യൂസിക് പ്ലെയറും ഇന്റർനെറ്റിന്റെ RSS എന്ന സാങ്കേതിക വിദ്യയും ഒത്തുചേർന്നപ്പോഴാണ് പോഡ്കാസ്റ്റ് ജനിക്കുന്നത്. ഓഡിയോ ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് യാത്രകളിലും മറ്റും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ രസിക്കും. പക്ഷെ പണ്ടത്തെ കാലത്ത് ആകാശവാണി ഇഷ്ടഗാനങ്ങളിലേക്ക് എന്ന രീതിയിൽ, നമ്മുടെ ഇവിടെ ഒരു ഇഷ്ടഗാനങ്ങളുണ്ട്, മറക്കേണ്ട, ഇന്ന് ബുധനാഴ്ച 3 അല്ലെ,
1: ഇഷ്ടഗാനങ്ങളിലൂടെ,
0: യെസ്, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ 3 മുതൽ അല്ലെ. യെസ്, അപ്പൊ അന്ന് ആകാശവാണിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അത് പറയുന്നതിന് തന്നെ ഒരു സുഖമുണ്ട് അല്ലെ. ആ ഒരു മോഡുലേഷൻ കേൾക്കുമ്പോൾ അതില്ലെങ്കിൽ അതൊരു ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ആ എന്ത് രസമാണ് അത്
1: മനസ്സിലാവും, ഇത് ആകാശവാണിയുടെ ടൈറ്റിൽ സോങ് ആണല്ലോ എന്ന് നമുക്കൊരു മനസ്സിലാവും. അത്രയും ഹൃദയങ്ങളിലേക്ക് എത്തിയതായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
0: യെസ്, അതെ.
1: അപ്പൊ കാലക്രമേണ കുറച്ച് FMs ഒക്കെ
0: കൂടിയിട്ടുണ്ട്, കുറച്ച്
1: മാറിയിട്ടുണ്ട്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് കൊമേഴ്ഷ്യൽ കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ ഒരു രസമായിട്ട് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വിശേഷങ്ങളിൽ നിന്ന് കുറച്ച് അടിപൊളി ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു രീതി കൂടി അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഓരോത്തിനും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പൊ ഈ പോഡ്കാസ്റ്റിലേക്ക്, റേഡിയോ എന്നുള്ളത് പോഡ്കാസ്റ്റിലേക്ക് മാറാനുള്ള കാരണം തന്നെ റേഡിയോകൾ കുറെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കർശനമായിട്ടുള്ള ഇന്ന രീതിയിൽ മാത്രം സംസാരിക്കണം, ഇന്ന കണ്ടന്റുകൾ അവിടെ കൊടുക്കണം എന്ന രീതിയുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു സ്വാതന്ത്ര്യം പോഡ്കാസ്റ്റിലുണ്ട്. ഇപ്പൊ പറയുന്ന വ്യക്തിക്കാണെങ്കിലും എന്താ പറയാ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നത്. പിന്നീട് ഗ്ലോബൽ റീച്ച് ആണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ. റേഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് നിയർ ബൈ മാത്രമാണ്, പക്ഷെ പോഡ്കാസ്റ്റ് ഗ്ലോബൽ ആണ്. പിന്നെ ഇന്റർനെറ്റിന്റെ ഒരു സൗകര്യത്തോടു കൂടി എവിടെ നിന്നാണെങ്കിലും നമുക്ക് കേൾക്കാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ റേഡിയോ അതുപോലെ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ റേഡിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ലോകമെമ്പാടും നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ഒരു ലെവലിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അത് സാങ്കേതിക വിദ്യയുടെ ഒരു അതിപ്രസരം കൊണ്ട് തന്നെയാണ്. അതിന് വളരെ ശക്തമായിട്ടുള്ളൊരു പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ടല്ലേ.
1: സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം കൂടാതെ തന്നെ അവർക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഉണ്ട്. പോഡ്കാസ്റ്റ് മേഖലകൾക്ക് എപ്പോഴും ഒരു സ്വാതന്ത്ര്യം ഉണ്ട് സംസാരിക്കാനായിട്ട്. പക്ഷെ FM വരുമ്പോൾ ആ സ്വാതന്ത്ര്യം വളരെ കുറവാണ് എന്നാണ് പറയാനുള്ളത്.
0: അപ്പൊ നമ്മുടെയൊക്കെ ശബ്ദങ്ങൾ നല്ല രസമായിട്ട് വളരെ ഒരു ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൽ ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ ഒരു എന്താ ഒരു നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ ഒരു സൗണ്ടുകളും അല്ലെങ്കിൽ ഒരു നമുക്ക് ഇന്ന് കേൾക്കുന്ന രീതിയിലുള്ള ആ ഒരു ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഉണ്ടാവാറില്ല, പക്ഷേ അതിനൊരു സുഖം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ വിശേഷം
1: അത് കേൾക്കാനും സാധിക്കുന്നുണ്ട്. ചെറിയ ഓഡിയോസ് ഒക്കെ ഇപ്പം യൂട്യൂബിലുണ്ട്, അപ്പോൾ അത് സേവ് ചെയ്തിടാൻ പറ്റിയതിൽ ഇപ്പം നമ്മൾക്കും കേൾക്കാൻ പറ്റുന്നതിൽ ഒരുപാട് നമ്മളും ഗ്രേറ്റ്ഫുൾ ആണ്. ഇനി ഒരു തലമുറയ്ക്ക് നമുക്കത് കേൾപ്പിച്ച് കൊടുക്കാം, ഇങ്ങനെ ആകാശവാണിയിൽ ഉണ്ടായിരുന്നു വയലും വീടും, അപ്പം ഇതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ ആണ് എന്നൊക്കെ ഉള്ള നമ്മൾക്ക് കേൾപ്പിച്ച് കൊടുക്കാനും ഇപ്പോൾ പറ്റുന്നുണ്ട്.
0: യെസ്, അപ്പോൾ ഈ പോഡ്കാസ്റ്റിംഗ് ഡേ നിങ്ങൾ മനോഹരമായിട്ട് തന്നെ ആഘോഷിക്കുക. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതായിരുന്നു എന്നൊക്കെ മെസ്സേജ് അയക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു കുസൃതി ചോദ്യം കൂടി ചോദിച്ചാലോ.
1: യെസ്,
0: അപ്പം ഇന്നത്തെ
1: എന്താണ് ആദ്യം കുസൃതി ചോദ്യം?
0: അതെ, സത്യത്തിൽ ഈ പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പഴയ ഒരു രീതിയിലേക്കൊക്കെ ഞാൻ പോയി, ആ ഒരു ലോകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ. അവിടെ നിന്ന് തിരികെ ഞാൻ എത്തിയിരിക്കുന്നു. അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്, കുറച്ച് സിമ്പിൾ ആണെന്ന് തോന്നുന്നു, പക്ഷെ പറയാൻ പറ്റുമോ എന്നറിഞ്ഞൂടാ. അപ്പൊ ഇന്നത്തെ ചോദ്യം, നമ്മളൊരു പൂവെടുത്ത് വെയിങ് മെഷീൻ, അതായത് നമ്മുടെ മെഷീനില്ല എത്രാസ്, ആ ഒരു മെഷീനിലേക്ക് നമ്മൾ എടുത്തു വെക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഒരു പൂവാണ് ആ ഒരു വെയിങ് മെഷീനിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ അതിന് വെയിറ്റുമായിട്ടും ബന്ധമുണ്ട്. പൂ ആയിട്ടും ബന്ധമുണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു ആൻസർ, അല്ലെങ്കിൽ ആ ഒരു പേരെന്തായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ആലോചിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ, അയക്കുന്നു വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: യെസ്, അപ്പൊ നമ്മൾ നല്ലൊരു മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും മെസ്സേജസ് അയക്കുക. ഇതിന്റെ ആൻസർ എനിക്കറിയില്ല, ആൻസർ കേൾക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം ആദരെ ഇവിടെ ഇരുത്തണോ അതോ
0: പറഞ്ഞു വിടണോ
1: എന്നുള്ളതൊക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേജസ് അയക്കുക. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8848585785. അപ്പോ സമയം 10:55 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള ഒരു സമയമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളും ഒരു ചെറിയ കുസൃതി ചോദ്യം നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഓണേ സീറ്റിൽ ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. അപ്പോൾ ഇങ്ങനെ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. ആ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കറിയില്ല. അപ്പോൾ അത്രയും പെട്ടെന്ന് നിങ്ങളും ഒക്കെ അയക്കുക. അയക്കേണ്ട

0: വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: അപ്പൊ നിസ്സാരമായിട്ട് കാണണ്ട, അത്ര നിസ്സാരമായ ചോദ്യം അല്ല ഇത് കേട്ടോ. യെസ്, അപ്പൊ എന്തായാലും ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ഒരു പൂവെടുത്ത് വെയിൻ മിഷനിൽ, നമ്മുടെ ആ ഒരു വെയിറ്റിംഗ് ആ ത്രാസിലേക്ക് വെക്കുകയാണെങ്കിൽ എന്ത് കിട്ടും എന്നുള്ളതാണ് കുസൃത ചോദ്യം. അതിന് ഒരു ക്ലൂ എന്ന രീതിയിൽ വെയിറ്റും ഈ ഒരു പൂവുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം, കാര്യം സമയം 11 മണിയാകാൻ പോവുകയാണ്. അപ്പോൾ ഈ 11 മണിക്കൊക്കെ ആൻസർ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മണിക്ക് മുമ്പ് ആരും മെസ്സേജ് അയക്കല്ലേ, ഉത്തരം അയക്കല്ലേ എന്നുള്ളത്. പക്ഷേ 11 മണി ആയതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ, മറ്റു വിശേഷങ്ങൾ അയച്ചോളൂ. ഇന്ന് പോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നമ്മുടെ ഈ ഒരു റണ്ണിനെ പറ്റി നമ്മൾ സംസാരിച്ചു അല്ലേ, പോഡ്കാസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നതിനെ പറ്റി. അപ്പോൾ റേഡിയോ പറ്റിയൊക്കെ സംസാരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വനജ ചേച്ചി തിരുമലവാരത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, സാന്ത്വനം കുടുംബത്തിനും. എൻ്റെ കുഞ്ഞിലെ മുതലേ റേഡിയോ ഞങ്ങളുടെ ബന്ധുവാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അടുക്കളയിലെ കൂട്ടുകാരിയാണ് എന്ന രീതിയിൽ. അപ്പോൾ പണ്ട് സിനിമ, നസീറിൻ്റെയൊക്കെ സിനിമ കാണുമ്പോൾ ഞാൻ വളരെ വലിയ രീതിയിൽ കരയുമായിരുന്നു. അപ്പോൾ അത് കരയുന്ന കണ്ടിട്ട് എന്താ പറയുക, എൻ്റെ ചേച്ചി കളിയാക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ പുറകിലിരുന്ന് ഇടിയൊക്കെ കൊള്ളുമ്പോൾ ഞാൻ വിചാരിക്കും സത്യമായിട്ട് ഇടിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, നമ്മളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, യോ ആ നായകനെ ഇടിച്ചങ്ങ് ശരിയാക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇടിക്കുന്ന പോലെ ആക്ട് ചെയ്യുകയാണല്ലേ, അത് അവർ ആക്ട് ചെയ്യുകയാണ് എന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മളും കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പണ്ട് ഈ നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഗിയാം ഗിയാം കുരുവി, ഞാനൊരു ആ പാട്ടില്ലേ, ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ കുരുവിക്ക് വീടില്ല, നഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടുന്ന പോലത്തെ ഒരു രീതിയുണ്ട്. അത് കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് നിഷ്കളങ്കമായി കരയാം. അതുപോലെ നമ്മളും കരഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇപ്പം നിഷ്കളങ്കരല്ലേ.
2: ഇത് നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക്
1: കരയാറുണ്ട്, തീർച്ചയായിട്ടും കരയാറുണ്ട്. ഇന്ന് സിനിമകൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത സാഹചര്യമായിട്ട് യു ഇത് ഞാനല്ലേ, ഇത് എന്നെ പറ്റിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ വരാറുണ്ട്.
2: നമുക്ക് രണ്ടാമത് പിന്നെ അത് കാണാനുള്ള ഒരു ശക്തി
1: ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യമാണ്. അപ്പോൾ സിനിമകളൊക്കെ അത്രമാത്രം നമ്മുടെ ലൈഫുമായിട്ടൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ് സിനിമയും സംഗീതവും എല്ലാം. അപ്പോൾ ആ ഒരു രീതിയിൽ വനജാമ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ വനജാമയ്ക്ക് നല്ലൊരു ദിവസം കൂടി നേരെയാണ്. വനജാമ വിഷമിക്കേണ്ട, നസീർ സാറിന് ഇടിയൊന്നും കൊണ്ടിട്ടില്ല അല്ലേ. യെസ്, അപ്പോൾ അതെ. അപ്പോൾ നമ്മുടെ ജോബി ചേട്ടൻ ആൻസർ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആൻസർ. അപ്പോൾ ജോബി ചേട്ടൻ വളരെ മിടുക്കനായിട്ട് ആൻസറൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജോബി ചേട്ടന് സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ഷാജി ചേട്ടൻ അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് റേഡിയോ എല്ലാവർക്കും നമസ്കാരം, കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജിയാണ്, നാട്ടിൽ നിന്ന് കേൾക്കുന്നു. അപ്പോൾ ചേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട്, പുറത്തായിരുന്നു, അപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പോൾ നമ്മുടെ മായ ചേച്ചി തിരുമുല്ലവാരത്ത് നിന്ന് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. മായ ചേച്ചിയുടെ 3 വയസ്സുള്ള അച്ഛുമോനും അമ്മയ്ക്കും ശാന്തമ്മയ്ക്കും രത്ന അമ്മയ്ക്കും വേണ്ടിയിട്ട് ആശംസകൾ നേരുന്നു എന്ന രീതിയിലൊരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ്. രതീഷ് അടിമാലി ഒരു ഗുഡ് മോർണിംഗ് നേർന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഹലോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ മൻസൂർ കൊട്ടുകാട്. റേഡിയോ സാന്ത്വനത്തിലെ പ്രേക്ഷകർക്കും അണിയറ പ്രവർത്തകർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ആൻസറൊക്കെ പോരട്ടെ, നമ്മുടെ ജോബി ചേട്ടൻ വിന്നറായിരിക്കുകയാണ്, ആദ്യം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇച്ചിരി പാടുള്ളൊരു ചോദ്യമായിരുന്നു, എങ്ങനെ ഇതേ ആൻസർ കണ്ടുപിടിച്ചു? എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് ഇത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പറയില്ല. എനിക്ക് തന്നെ ഞാൻ തന്നെ ഇതിൻ്റെ ആൻസർ കേട്ട് ഞെട്ടിപ്പോയേ. യെസ്, അപ്പോൾ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് അപ്ഡേഷനിലേക്ക് പോകുന്നതാണ്. ഒരു പൂവെടുത്ത് വെയിൻ മെഷീനകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ വെയിറ്റും ആ ഒരു പൂവും തമ്മിൽ ഈ ഒരു ചോദ്യത്തിനും ബന്ധമുണ്ട്. പെട്ടെന്ന് തന്നെ ആൻസർ പോരട്ടെ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: യെസ്, അപ്പോൾ കുസൃതി ചോദ്യമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജിന് റിപ്ലൈ ഒക്കെ അയക്കുക. അതോടൊപ്പം ആ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ അപ്ഡേഷൻസിലേക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഒരുവിധം എല്ലാ വീട്ടിലും ഇപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ റോഡ് സുരക്ഷയൊക്കെ നോക്കിയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുന്നത്. എന്നാൽ ചിലവർ അപ്പോൾ അങ്ങനെ ഒന്നുമല്ല വണ്ടിയൊക്കെ ഓടിക്കുന്നത്, അപ്പോൾ അവർക്കൊക്കെ ഒരു പിടി വീഴാൻ പോവുകയാണ്. അപ്പോൾ മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന കേസുകളിൽ ശിക്ഷ കടുപ്പിക്കുന്നതിന് സർക്കാരിൻ്റെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണം റോഡിലെ വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ. അപ്പോൾ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ തൂഫാൻ അതേപോലെ പ്രിയദർശിനി പദ്ധതികളുടെ തുടർച്ചയായിട്ട് ജനകീയ പദ്ധതി എന്ന നിലയിലാണ് റോഡ് സുരക്ഷാ യജ്ഞത്തെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം തൂഫാനൊക്കെ ഭയങ്കര സക്സസ് ആയിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ റോഡ് സുരക്ഷാ പദ്ധതി വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയൊക്കെ ഇരിക്കേണ്ടതാണ്. റോഡിലെ നിയമലംഘനങ്ങൾ കർശനമായി തടയാൻ കേരള റോഡ് സുരക്ഷാ മിഷൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ റോഡ് സുരക്ഷാ മിഷൻ ഉടനെ തുടങ്ങും എന്ന്

0: ആണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ എല്ലാവരും പയ്യൊക്കെ വണ്ടി ഓടിക്കുക, മദ്യപാനം അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചൊക്കെ വണ്ടി ഓടിച്ച് ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒന്നുമല്ല, മുമ്പൊക്കെ ആണെങ്കിൽ അതിന് ജാമ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇനി മുതൽ അങ്ങനല്ല, ജാമ്യമില്ല, പിടി വീഴും, പിടി വീണാൽ എല്ലാവരും അകത്തൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ട് വണ്ടി ഓടിക്കുക. നിലവിൽ മദ്യപിച്ച വാഹനം ഓടിക്കുന്നതും അത് ആവർത്തിക്കുന്നതിനും ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്. പക്ഷേ ഇനി മുതൽ അങ്ങനല്ല, ജാമ്യം എളുപ്പമല്ലാത്ത രീതിയിലേക്കാണ് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പോകാൻ പോകുന്നത്. അപകടങ്ങളിൽ മരണമോ ഗുരുതര പരിക്കുകളോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തുമ്പോഴാണ് ജാമ്യം എളുപ്പമല്ലാതാകുന്നത്. അപ്പോൾ ഇനി മുതൽ റോഡ് സുരക്ഷയിലേക്ക് നമ്മളെല്ലാവരും പോകാനായിട്ട്
1: അലേർട്ടായിട്ടിരിക്കുക. അപ്പോൾ അത് നേരത്തെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഉപയോഗിച്ച് നമ്മൾ വാഹനം ഓടിക്കരുത്. അത് നമുക്ക് മാത്രമല്ല ആപത്തിലേക്ക് പോകുന്ന മറ്റു വ്യക്തികൾക്ക് കൂടിയാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ.
0: അതെ, എതിരെ വരുന്നവർക്കും കുടുംബമുണ്ട്, നമുക്കും കുടുംബമുണ്ട്. അപ്പം നമ്മളെ കാത്ത് വീട്ടിലിരിപ്പുണ്ട്, അവരെയും കാത്ത് വീട്ടിലിരിപ്പുണ്ട്. അപ്പം നമ്മൾ മാത്രം, ഞാൻ എൻ്റെ സുരക്ഷ മാത്രം നോക്കിയാൽ പോരാ, എതിരെ വരുന്നവരുടെ സുരക്ഷയും കൂടെ നമ്മുടെ കൈകളിലാണ് ഉള്ളത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുക. അപ്പം ഇനി മുതൽ അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ടാൽ ജാമ്യമില്ല, കുറ്റമായി മാറും. അപ്പം ഇനി മുതൽ ആരും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പം അതുപോലെ തന്നെ മെയിനായിട്ട് ഒക്ടോബർ മാസത്തിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ ഇന്ന് സെപ്റ്റംബർ 30-ാം തീയതിയാണ്, ഒക്ടോബർ 1-ാം തീയതി മുതൽ LPG ബുക്കിങ്ങിലെ മാറ്റം സംഭവിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ സിലിണ്ടറിന് അധിക തുകയാണ് നമ്മൾ ഈടാക്കേണ്ടി വരുന്നത്. ഒക്ടോബർ 1 മുതൽ സബ്സിഡി സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബയോമെട്രിക് പരിശോധന പൂർത്തിയായിരിക്കണമെന്നാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സർക്കാർ സഹായം ശരിയായ ഉപഭോക്താക്കളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് ഈ ഒരു വിശദീകരണത്തിലേക്കും ഈ ഒരു മാറ്റത്തിലേക്കും കടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബയോമെട്രിക് പരിശോധന എങ്ങനെ നടത്താമെന്നുള്ളത് LPG വിതരണ സമയത്തോ വിതരണക്കാരൻ്റെ ഷോറൂമിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ആപ്പ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ഈ രീതിയിലുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. LPG എത്തിച്ചു നൽകുന്ന വേളയിൽ വിതരണക്കാരന് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ നടപടിക്രമം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഉപഭോക്താക്കൾക്ക് നേരിട്ട് LPG വിതരണക്കാരൻ്റെ ഷോറൂമിലെത്തിയും ഈ ഒരു പ്രോസസ്സ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ.
0: യെസ്,
1: അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു സാധാരണക്കാരെന്ന രീതിയിൽ ഓർഡിനറി ലൈഫൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എന്താ പറയുക, ഒരുപാട് പൈസയൊന്നും ഇല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെല്ലാം ഇങ്ങനെ കഷ്ടിച്ച് ഈ രീതിയിലൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. അപ്പം അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള കൂട്ടലും കുറയ്ക്കലൊക്കെ ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ആ ഒരു പ്ലാൻ തെറ്റും. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള നിയമങ്ങൾ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് കൂടി മനസ്സിലാക്കി നിങ്ങൾ മൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, ഇച്ചിരി പാടുള്ളൊരു ചോദ്യമാണ് അല്ലേ. അതെ, പാർവതിക്ക് എന്നെ ആൻസർ അറിയില്ല. നമ്മുടെ ഒരു വെയിറ്റിംഗ് മെഷീനിലേക്ക് ഒരു പൂവ് എടുത്ത് വെച്ചാൽ എന്ത് കിട്ടും? ആ ഒരു വെയിറ്റും ആ ഒരു പൂവും തമ്മിൽ ഈ ഒരു ചോദ്യത്തിന് ബന്ധമുണ്ട്. ആലോചിച്ചോളൂ, പെട്ടെന്ന് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ?
0: തീർച്ചയായും ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ബ്രേക്കിലേക്കൊക്കെ പോയിട്ട് തിരികെ എത്താം.
1: യെസ്, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുലുജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവൂ.

0: ആണോ?
1: പിന്നല്ലാതെ, സ്വർണ വ്യാപാര മേഖലയിലും സ്വർണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും വളരെ ടഫായിട്ടുള്ള ഒരു കുസൃതി ചോദ്യവുമായി ഓണെ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
4: പാർവതിയാണ്.
3: നല്ലൊരു പാട്ടൊക്കെ കേട്ടു, അപ്പൊ കുസൃതി ചോദ്യം എല്ലാരും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഒരു വെയിറ്റിംഗ് മെഷീൻ അല്ലെ, വെയിറ്റ് മെഷീനകത്ത് ഒരു പൂവെടുത്ത് മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്, അപ്പോ എന്ത് കിട്ടും? അപ്പൊ എന്തായിരിക്കും നമ്മളത് ഇങ്ങനെ വായിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇത് പറയുന്നത് എന്നുള്ളതായിരുന്നു ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ നമ്മുടെ ജോബിച്ചേട്ടനോട് ഞാൻ, ജോബിച്ചേട്ടൻ കറക്റ്റ് ആൻസർ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോബിച്ചേട്ടനോട് ഞാൻ അത് പറഞ്ഞപ്പോ ജോബിച്ചേട്ടൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്, ഇത് നേരത്തെ എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ആൻസർ ചെയ്തത്. യെസ്, അപ്പോ അതുപോലെ തന്നെ അദ്ദേഹം ഒരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. ക്ഷമയെന്ന താക്കോലും സ്നേഹമെന്ന പൂട്ടും ജീവിതത്തിൽ കരുതുക. സ്നേഹം കൊണ്ട് പൂട്ടേണ്ടവയെ പൂട്ടിയും ക്ഷമ കൊണ്ട് തുറക്കേണ്ടവയെ തുറന്നും യാത്ര തുടരുക. ജീവിതം എത്ര സുന്ദരമാണ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ശുഭദിനം എന്ന രീതിയിൽ ഒരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, മനോഹരമായൊരു കൊട്ടേഷൻ അല്ലേ. യെസ്, അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു ദിവസം കൂടി നമ്മൾ നേരുന്നു. കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണ്. ഗുഡ് മോർണിംഗ് ആതിര, പാർവതി സുഖമായിരിക്കുന്നു?
4: യെസ്,
3: അടിപൊളിയായിട്ടിരിക്കുന്നു. കവിത ചേച്ചിയാണ്. അവതാരകന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു വേദി മാത്രമല്ലാതെ ശ്രോതാക്കളുടെ ശബ്ദം കൂടി കേൾക്കാൻ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം, അനുഭവങ്ങൾ, സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്. അതെ, അപ്പൊ ആ ഒരു ഭാഗ്യത്തിനൊപ്പമാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ കൂടുതലും അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു മെസ്സേജസ് ആണെങ്കിലും, നിങ്ങളുടെ ഇപ്പൊ കോൾ, ഫോൺ കോൾ ആണെങ്കിലും, നിങ്ങളുടെ ആ ഒരു സന്തോഷമാണെങ്കിലും, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ നല്ലൊരു സന്തോഷം നടക്കുകയാണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും ചേരുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത് ആത്മബന്ധം കൂടി വളരുകയാണ്, മനസ്സുകൾക്ക് തമ്മിലുള്ള ഒരു ആത്മബന്ധം കൂടി വളരുകയാണ് എന്ന രീതിയിലാണ് നമ്മുടെ കവിത ചേച്ചി എഴുതിയിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുക. നെൽസൺ ചേട്ടൻ നമ്മുടെ ചോദ്യത്തിന് മെസ്സേജ് അയക്കുകയാണ് വീൾപൂൾ എന്ന്, അതല്ല. അപ്പൊ നെൽസൺ ചേട്ടാ ഒന്നുകൂടെ ചിന്തിക്കൂ, കുറച്ച് സമയം കൂടെ ഉണ്ട്. സമയം 11 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കാണ്. എല്ലാരും ആലോചിക്കുക
4: എന്താണ് എത്തിയെന്ന് അറിയാൻ ഭയങ്കരമായിട്ട്
3: എക്സ്പ്ലനേഷൻ
4: എന്താണ് അതിലേക്ക്.
3: അതെ, ഇത് ഞാൻ ചോദിച്ചിരിക്കുന്നത് ആ വെയിറ്റിംഗ് മെഷീൻ, ആ ഒരു വെയിറ്റ് മെഷീനും ഒരു പൂവെടുത്ത് വെക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. കുസൃതിയായിട്ട് തന്നെ ആൻസർ പോരട്ടെ. അപ്പോൾ നെൽസൺ ചേട്ടൻ, അത് നെൽസൺ ചേട്ടൻ്റെതായ രീതിയിൽ ആൻസർ വന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക അല്ലേ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785.
4: യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ അപ്ഡേഷൻസിലോട്ടൊക്കെ ഇങ്ങനെ പോകാനുള്ള സമയമായിട്ടുണ്ട്. അതോടൊപ്പം 11:18 ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരവ്, അതോടൊപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. അപ്പോൾ റേഡിയോ ആയിട്ടുള്ള ആ ഒരു എന്താ പറയേണ്ട ഓർമ്മകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. യെസ്, അപ്പോൾ നമ്മൾ അപ്ഡേറ്റ്സിലോട്ട് പോകുമ്പോൾ ആതിരെ, നമ്മളിപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് ഇങ്ങനെ വൈദ്യുതിയുടെ കാര്യത്തിലേക്ക് ഇച്ചിരി വിഷമിക്കുന്ന ഒരു സമയമാണ്.
3: നല്ല പോലെ
4: നമ്മൾ ഇച്ചിരി വിഷമിച്ചുകൊണ്ട്, ഇച്ചിരി നല്ല പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല പോലെ എല്ലാവരും.
3: പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള ചൂട് എന്ന രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി സമയത്തൊക്കെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ വളരെ വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ മാത്രം അതൊന്ന് സഹിച്ചാൽ പോരാ, കുഞ്ഞുങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള വീടുകളിലൊക്കെ വളരെ വലിയ രീതിയിലാണ് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
4: അപ്പം ആ പ്രശ്നത്തിനിടയിലൂടെ ഒരു പ്രശ്നം കൂടെ ഞാൻ പറയാം, ചെറുതായിട്ടും കൂടെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈദ്യുതി ബില്ലിലേക്ക് ഒരു കാര്യം വന്നിട്ടുണ്ട്. ഒക്ടോബറിൽ വൈദ്യുതി ബില്ലിനൊപ്പം യൂണിറ്റിന് 3 പൈസ ഇന്ധന സർചാർജ് ഈടാക്കും എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുക 3 പൈസ അല്ലേ എന്നാണ്. ഒരിക്കൽ കൂടി പറയാം, യൂണിറ്റിനാണ് 3 പൈസ ഈടാക്കുന്നത്. അപ്പം നമ്മൾ എത്ര യൂണിറ്റ് യൂസ് ചെയ്തോ, അപ്പം അതിൽ നിന്ന് നമ്മളിങ്ങനെ ഇൻറ്റു ചെയ്തെടുക്കേണ്ടി വരും എത്ര പൈസ.
3: കറണ്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ഈ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ.
4: അങ്ങനെയും നമ്മൾക്ക് ഇനി മുതൽ അങ്ങനെ അനുമാനിക്കാം,
3: നമുക്ക് അങ്ങനെ ചിന്തിക്കാം.
4: യെസ്, അപ്പോൾ പ്രതിമാസ ദ്വൈമാസ ബില്ലുകളിൽ എല്ലാം

0: ഇതേ നിരക്കാണ്. ഓഗസ്റ്റില് വൈദ്യുതി വാങ്ങിയതിൽ ഇന്ധന നിലയിലെ വ്യത്യാസം കാരണമാണ് KCB ഉണ്ടായ 6.88 കോടി രൂപയുടെ അധിക ചെലവ് ഈടാക്കാനാണ് സർചാർജ് ബാധകമാക്കിയത്. യെസ്, അപ്പൊ ഇനി മുതൽ കുറച്ചും കൂടി ഒന്ന് ബില്ലിൽ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാവും. ബില്ല് കണ്ട ഒരുവിധം എല്ലാവരും ഇപ്പം ഞെട്ടുന്നുണ്ടാവും. ഒന്നാമത് ക്ലൈമറ്റ് ആണ്, അപ്പോൾ കൂടുതൽ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടാവും, AC ഉണ്ടാവും, അപ്പൊ ഫാനുകളാണെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. അതോടൊപ്പം കറണ്ട് കട്ടുണ്ട്, അപ്പൊ അതിനോടൊപ്പം ഇനിയിപ്പോ ബില്ലും കൂടി ഉണ്ട്. അപ്പൊ ഈ ബില്ല് കണ്ടായിരിക്കും ഇനി മുതൽ എല്ലാവരും ഞെട്ടുന്നത്.
1: അപ്പൊ എന്തായാലും ഇനി കറണ്ട് കട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട, ബില്ല് കൂടാതിരിക്കട്ടെ എന്ന്
0: രീതിയിൽ ബില്ലിൽ ഇച്ചിരി ഒരു ശമനം നമുക്ക് പ്രതീക്ഷിക്കാം.
1: കറണ്ട് കട്ട് ഉള്ളതുകൊണ്ട് അല്ലേ, അപ്പൊ അത് നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കറണ്ട് കട്ടിനി ഉണ്ടായാൽ നമുക്ക് ബില്ല് കുറയ്ക്കാം. യെസ്, അപ്പോൾ എന്തായാലും അത് അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് പല കാര്യത്തിലും. അതിനൊക്കെ എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ ആയിരിക്കും മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നുള്ളത് മാത്രമാണ്. പിന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മൾ കുറച്ച് വിഷമിപ്പിച്ച സ്ഥിതിക്ക് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, നമുക്ക് എപ്പോഴും ഒരു എനർജി തോന്നുന്നൊരു കാര്യമാണ് പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ ഒരു നൃത്തം കാണുക, അല്ലെങ്കിൽ വേദികളിൽ പോയിരുന്ന് പെർഫോം കാണുക എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ അതിന് വളരെ മനോഹരമായിട്ടുള്ളൊരു അവസരമാണ് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം അല്ലേ. ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കലാപരമായിട്ടുള്ള എല്ലാ വൈഭവങ്ങളും അടങ്ങിയിട്ടുള്ള അവരുടെ ആ ഒരു യുവത്വത്തിൻ്റെ ആ മനോഹാരിത നിലനിൽക്കുന്നതാണ് യുവജനോത്സവം എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും ആ കലോത്സവ വേദിത വീണ്ടും സജീവമായിട്ട് തുടരുകയാണ്. എറണാകുളത്താണ് ഈ പ്രാവശ്യത്തെ 2026 യുവജനോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറാൻ പോകുന്നത്. January 4 to 8 വരെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനായിട്ട് എന്താ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും പോയി കാണാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ.
0: അതെ, കലോത്സവത്തിന്റെ പ്രധാന വേദിയാവുന്നത് മറൈൻ ഡ്രൈവ് ആണ്. 27 വേദികളുണ്ട്. അങ്ങനെ നമ്മുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ ഇനി നമുക്ക് ഇങ്ങനെ കലോത്സവത്തിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ മെല്ലെ മെല്ലെ അറിയാൻ പറ്റും അല്ലേ. അതോടൊപ്പം എ ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് 20 മാർക്കും ബി ഗ്രേഡിന് 15 മാർക്കും സി ഗ്രേഡിന് 10 മാർക്കും നൽകും. ഉപജില്ലാ കലോത്സവങ്ങൾ ഒക്ടോബർ 30 തുടങ്ങും. അതോടൊപ്പം ജില്ലാ കലോത്സവങ്ങൾ November 30 പൂർത്തിയാകും. അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ എത്തുമ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്.
1: പിന്നെ കുറെ ക്ലാസ് കട്ട് ചെയ്യാം. ഇപ്പൊ പലരും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മൾ കലോത്സവത്തിന്റെ ഒരു ടൈം എത്തുന്ന സമയത്ത് നന്നായിട്ട് ഇപ്പൊ ഒന്നെങ്കിലും പാടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കളി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെ കുറെ സെക്ഷൻ കാണുമല്ലോ. ഇവരുടെ കൂട്ടത്തിലേക്ക് എനിക്കും കൂടെ അത് എങ്ങനെയെങ്കിലും ഒന്ന് കയറാൻ പറ്റിയെന്ന് പറഞ്ഞ് ഈ തിരുവാതിരയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ കയറാറുണ്ട്. മാപ്പിള എന്താ പറയുന്നത്, ഈ ഒപ്പന, അങ്ങനെ കുറെ ഐറ്റംസിനൊക്കെ നമ്മൾ എല്ലാവരും പൊതുവെ എല്ലാവർക്കും ഒരു താല്പര്യമാണ്. ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു പീക്ക് ടൈമാണ് അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈമാണ് നമ്മളെല്ലാവരും പോകുന്നു. ഇൻ കേസിൽ നമുക്കിപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല എങ്കിൽ കൂടിയും ഈ കലോത്സവത്തിൻ്റെ ടൈമിൽ സബ് ജില്ലാതല കലോത്സവത്തിൻ്റെ വേദികൾ കണ്ടെത്തി അവിടത്തേക്ക് പോയി ആ ഒരു പ്രോഗ്രാം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്.
0: കുട്ടികളുടെ കഴിവ് നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ ഒരു വേദിയിൽ നിന്ന് ഉപരി പേരൻസ് അതൊരു മത്സരമായിട്ട് എടുക്കാറുണ്ട്. കുറെ കൂടി കുട്ടികൾക്ക് അത് പ്രഷറിലേക്ക് എത്താറുമുണ്ട്. ഈ ചില സമയങ്ങളിൽ ഇത് കേസിനൊക്കെ പോകാറുണ്ട്. എൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള കേസിനൊക്കെ പോകുന്നതായിട്ടൊക്കെ നമ്മൾ എല്ലാ വർഷവും കാണാറുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തി കുട്ടികൾക്ക് ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ ഒരിടമായി മാത്രം നമ്മൾ കാണുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിലേക്ക് ഇപ്പൊ സ്കൂൾ കലോത്സവം ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുക, അത് ജില്ലയായി സബ് ജില്ലയായി അങ്ങനെ അങ്ങനെ പോയി പോയാണ് നമ്മൾ കലോത്സവ വേദിയിൽ എത്തുന്നത്. നമുക്ക് അവിടം വരെ എത്താനായിട്ടൊരു അവസരം എത്തുക എന്ന് പറയുന്ന ഒരുപാട് കടമ്പ നമ്മൾ കടക്കണം അല്ലെ. സ്കൂളിൽ നിന്ന് ജയിക്കണം, പിന്നെ സബ് ജില്ല ആവണം, പിന്നെ ജില്ലയാവണം, അങ്ങനെ വേണം നമ്മൾ ഓരോ തലത്തിലേക്ക് നമ്മൾ എത്തി അവിടം വരെ എത്തുക. അപ്പൊ കുട്ടികൾക്ക് ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമായി മാത്രം കണ്ടുവാൻ
1: തീർച്ചയായിട്ടും. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷിതാക്കള് ചിലര് ഇങ്ങനെ എന്താ പറയാ എന്റെ കുഞ്ഞിന് അത് കിട്ടിയില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അത്രയും നന്നായിട്ട് ചിലപ്പോൾ ചെയ്തിട്ട് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ആ കുട്ടികൾക്ക് അത് നഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതി ഉണ്ടാവാതിരിക്കട്ടെ അല്ലെ. അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു പുരസ്കാരം ആണെങ്കിലും ആ ഒരു പ്രൈസ് ആണെങ്കിലും കിട്ടാൻ സാധിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ കുറേ നാളുകളായിട്ട് പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആ വേദിക്ക് പുറത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജഡ്ജസിന്റെ ആ ഒരു മൈൻഡ് അനുസരിച്ച് ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം കൊണ്ടൊക്കെ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ച് അവർക്ക് ആ ഒരു വേദനയാണ്. അത് അത്രയും നാളത്തെ അവരുടെ ഒരു ജേണി അല്ലേ അല്ലേ. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ രക്ഷിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എക്സ്പീരിയൻസ് നേടുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇൻ കേസിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളാണ് ദ വിന്നർ അല്ലേ. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതൊരു വേദിയിലും ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയ വ്യക്തികൾ മാത്രമായിരിക്കത്തില്ല ഉയരത്തിലെത്തുന്നത്. അതിലേറ്റവും ഗ്രേഡ് കുറഞ്ഞ കുട്ടിയായിരിക്കും ചിലപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഭാവിയിൽ ശോഭിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ആണ് നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളിലേക്ക് അത് പകർത്തുകൂടി ചെയ്യുക എന്നതാണ് പറയാനുള്ളത്.

0: കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊരു കുസൃതി ചോദ്യമാണ്. പിന്നെ നമ്മുടെ രാജലക്ഷ്മി മാം പറഞ്ഞിരിക്കുന്നു പൂവിന്റെ വെയിറ്റ് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ തെറ്റിപ്പോയി, രണ്ടുപേരുടെയും ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് ഇപ്പൊ എത്തണോ?
1: അതെ.
0: അപ്പൊ നമ്മുടെ സമയം ഏകദേശം നമ്മൾ വൈൻഡപ്പിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ആ ചോദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ ഉത്തരം പറയാം, പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൈകാര്യം ചെയ്യും. ഒരു പൂവെടുത്ത് വെയിൻ മെഷീനകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് കുസൃതി ചോദ്യം. അപ്പോൾ എൻ്റെ ആൻസർ തന്നെയാണ്, അതായത് ഞാൻ ഉദ്ദേശിച്ച ആൻസർ തന്നെയാണ് നമ്മുടെ ജോബി ചേട്ടൻ പറഞ്ഞത്. ആ ആൻസർ ഞാൻ വായിക്കാം. ഗ്രാമ്പൂ. ഗ്രാമ്പൂ എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ വന്നിരിക്കുന്നത്. വേൾപൂൾ എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ട് ആ ഒരു ചോദ്യത്തിന് ആൻസറൊക്കെ നമ്മുടെ നെൽസൺ ചേട്ടൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും എന്താ പറയുക, ഇന്നത്തെ ദിവസം മനോഹരമായിട്ട് തന്നെ ആഘോഷിച്ചു, അല്ലെങ്കിൽ ആഘോഷിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഈ ഒരു ഒന്നര മണിക്കൂർ ദാ പെട്ടെന്നാണല്ലേ കടന്നു പോയത്. അപ്പൊ അടുത്ത ദിവസം ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ആർജിസ് ഒക്കെ എത്തുന്നതാണ്. മനോഹരമായൊരു ഗാനത്തോട് കൂടി ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ?
1: യെസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഇങ്ങനെ ഓണെയർ സീറ്റിൽ ഇരുന്നത് ഞാൻ പാർവതിയും എന്നോടൊപ്പം
0: ആതിരയായിരുന്നു. അപ്പൊ നല്ലൊരു പാട്ടിതാ കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: രാത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇരിക്കൂ, ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം. ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പോ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8138 8138.

0: ആണവായുധങ്ങൾ പൂർണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി, കഠിനംകുളം ഉൾപ്പെടെ 3 സ്വർണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്തുനിന്ന് ആണവായുധങ്ങൾ പൂർണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അവതരിപ്പിച്ചു. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടന്ന കാഴ്ചയുടെ വസന്തത്തിനാണ് ഇന്ന് തിരശീല വീഴുന്നത്. 30 വിഭാഗങ്ങളിലായാണ് പ്രദർശനങ്ങൾ ഒരുക്കിയത്. ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും പ്രദർശനം നിറഞ്ഞ സദസ്സിലായിരുന്നു. 1400 ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ 1700 പേർ മേളയിൽ പങ്കെടുത്തു. മേളയുടെ ഭാഗമായി നടന്ന മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടായത്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 5 പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നമ്മുടെ കേരളം 2.0 ആപ്പ്, കേരള സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ് പോർട്ടൽ, വാട്സ്ആപ്പ് വഴിയുള്ള സർക്കാർ സേവനങ്ങൾ, AI ചാറ്റ് ബോട്ട്, കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ സംരംഭങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഐടി മിഷനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി, കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിൽ വേളിയെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ആദ്യ ടിക്കറ്റ് വിതരണം നിർവഹിച്ചു. വേമ്പനാട് ജൈവ വൈവിധ്യം അടുത്തറിയാൻ അവസരമൊരുക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സംഘടിപ്പിച്ച കായൽ യാത്ര. 15 ചെറുദ്വീപുകൾ ചുറ്റിക്കണ്ട യാത്രാ സംഘം സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി കായലോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് പരിസരം ശുചിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: CMFRI നടത്തിവരുന്ന ഫിഷ് വാക്കിന്റെ ഭാഗമായിരുന്നു യാത്ര. വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, ടൂറിസം പ്രൊഫഷണലുകൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും തുടങ്ങി 15 ചെറുദ്വീപുകളെ ചുറ്റിയാണ് ബോട്ട് കടമക്കുടിയിലെത്തിയത്. കൊറുങ്കോട്ട ചെറുദ്വീപിലെ 100 പഴക്കമുള്ള കണ്ടൽ മരങ്ങളും പിഴലയിലെ പൊക്കാളിപ്പാടങ്ങളുമായിരുന്നു പ്രധാന ആകർഷണം. സ്വച്ഛതാ ഹി സേവാവാരം, ലോക വിനോദസഞ്ചാര ദിനം എന്നിവയോടനുബന്ധിച്ച് GDM ട്രാവലുമായി സഹകരിച്ചായിരുന്നു പരിപാടി. മത്സ്യമേഖലയെ നേരിട്ടറിഞ്ഞുള്ള യാത്രകളിലൂടെ ശാസ്ത്ര ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ജനകീയ ബോധവൽക്കരണ പരിപാടിയാണ് ഫിഷ് വാക്ക്.
0: തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ

0: സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്ന് സുവർണ ദിനം. അമ്പെയ്ത്ത് വനിതാ കോമ്പൗണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെനം, പ്രീതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവർ സ്വർണം നേടി. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണ മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ്, നീരു ധണ്ടാസ് സഖ്യത്തിനും സ്വർണ മെഡൽ ലഭിച്ചു. ബോക്സിംഗ് 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയ ഖങ്കാസ് വെങ്കല മെഡൽ നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 57 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിലെ മെഡൽ ജേതാവായ വിദർശ കെ വിനോദ്, ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ MR അർജുൻ എന്നിവർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. മന്ത്രി OJ ജനീഷ് സന്നിഹിതനായിരുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 10 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ SC ST ഉന്നതികളിൽ ഉള്ളവർക്കായി സാക്ഷരതാ മിഷന്റെ പ്രത്യേക തുല്യതാ പഠന പദ്ധതി തയ്യാറായി. നിരക്ഷരർക്കും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും വീണ്ടും പഠിക്കാൻ അവസരമൊരുങ്ങുന്നു. ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷനായി പ്രത്യേക ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കായി SC ST പ്രമോട്ടർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പൂർണ്ണ സഹായം ലഭ്യമാക്കും. പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷന്റെ 10ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം സാക്ഷരത, 4, 7 തുല്യതാ കോഴ്സുകൾക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷനും സഹായങ്ങൾക്കുമായി മൂന്നാർ കേന്ദ്രീകരിച്ച പ്രത്യേക ക്യാമ്പ് ഓഫീസ് സൌകര്യവും ജില്ലാ പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്.
0: കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം, തപസ്യ, ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ MA കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സ്കൂൾ കൌൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സ്കൂൾ കൌൺസിലർമാർക്കാരായി കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ ഉയർന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. 200 കൌൺസിലർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ചരിത്ര സംഗമം സംഘടിപ്പിച്ചു. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ ആനുകൂല്യങ്ങളും വിപുലീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപടികൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം ഉൾപ്പെടെ 10 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണ ദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.

Welcome. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം, വാർത്തകൾ.

0: വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകം എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം. ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ വിശദമായി. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധക്കപ്പൽ നിർമ്മാണ സംവിധാനം ആഗോള നിലവാരത്തിനൊപ്പം എത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. വികസിത് ഭാരത് 2047 നാവികസേന തന്ത്രപ്രധാനമായ ഘടകമായി പ്രവർത്തിക്കുന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അമേരിക്കൻ വ്യാപാരമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: വികസ്വര രാജ്യങ്ങൾക്ക് നയപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കി സുതാര്യവും നീതിയുക്തവും വിവേചനരഹിതവുമായ ബഹുമുഖ വ്യാപാര സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ശ്രീ ഗോയൽ നേതൃത്വം നൽകും. യോഗത്തോടനുബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായും പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സ്റ്റാർട്ടപ്പുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ വ്യാപാര സാമ്പത്തിക അവസരങ്ങൾ വിപുലീകരിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കും ുള്ള തുടർ നടപടികളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആണവായുധ വിമുക്ത ലോകം എന്ന ലക്ഷ്യത്തോടും ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തോടുമുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വംശീയത, വംശീയ വിവേചനം, വിദേശികളോടുള്ള വിദ്വേഷം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ദോഹയിൽ നടന്ന ഖത്തർ ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന നിക്ഷേപം, വിദേശ നിക്ഷേപത്തിലെ വർധന എന്നിവയും ശ്രീമതി സീതാരാമൻ എടുത്തുപറഞ്ഞു. നേരത്തെ ഖത്തറിലെ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ശക്തമായ മുന്നേറ്റം ദൃശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് സംഘടിപ്പിച്ച വ്യവസായ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിപുലീകൃതമാകുന്ന വ്യാവസായിക അടിത്തറയെയും തൊഴിൽ നൈപുണ്യത്തെയും കുറിച്ച് എടുത്തുപറഞ്ഞ മന്ത്രി അമേരിക്കൻ നിർമ്മാതാക്കളോട് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനും നൂതന ഉൽപാദന മേഖലയിൽ സംയുക്ത നിക്ഷേപം നടത്താനുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണമടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്നു വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുറ്റമറ്റതും പുതുക്കിയതുമായ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വോട്ടർ പട്ടികയിൽ അർഹതയില്ലാത്തവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും.

0: ചലച്ചിത്ര പ്രവർത്തക നീന സബാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. യാത്രാവാഹനങ്ങൾക്കായുള്ള പുതിയ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ ഇക്കോണമി മാനദണ്ഡങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. 2027 ഏപ്രിൽ 1 മുതൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് പകരമായി ഇവ പ്രാബല്യത്തിൽ വരികയും 2032 മാർച്ച് 31 വരെ തുടരുകയും ചെയ്യും. ഇന്ത്യയിൽ വിൽപ്പനയ്ക്കായി നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന പുതിയ യാത്രാവാഹനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. പുതിയ ചട്ടക്കൂട് വാഹന വ്യവസായത്തിന് കൂടുതൽ വ്യക്തതയും സുസ്ഥിരവും നയപരവുമായ അടിത്തറയും നൽകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മുംബൈയിലെ അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതുവിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതു. 2016 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിടുകയും 2024 ജനുവരിയിൽ അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 17,840 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച അടൽ സേതുവിന് ഏകദേശം 21.8 കിലോമീറ്റർ നീളവും 6 വരി പാതകളുമുണ്ട്. മുംബൈയും നവി മുംബൈയും തമ്മിലുള്ള യാത്രാസമയം ഏകദേശം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ചുകൊണ്ട് അടൽ സേതു ജനജീവിതം സുഗമമാക്കിയിരിക്കുന്നു. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഈ പാലം സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. അമ്പെയ്ത്തിൽ സാഹിൽ ജാദവ് ചിക്കിത തനിപ്പാർത്തി സഖ്യം കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖാവെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം നേടി. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെന്നായി നിരൂദണ്ഡ സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയ ഗംഗാസ് വെങ്കല മെഡൽ നേടി. ഇതോടെ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 57 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ തിരുവനന്തപുരത്ത് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. നിലവിൽ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ജമ്മുകാശ്മീരിലെ ബുദ്ഗാമിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകാശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, ഒഡീഷ, മധ്യപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യ കസാഖിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ 2026 കസാഖ് നഗരമായ ഓസ്ക്മെനിൽ തുടക്കം. നഗര പർവ്വത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യോമഗതാഗത ശേഷി, ആളില്ല വിമാന സംവിധാനങ്ങൾ, ഡ്രോൺ ഉപയോഗം എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇരുസേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കാനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമാണ് അഭ്യാസം ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണം, സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 329 പോയിന്റ് ഉയർന്ന് 72,864, നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 22,753 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം, ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം.

0: കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ള, അനൂപ് രാജീവ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. ജമ്മു ആൻഡ് കാശ്മീർ അസംബ്ലി സീക്സ് റെസ്റ്ററേഷൻ ഓഫ് സ്റ്റേറ്റ്ഹുഡ്. The Jammu and Kashmir Legislative Assembly passed a resolution seeking the immediate restoration of full statehood to the Union Territory. Bank strike deferred. The proposed 3-day nationwide bank strike has been deferred after discussions between the Indian Banks Association and bank unions. The government launched Pashudan Bima portal in New Delhi. Speaking on the occasion, Union Minister for Fisheries, Animal Husbandry and Dairying Rajiv Ranjan Singh said that this initiative is aimed at making livestock insurance services more transparent, efficient, accessible and technology driven.

0: Delhi, Ulaanbaatar service has started, reducing travel time between the two countries to about 5 hours. U.S. Ambassador to India Sergio Gore visited the Golden Temple in Amritsar on Monday to pay his respects amid tight security arrangements around the revered Sikh shrine. The visit was part of Gore's ongoing tour of various parts of India. Union Finance Minister Nirmala Sitharaman has reached Doha in Qatar to participate in the 11th annual meeting of the Asian Infrastructure Investment Bank AIIB and the AIIB Investors Dialogue 2026. Severe flooding in Bangkok, Thailand has affected about 700,000 people, with authorities working to clear floodwaters after heavy rainfall. At least 6 civilians have been killed and 53 others wounded in Russian attacks across several Ukrainian cities as fighting continues on the front lines. Ukrainian officials said 3 people were killed and 8 wounded in the Kyiv region, while other 3 people were killed in a drone strike on an office building in Dnipro. In Kharkiv, a strike on a residential building wounded 38 people, including 10 children. Iran has filed a formal protest with the UN Aviation Watchdog, International Civil Aviation Organization, against US restrictions on Iranian aviation, as Tehran seeks to restore suspended flight routes. Iranian Civil Aviation Organization Chief Abusa Shiraudi, talking to country's state media, said the protest, submitted in coordination with Iran's foreign ministry, includes documents detailing disruptions to flights caused by the restrictions. In Nepal, 21 people have been killed, 5 remain missing, and 5 others have been injured following 4 days of torrential rainfall, flooding, and landslides. In the Asian Games 2026 in Japan, India's Esha Singh won the silver medal in the women's 25-meter pistol individual competition at Aichi, Nagoya. The 21-year-old shooter won the medal with 38 points to finish second. Indian athlete Pinky Behara secured the bronze medal in the women's under 78 kilo Kuresh event at Aichi, Nagoya today. She won the medal after defeating South Korea's Lim Garam 3-0 in the quarterfinals. India are currently placed 12th in the medal standings with an overall tally of 39 medals, including 4 gold, 17 silver and 18 bronze. Ramayana. On Ranbir Kapoor's birthday, makers released a behind-the-scenes video showing his preparation and action training for his role as Lord Rama. Nadiga Sangam honors Letha. Veteran Tamil actress Letha received a Lifetime Achievement Award at the South Indian Artists Association's General Body Meeting. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.
2: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC വിമാസഖി. ഭീമാ.

0: അയ്യോ, അതെന്താണ്?
1: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ഭീമസേനയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
1: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
0: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
1: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
0: ഭീമസേനയ്ക്ക് മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും?
1: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
0: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമസേനയ്ക്ക് വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC വീമാ സഖി. LIC ഭീമാ സഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ.

0: opportunity.
1: Contact Subbarayalu G, Insurance and Financial Health Advisor, 98460-11686.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
6: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. അങ്ങനെ ഇന്ന് 30 September അപ്പോൾ ഈ ഒരു ദിവസത്തോടു കൂടി 2026 സെപ്റ്റംബർ മാസം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇനി ഒരിക്കലും നമുക്ക് 2026 സെപ്റ്റംബർ മാസം തിരിച്ചു കിട്ടില്ല അല്ലേ. അപ്പോൾ ഓരോ മാസവും അങ്ങനെ തന്നെയാണ്. ഒപ്പം പുതിയ പ്രതീക്ഷകളുമായി ഇങ്ങനെ ഒക്ടോബർ ഇങ്ങനെ പടിവാതുക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ സമ്മാനിച്ച് ഈ ഒരു മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഇനിയും ചെയ്ത് തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു മാസം നമ്മെ കാത്തിരിക്കുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഈ ഒരു സമയം നമ്മളോട് ആവശ്യപ്പെടാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്നുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ലൈവ് എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ച് പാട്ടുകളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. ആ ഒരു പാട്ടുകളൊക്കെ നമ്മൾ പരമാവധി ഈ ഒരു ദിവസം തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ലൈവിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഒരു ഡെഡിക്കേഷൻ ആണ് കേട്ടോ. അജുവിനും പാർവിനും വേണ്ടിയിട്ട് അജിത്താണ് ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ONV ഗ്രൂപ്പിൻ്റെ വരികളിൽ വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ദാസേട്ടനും അതുപോലെ തന്നെ ചിത്രചേച്ചിയും പാടിയിട്ടുള്ള വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ദൃസന്ധ്യ പോകെ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമില്ലേ, ആ പാട്ടാണ് നമ്മുടെ അജിത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സ്പെഷ്യലായിട്ട് അജുവിനും പാർവിനും വേണ്ടിയിട്ടാണ് അജിത്ത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണ്, ഒരു പ്രണയ ഗാനം എന്നാണല്ലേ ഇത്. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ വരികളിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം പ്രിയ കവി നമ്മുടെ വളരെയധികം പ്രിയപ്പെട്ട ONV സാറാണ് ഈ ഒരു വരികളൊക്കെ എഴുതിയിരിക്കുന്നത്. ആ ഒരു പാട്ടിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നമ്മളിങ്ങനെ തെളിയുന്ന ഒരു കാഴ്ചയാണ്, ഒരു അസ്തമയ സൂര്യനെ അല്ലേ. ആ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ വാതിൽ പഴുതിലൂടെ ഊർന്നു വരുന്നത് കാണാൻ നല്ല രസമാണ്. ആ ഒരു സമയത്താണ് ഇടനാഴിയിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ കാലൊച്ച കേൾക്കുന്നത്. നമുക്ക് ഈ ഒരു പാട്ടിൻ്റെ ഈ ഒരു മുഴുവൻ വരികൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു കാലച്ചയെ പറ്റിയിട്ടാണ് ഇങ്ങനെ വർണ്ണിച്ചത്.

ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഓരോ വരിയും നമ്മളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒ എൻ വി സാർ എത്രമാത്രം ഭംഗിയായിട്ടാണ് ഈ പ്രണയത്തെ പ്രകൃതി പ്രതിഭാസങ്ങളോട് ഇങ്ങനെ ഉപമിച്ച് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ പ്രണയത്തിൻ്റെ നിശബ്ദമായിട്ടുള്ള വരവും അതുണ്ടാക്കുന്ന ആകാംക്ഷയും വിസ്മയവും വളരെ സൂക്ഷ്മമായ പ്രകൃതിയുടെ ചലനങ്ങളിലൂടെ അദ്ദേഹം നമ്മളിലേക്ക് ഈ ഒരു ഗാനം ഈ ഗാനത്തിലൂടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അജുവിനും പാർവിനും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഒരു ഗാനം നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ മനോഹരമായൊരു പാട്ട് നമ്മളിങ്ങനെ കേട്ടു. ചിത്രചേച്ചിയുടെ ശബ്ദത്തിലുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ചിത്രചേച്ചിയുടെ ശബ്ദത്തിലായതുകൊണ്ട് തന്നെ രണ്ടുപേരും, ഇപ്പോൾ ദാസേട്ടൻ പാടിയതാണെങ്കിലും ചിത്രചേച്ചി പാടിയതാണെങ്കിലും നമുക്ക് അത്രയേറെ സ്പെഷ്യലാണ്. പക്ഷേ ചിത്രചേച്ചി പാടുമ്പോഴത്തേക്ക് അതിനകത്തൊരു ചെറിയൊരു വിഷാദം നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ മനോഹരമായൊരു പാട്ടാണ് കേട്ടത്. പാർവിനും അജുവിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് മെസ്സേജുകളൊക്കെ അയക്കൂ. അയക്കേണ്ട നമ്പർ 8848585. ഇപ്പോൾ സമയം 3:12 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ഡെഡിക്കേഷനാണ് കേട്ടോ. ആകാശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൻ്റെ ലവറായിട്ടുള്ള ലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആകാശ് ചോദിച്ചിരിക്കുന്നത്. 2013 പുറത്തിറങ്ങിയ പട്ടം പോലെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആകാശ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പട്ടം പോലെ എന്ന ചിത്രത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ, നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എപ്പോൾ കേട്ടാലും നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചൊരു ചിത്രം കൂടിയാണ് പട്ടം പോലെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതത്തിൽ ഹരിചരൺ, മൃദുല വാര്യർ എന്നിവർ ചേർന്ന് ആലപിച്ച മഴയേ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായൊരു ഗാനമാണ് ആകാശ് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആകാശിൻ്റെ ലക്ഷ്മിക്ക് വേണ്ടിയുള്ള ആ ഒരു സ്പെഷ്യൽ ഗാനം ദാ കേൾക്കാം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ മനോഹരമായ പാട്ടുകളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ആസ്വദിച്ചത് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ആകാശ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ രണ്ടുപേരും കേട്ട് ഹാപ്പി ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 3:19 ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ്, നമ്മുടെ സഹദേവൻ ചേട്ടൻ ഇടുക്കിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇടുക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രോതാക്കളുള്ള അടിമാലിയിലൊക്കെ നമുക്ക് ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം ഇത് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സഹദേവൻ ചേട്ടൻ ഇടുക്കിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ സാന്ത്വനം, നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സഹദേവൻ ചേട്ടൻ അസുഖമായിരിക്കുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അശ്വമേധ മൂവിയിലെ 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് നമ്മുടെ സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ എപ്പോഴും നല്ലൊരു നൊസ്റ്റുവാണല്ലേ. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് അശ്വമേധം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ സാറാണ്. അതേപോലെ തന്നെ ജി ദേവരാജൻ മാസിൻ്റെ സംഗീതത്തിൽ പി സുശീലാമയാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:24 ആയിരിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതലാണ് ഇഷ്ട ഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം പ്രിയപ്പെട്ടവർക്കായി ഇങ്ങനെ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, മറ്റ് മെസ്സേജ് അല്ല, ഇത് നമുക്ക് നമ്മുടെ ശൈല ചേച്ചി മേടയിൽ മുക്കി നമ്മൾ വിളിച്ച് ആവശ്യപ്പെട്ടൊരു ഗാനമാണ് കേട്ടോ. 1973 പുറത്തിറങ്ങിയ ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ചിത്രത്തിലൊരു ഗാനമാണ്. ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ്. അതേപോലെ ബാബുരാജൻ്റെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ജീവിതേശ്വരി കേൾക്കുവാനൊരു എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ശൈല ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതും ഒരു ഡെഡിക്കേഷനാണ് കേട്ടോ. സൗണ്ട് ഓഫ് എൽഡേഴ്സ് എന്ന ഒരു ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ശൈല ചേച്ചിയുടെ ഒരു ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗാനം. നമുക്ക് ഈ ഗാനം ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:29. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയാണ്. ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുകയോ അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഈ ഒരു പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ദിൽ ദീവാന ദിൽ സജനാ കേ എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ നമ്മുടെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് നമ്മുടെ മൻസൂർ ചേട്ടനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് തന്നെ നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം. 1989 പുറത്തിറങ്ങിയ മെയ്നെ പ്യാർ കിയാ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ദേവ് കോരിയുടെ വരികൾക്ക് രാം ലക്ഷ്മണൻ്റെ സംഗീതത്തിൽ ലതാ മങ്കേഷ്കറും SPB ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നമ്മൾ SPB ആ ഒരു ശബ്ദത്തിലാണ് ഈ ഒരു പാട്ട് ആസ്വദിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഗാനം ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LICയും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം

0: രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7000 രൂപ, രണ്ടാം വർഷം 6000 രൂപ, മൂന്നാം വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
4: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. ഇപ്പോൾ സമയം 3:39 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മെസ്സേജാണ്, നമ്മുടെ ചന്ദ്രബാലൻ സാറ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആശ്രാമത്ത് നിന്നാണ് സാറ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 1972 പുറത്തിറങ്ങിയ മന്ത്രകോടി എന്ന ചിത്രത്തിൽ ഭാവഗായകൻ ജയചന്ദ്രൻ സുശീലാമ്മ കൂടി പാടിയ കിളുക്കാതെ കിളങ്ങുന്ന കിളുക്കാമ്പെട്ടി എന്ന ഗാനം ആണ് ഇപ്പോൾ ചന്ദ്രബാലൻ സാർ കേൾക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1972 പുറത്തിറങ്ങിയ മന്ത്രകോടി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പി ജയചന്ദ്രൻ, പി സുശീല, അതേപോലെ ശ്രീകുമാരൻ തമ്പി, MS വിശ്വനാഥൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായൊരു പാട്ടാണത്. നമുക്ക് ആ ഗാനം ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:44 ആയിരിക്കുന്നു. മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848 double 5 8785. അപ്പം നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ദേവൻ, കോട്ടയത്ത് നിന്നാണ് ദേവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് തോന്നുന്നു നമ്മുടെ ഒരു പുതിയ ശ്രോതാവാണ്. എന്താ

കെ ജി യേശുദാസാണ് ഈ ഒരു പാട്ട് ആലപിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നിപ്പോൾ നമ്മുടെ സമയം 3:49 ആയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ഒരു സമയം കഴിയാറായി. അപ്പോൾ നമുക്ക് ഇനി മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ വനജ ചേച്ചി തിരുമുല്ലവാരത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ഒരു പാട്ട്, ഒരു ഹിന്ദി പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇതേ ചിത്രത്തിലെ തന്നെ ഒരു മറ്റൊരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. മേനെ പ്യാർ കിയ എന്ന ചിത്രത്തിലെ മറ്റൊരു ഗാനം നമ്മൾ കുറച്ച് മുൻപ് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിലെ തന്നെ ദേവ് കോഹ്ലിയുടെ വരികൾക്ക് രാം ലക്ഷ്മണന്റെ സംഗീതത്തിൽ ലതാ മങ്കേഷ്കറും SPB ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ് നമ്മുടെ വനജ ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ പാട്ടുകളും നമ്മൾ പരമാവധി തന്നെ ഈ ഒരു സമയത്ത് പേ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് ഡെഡിക്കേഷനൊക്കെ ഒരുപാട് വന്നൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. This is Sri Lakshmi signing off. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: Music with Radio Santhvanam 90.4 FM. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. തെക്കുംഭാഗം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ നഴ്സ് ഒഴിവുകൾ. താല്പര്യമുള്ളവർ ഒക്ടോബർ 6 വൈകിട്ട് 4 മുൻപ് തെക്കുംഭാഗം സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർക്ക് മുൻപാകെ അപേക്ഷ സമർപ്പിക്കാം. വേലുത്തമ്പി ദളവ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ 2027 ജനുവരി 16 സംഘടിപ്പിക്കുന്ന കേന്ദ്രമന്ത്രിമാരുടെ സംവാദം പരിപാടിയുടെയും വേലുത്തമ്പി പുരസ്കാര സമർപ്പണത്തിന്റെയും ഭാഗമായി ഒരുക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്തു. നടൻ വിവേക് ശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി ജനറൽ സെക്രട്ടറി എസ് കെ ദീപ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജി ദേവരാജൻ സാംസ്കാരിക കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജി ദേവരാജൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. ചടങ്ങിൽ ഇളയരാജ ഗാനങ്ങളുടെ ആലാപനവും നടന്നു. മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അഹന്നസ് അധ്യക്ഷനായി. കുര്യോട്ടുമല അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഒക്ടോബർ 15 രാവിലെ 11. നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദം നേടിയവരെ പരിഗണിക്കും. വിശദവിവരങ്ങൾക്ക് 8089710564 നമ്പർ ഒരിക്കൽ കൂടി 8089710564. കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആശ്രാമത്തെ ചെറുകിട വ്യവസായ അസോസിയേഷൻ ഹാളിൽ ഏകദിന MSME ക്ലിനിക് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി കളക്ടർ സനോബെസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ലഹരി മുക്ത കൊല്ലം ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ജെ എൻ മെമ്മോറിയൽ ഹാളിൽ തൊഴിൽ വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗമുള്ള കാറ്റിനും സാധ്യത. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി യെല്ലോ അലർട്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. Listening and entertainment world. Radio Santhanam 90.4 FM. Stay tuned.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
4: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
4: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
5: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
3: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
5: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: േ കോടി പറന്നേ ഹേ ആണ്ടവനെ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ മാരിയപ്പ ഹേ തെര ഇഴുക്ക് എന്നാച്ചു മുത്ത് ഹേ മത്തളം കൊട്ടേ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

നക്ഷത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 30. മദ്രാസ് നഗരം വീണ്ടും ചെന്നൈ എന്ന പേരിലേക്ക് തിരിച്ചു വന്നതും പ്രശസ്തമായ ബ്ലഡ് ആൻഡ് അയൺ എന്ന പ്രസംഗം നടന്നതും അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് സ്ഥാപിതമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 30.

കാലത്ത് ചെന്നൈ എന്നറിയപ്പെട്ടിരുന്ന മദ്രാസ് നഗരം വീണ്ടും ചെന്നൈ എന്ന പേരിലേക്ക് തിരിച്ചു വന്നത് 1996 സെപ്റ്റംബർ 30 ജർമ്മൻ ഏകീകരണത്തിന്റെ സൂത്രധാരനും പ്രശസ്തമായ ഓട്ടോ വോൺ ബിസ്മാർക്ക് ബ്ലഡ് ആൻഡ് അയൺ എന്ന പ്രസംഗം നടത്തിയത് 1863 സെപ്റ്റംബർ 30 ഇരുമ്പ് ചാൻസലർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. പതിനായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട മഹാരാഷ്ട്രയിലെ ലാത്തൂർ ഭൂകമ്പം നടന്നത് 1993 സെപ്റ്റംബർ 30 റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം കണക്കനുസരിച്ച് ശക്തമല്ലായിരുന്നെങ്കിലും മോശമായ വീട് നിർമ്മാണത്തിന്റെ ഫലമായിട്ടാണ് മരണനിരക്ക് ഉയർന്നത്. അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് സ്ഥാപിതമായത് 1898 സെപ്റ്റംബർ 30. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പ്രശസ്ത ഇന്ത്യൻ ചെസ് താരം വിശ്വനാഥൻ ആനന്ദ് ജേതാവായത് 2003 സെപ്റ്റംബർ 30.

0: ദക്ഷിണാഫ്രിക്കയിലെ ബ്രിട്ടീഷ് സംരക്ഷിത സംസ്ഥാനമായ ബെച്വാന ലാൻഡ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ബാട്സ്വാന റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തത് 1966 സെപ്റ്റംബർ 30 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനുമായി ലയിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ പട്ടേലിന് കരുത്തായി നിന്ന മലയാളിയായ VP മേനോന്റെ ജന്മദിനമാണ് ഇന്ന്. 1894 സെപ്റ്റംബർ 30 അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

0: വന്നമ്മ.
1: ഹരി ഓം. വിശ്വ ചേതനയെ, ചേതന എന്ന് പറഞ്ഞാല് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവിയായിട്ടുള്ള ബോധം. ഈ വിശ്വചേതനയെ അതിന്റെ സകല വിഭൂതികളോടെയും ധ്യാനിച്ചാൽ, അറിഞ്ഞ് ധ്യാനിച്ചാൽ നിർഭയത്വമുണ്ടാവും, അതുപോലെ സ്ഥൈര്യമുണ്ടാവും, ധൈര്യമുണ്ടാവും, ശാന്തി ഉണ്ടാവും, സർവോപരി ആനന്ദം നുകരാനും സാധിക്കുന്നു. ഇവിടെ ഭഗവാനെ പുരുഷോത്തമനെന്നും ഭൂതഭാവനെന്നും ഭൂതേശനെന്നും ഒക്കെ വിളിച്ചിരിക്കുകയാണ്. പുരുഷോത്തമ പ്രയോഗം കൊണ്ട് ഭഗവാന്റെ ഒരു സൗമ്യമായ ഭാവം, ഭഗവാനോട് നമുക്ക് ആക്സസ് ഉണ്ട് എന്ന് പറയാം, അത് ബോധ്യമാവുന്നു. ദേവദേവൻ എന്ന പ്രയോഗം കൊണ്ട് അതിസുന്ദരനാണ് സർവേശ്വരൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജഗന്നാഥൻ ഔദാര്യം ചൊരിഞ്ഞു തരുന്ന പ്രഭുവാണ്. ഭൂതേശൻ എന്നത് കാരുണ്യത്തിന്റെ പ്രകാശമായ എണ്ണം. ഭൂതഭാവനൽ വാത്സല്യത്തെ പരിഗണിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ സ്തുതിച്ചുകൊണ്ട് അർജുനൻ എന്താണ് ആവശ്യപ്പെട്ടത്? കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. എന്നാൽ

0: ഏതേത് ഭാവത്തിലാണ് ഭഗവാനെ പ്രത്യേകമായിട്ട് ചിന്തിക്കപ്പെടേണ്ടത്? അങ്ങയെക്കുറിച്ച് ഞാൻ ഏതേത് ഭാവത്തിൽ ചിന്തിക്കണം? മറുപടിയായിട്ട് ഭഗവാൻ എന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞാൽ അത് അനന്തമാണ്, അതിനൊരു അവസാനമില്ല എന്ന് ഒന്നാമതായിട്ട് പറഞ്ഞു. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സർവേശ്വരനല്ലാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല. എപ്രകാരമാണോ സകല തിരമാലകളിലും സമുദ്രം വ്യാപിച്ചിരിക്കുന്നത്, ഇതുപോലെ സകല പ്രപഞ്ച പ്രതിഭാസങ്ങളിലും സർവേശ്വരൻ പരിലസിക്കുന്നു. കയറിൽ, പാമ്പിൽ കയർ എന്ന പോലെ, ആ ദൃഷ്ടാന്തം നമ്മൾ വിസ്തരിച്ച് ചിന്തിക്കേണ്ടായി ഇന്നലെ. അതുകൊണ്ട് വിഭൂതികളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? വിശേഷപ്പെട്ട ചില വിഭൂതികളെ ധ്യാന സഹായകമായി അറിയിക്കാം. ഇതാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ഓൺലി വൺ ഗോഡ്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈ വസ്തുത പ്രത്യേകം മനസ്സിലായിക്കൊള്ളാം. സെമിറ്റിക് മതങ്ങളുടെ ഒരു സങ്കല്പമനുസരിച്ച് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നതാണ്. വേറൊരു ഈശ്വരനെ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അവരുടെ ഒരു ഈശ്വര സങ്കല്പം, അതിനനുസരിച്ച് ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം വാദിക്കേണ്ടതും ജയിക്കേണ്ടതും അല്ല, ആദരവോടെ അറിയേണ്ടതും അറിയിക്കേണ്ടതുമാണ്. അങ്ങനെ പരസ്പരം സംവാദം നടക്കട്ടെ എന്ന് പറയാം. ഇവിടത്തെ ഒരു ധർമ്മചിന്ത എന്താണ്? ഇവിടെ പറയുന്നത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉള്ളതൊക്കെ ഈശ്വരനാകുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാറ്റിനെയും ഈശ്വര പ്രതീകമായി പരിഗണിച്ച് ആരാധിക്കാവുന്നതാണ്. നമ്മുടെ ഒരു പ്രകൃതവും താല്പര്യവും ആവേശവും ഒക്കെ പരിഗണിച്ച് ചില വസ്തുതകളെ പ്രത്യേകം ധ്യാനത്തിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചു തരുന്നു, ഉപദേശിച്ചു തരുന്നു. ഓൺലി വൺ ഗോഡ് ഗിവ്സ് ദി ലക്ഷറി ഓഫ് ഇൻവോക്കിംഗ് ഗോഡ് ഇൻ എനി ഫോം ആസ് എൻ ആൾട്ടർ. ഇതാണ് സർവേശ്വരന്റെ ഔദാര്യം. ഒരേ ഒരു ഈശ്വരൻ, പക്ഷേ ലാവിഷായിട്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും ധ്യാനിച്ചോളാൻ ഉപദേശിക്കുന്നു. പരബ്രഹ്മം പോത്തുപോലെ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അങ്ങനെയാണ് നിങ്ങൾ ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ പ്രത്യക്ഷപ്പെടാം എന്ന്. ചാത്തൻ നരസിംഹത്തെ അന്വേഷിച്ചു പോയതും സുരേശ്വരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു കഥ അങ്ങനെയുണ്ട്. അദ്ദേഹം എന്തിനെയാണ് ഈ ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ചാത്തന് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിന. എന്നിട്ട് സിംഹത്തിന്റെ ശിരസും അതുപോലെ മനുഷ്യ ദേഹമുള്ള ഒരു പ്രത്യേക ജീവിയാണ്, ആഹാ എന്നാ ഞാൻ ഈ കാട്ടിൽ എവിടെ ഉണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തി തരാം. അങ്ങനെ അന്വേഷിച്ചു പോയി, പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. ഏ യഥാമാം പ്രപദ്യന്തെ, ഏത് സങ്കല്പത്തോടെ എന്നെ ആശ്രയിക്കുന്നു ആ പ്രകാരത്തിൽ ഞാൻ അനുഗ്രഹം ചൊരിയാൻ തയ്യാറാണ്. ഭഗവാൻ അതിൽ യാതൊരു പ്രയാസവും ഇല്ല, ഏത് പ്രകാരത്തിൽ വേണമെങ്കിലും. ഈ നിലയിൽ ഭഗവൻ മഹിമ, അത് ഭഗവാൻ പറഞ്ഞു തരികയാണ്, സഹായിക്കുകയാണ്. ഇവിടെ സ്വന്തം കഴിവുകളെ കുറിച്ച് പറയാമോ എന്ന ചോദ്യം ഇന്നലെ ചർച്ച ചെയ്യണ്ടായി. അത് സർവേശ്വരൻ തന്ന വരദാനമായി തിരിച്ചറിഞ്ഞ് പറയുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതില് അന്യായമില്ല എന്ന് പറയാ. പിന്നെയോ അതാണ് ഞാൻ എന്ന് ചുരുക്കി കാണാതിരുന്നാ മതി. ഈ ഒരു ഉപാധിയിലൂടെ ഇപ്രകാരമുള്ള ഒരു ഈശ്വര വൈഭവം ഇതാ പ്രകാശിതമായിരിക്കുന്നു എന്ന നിലയിൽ നമുക്ക് ആവിഷ്കരിച്ചുകൊണ്ടേയിരിക്കാം. ഒപ്പം തന്നെ മറ്റുള്ളവരിലെ കഴിവുകളെയും സ്വന്തം കഴിവുകളെ അന്വേഷിക്കുക, അത് മെച്ചപ്പെടുത്താൻ ഉത്സാഹിക്കുക. ഒരു കഴിവുണ്ട്, അത് ആവിഷ്കരിക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് കിട്ടും, അതനുസരിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും തയ്യാറാവണമെന്ന് പറയാം. ഇല്ലാത്ത വാശി പിടിച്ച് കളയരുത്. ഫീഡ്ബാക്ക് അനുസരിച്ച് തിരുത്താൻ തയ്യാറാവണം, ഇംപ്രൂവ് ചെയ്യാൻ തയ്യാറാവണം. അതിനൊരു വിശാലമായ മുറിയുണ്ട് എന്നാണ് പ്രയോഗം. There is a room for improvement എന്നാണ്. അത് ചെയ്തോളണം എന്ന് പറയാം. ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇംപ്രൂവൈസേഷൻ അത് സാധിക്കണം എന്ന് പറയാം. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ അവരിലെ സാധ്യതകളിലേക്ക് നോക്കാൻ, അതിനെ തിരിച്ചറിയാൻ, പ്രോത്സാഹിപ്പിക്കാൻ, അംഗീകരിക്കാൻ, അഭിനന്ദിക്കാനും ഉത്സാഹിച്ചോളണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിത്യ സത്സംഗത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയാം. ആശയം മനസ്സിലായല്ലോ അല്ലേ? നിത്യ സത്സംഗമാണ് എന്ന് പറയാം. മാത്രമല്ല കുടുംബ കലഹങ്ങളെയൊക്കെ നല്ലൊരു ശതമാനം പരിഹരിക്കാൻ ക്രിയേറ്റീവ് ഡേ ഫാമിലിയിൽ ക്രിയേറ്റീവ് ഡേ, ക്രിയേറ്റീവ് വീക്ക് എന്നിങ്ങനെയൊക്കെ ആഘോഷിക്കാവുന്നതാണ് എന്ന് പറയാം. എല്ലാവരും അവരവരുടെ കഴിവുകളെ പ്രകാശിപ്പിക്കട്ടെ, പ്രകടിപ്പിക്കട്ടെ, അതനുസരിച്ച് പരസ്പരം അംഗീകരിച്ചും ആദരിച്ചുമൊക്കെ. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഈശ്വരനെ ആരാധിക്കുകയാണ്, അതുകൊണ്ട് സത്സംഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രായോഗിക പാഠം. നമ്മുടെ ഗുണവിശേഷങ്ങളെ കുറിച്ച് നാം പറയുന്ന സമയത്ത് നമുക്ക് അലോസരം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേൾക്കുന്നവർക്കും അലോസരം ഉണ്ടാവും. ഇതാണ് ഒരു മാനദണ്ഡം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company 24/7.

0: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇത്

0: നിങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഫിലിം ഷൂട്ടിംഗിലുമായി 4 സ്വർണം. വാർത്തകൾ വിശദമായി. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए MSP तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही MSP में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. व्हीट, बार्ली, ग्राम, लेंटिल्स, रेपसीड, मसूर, मस्टर्ड और सेफ्लावर, इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है MSP.
0: 1789 കോടിയിലധികം രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3 ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി MLiju. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300+ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700+ പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്, അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്ക്

0: ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM-1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം ബ്ലോക്ക് 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനകളാണ് സ്ഥലത്തുള്ളത്. മയക്കു വെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047 ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ US ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: എല്ലാ വർഷവും ആശുപത്രിയിൽ സൌകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് നൽകുന്ന 4.25 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുപയോഗിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ജാലക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കും. പുതിയ ഡയാലിസിസ് യൂണിറ്റും ഒരുക്കും. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 20 പേഷ്യന്റ് ട്രോളികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ ഖുഷാൽ ദലാൽ, സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ് നീരു ധണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ആകാശവാണി വാർത്താവീക്ഷണം. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. തയ്യാറാക്കിയത് എം നിർമ്മലകുമാരി, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിച്ചു വരുന്നു. സമൂഹത്തിന് മുതിർന്നവർ നൽകിയ സംഭാവനകളെ ബഹുമാനിക്കുക, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. ഒരു സമൂഹം സ്വന്തം മുതിർന്നവരെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിലൂടെയാണ് ആ സമൂഹത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും വ്യക്തമാകുന്നത്. സ്വതന്ത്ര സാംസ്കാരിക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നൂറ്റാണ്ടുകളുടെ അധ്വാനവും ത്യാഗവും സാധനയും വഴി നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് സാധാരണ കാര്യമല്ല. ഏതൊരു കാര്യത്തിന്റെയും ആകർഷണത്തിന്റെ പ്രധാന കാരണം അതിന്റെ ഗുണമാണ്. ഇവിടെ വിവിധ സംസ്കാരങ്ങളുടെ സംയോജനമുണ്ട്. വസുധൈവ കുടുംബകം, ലോകാ സമസ്ത, സുഖിനോ ഭവന്തു തുടങ്ങിയ ആദർശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് കേരളത്തെ ഈശ്വരന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നു. നമ്മുടെ സംസ്കാരം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. സാക്ഷരത, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ ഏറെ മുന്നിലാണ്. പഴയകാലത്ത്
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട. പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട. ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You're listening to Radio Swandanam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. വർഷം 1987 ജൂൺ മാസത്തെ ഒരു തണുത്ത പ്രഭാതം. പുറത്തെ കോരിച്ചൊരിയുന്ന മഴയുടെ സുഖത്തിൽ മൂടി പുതച്ചു കിടന്നുറങ്ങുകയാണ് ഈണങ്ങളുടെ സംവിധായകൻ രവീന്ദ്രൻ മാഷ്. കിടക്കയ്ക്ക് തൊട്ടടുത്ത ടേബിളിലിരുന്ന ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നു. തണുത്ത വെളുപ്പാൻകാലത്തിൻ്റെ സുഖത്തിൽ ഉറക്കത്തിലായിരുന്ന രവീന്ദ്രൻ അസ്വസ്ഥതയോടെ ഫോൺ എടുക്കുന്നു. അങ്ങേത്തലയ്ക്കിൽ സംവിധായകൻ V.R. ഗോപിനാഥ്. താൻ ഒരുക്കുന്ന പുതിയ പടത്തിന്റെ പാട്ടുകൾക്ക് ഈണങ്ങൾ ഒരുക്കണം. അത് ഈ കൊച്ചു വെളുപ്പാൻകാലത്താണോ വിളിക്കുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കാൻ തുടങ്ങും മുമ്പേ മാഷിന്റെ മനസ്സ് കണ്ടിട്ടെന്ന പോലെ ഗോപിനാഥ് പറഞ്ഞു, മാഷെ, ഈ സുപ്രഭാതത്തിൽ വിളിക്കാൻ കാരണമുണ്ട്. രഞ്ജിത്തിന്റെ കഥയ്ക്ക് ഞാൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് 1 മെയ് മാസപ്പുലരിയിൽ എന്നാണ്. ഇതിൽ കവി P.ഭാസ്കരൻ എഴുതിയ പാട്ടിലെ പല്ലവിയുടെ തുടക്കം പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ എന്നാണ്. പടത്തിന്റെ പേരിലും ഗാനത്തിലും എല്ലാം പുലരിയാണ്. അതുകൊണ്ട് മാഷിന്റെ ഈണത്തിലും സുപ്രഭാതത്തിന്റെ പുലർക്കാലത്തിന്റെ തണുപ്പ് വേണം. അതുകൊണ്ടാ ആ ഫീല് കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ വിളിക്കാം എന്ന് വെച്ചത്. സിനിമ റിലീസാവുന്നു. പടവും പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഗാനം ഹിറ്റായപ്പോൾ പുലർക്കാല സുന്ദര എന്ന് തുടങ്ങുന്ന പാട്ടിലെ ചരണത്തിൽ ജീവന്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ജീമൂന്ന നിർജ്ജരി പോലെ ചിന്തിയ കൗമാര സങ്കല്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി എന്ന വരികൾ ഗാനാസ്വാദകർക്ക് ഒരു സംശയം. ഇതിൽ എന്താണ് ജീമൂത നിർജ്ജരി എന്ന വാക്കിന്റെ അർത്ഥം? ജീമൂതം എന്നതിന് പർവ്വതമെന്നും മേഘമെന്നും അർത്ഥങ്ങളുള്ളതാണ് ഈ കുഴപ്പത്തിന് കാരണമായത്. നിർജ്ജരി എന്നാൽ നദി, ജലപ്രവാഹം എന്നൊക്കെ അർത്ഥം. ജീമൂത നിർദ്ധരി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് താഴേക്കൊഴുകുന്ന നദിയാണോ അതോ മേഘത്തിൽ നിന്നും പൊഴിയുന്ന മഴയാണോ എന്നതായിരുന്നു സംശയം. അവസാനം കവി P.ഭാസ്കരൻ തന്നെ സന്ദേഹ നിവാരണം നടത്തി. ഒരു പർവ്വതത്തിൽ എവിടെ നിന്നെന്നറിയാതെ ഉത്ഭവിച്ച് താഴോട്ടൊഴുകുന്ന നദി പോലെ നായികയുടെ കൗമാരത്തിൽ നായികയുടെ ജീവന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നെന്നറിയാതെ മോഹന കൗമാര സ്വപ്നങ്ങളുടെ ധാരയിൽ നനയവേ സ്വയം മറന്നവൾ പാടി പുലർക്കാലത്ത് ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള സുഖാലസ്യത്തിൽ കണ്ട സ്വപ്നത്തിൽ അവൾ ഒരു പൂമ്പാറ്റയായി മാറി പാറി പറക്കുന്നു. കവി പറഞ്ഞു തരുന്നു, ഇവിടെ ജീമൂതം മേഘമല്ല പർവ്വതമാണ്. അജ്ഞാത എന്ന പ്രയോഗം നോക്കുക. മഴയാണെങ്കിൽ അത് മുകളിൽ മേഘത്തിൽ നിന്നും വരുന്നതാണെന്ന് അറിവുള്ളത് കൊണ്ട് ഉത്ഭവം അജ്ഞാതമാകില്ല. മറിച്ച് പർവ്വതത്തിൽ നിന്നും താഴോട്ടൊഴുകുന്ന നദിയുടെ ഉത്ഭവം ആ പർവ്വതത്തിൽ എവിടെയും ആകാം. അങ്ങനെ അത് അജ്ഞാതം എന്ന വിശേഷണത്തിന് അർഹമാകുന്നു. K.S. ചിത്ര ആലപിച്ച ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്ന് മാറി.

0: എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമ്മൾ മടങ്ങിവരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്വന്തം ഗാനത്തിന്റെ ചിത്രീകരണം സ്ക്രീനിൽ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് സംഗീത സംവിധായകൻ ജോൺസൺ. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഗീത് ഹോട്ടലിൽ ഇരുന്ന് ആ അനുഭവം വിവരിക്കവേ അതേ നനവ് വീണ്ടും കണ്ടു ജോൺസൺ മാസ്റ്ററുടെ കണ്ണുകളിൽ. പാട്ടിന് പിറകെയുള്ള യാത്രകളിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാനാവാത്ത ഓർമ്മ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ഗാനത്തെക്കുറിച്ചാണ് മാഷിന്റെ ഓർമ്മകൾ. ചെയ്ത പാട്ടുകൾ സിനിമയിൽ കണ്ടു വികാരാധീനനാകുന്ന പതിവ് എനിക്കില്ല. ജോൺസൺ മാസ്റ്ററുടെ വാക്കുകൾ, വിഷ്വലുകളുടെ എഡിറ്റിംഗും മറ്റു സാങ്കേതിക കാര്യങ്ങളും ഒക്കെയാകും അപ്പോൾ ശ്രദ്ധിക്കുക. പാട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നും ചിലപ്പോൾ. എന്നാൽ കിരീടത്തിന്റെ പ്രിവ്യൂവിനിടെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ആദ്യമായി സ്ക്രീനിൽ കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആത്മസംഘർഷം, എത്ര തീവ്രമായാണ് ആ ഗാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്! തിയേറ്ററിലെ ഇരുട്ടിലിരുന്ന് മനസ്സുകൊണ്ട് നമിച്ചു പോയി ലോഹിതദാസിനെ. ലോഹിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ആ പാട്ടും ഉണ്ടാവില്ലായിരുന്നല്ലോ. ലോഹിതദാസ് വിവരിച്ചു കൊടുത്ത മറ്റൊരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ട് സൃഷ്ടിച്ച ഈണമാണതെന്ന് ജോൺസൺ. ഇന്ന് നമ്മൾ കേൾക്കുന്ന മട്ടിലല്ല, കുറെ കൂടെ ഫാസ്റ്റായി ഫോക്ക് ശൈലിയിൽ ചെണ്ടയുടെ ദ്രുതതാളമൊക്കെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ഗാനമായിരുന്നു എന്റെ സങ്കല്പത്തിൽ. എന്നാൽ ഈണം മൂളി കേൾപ്പിച്ചപ്പോൾ ലോഹി പ്ലാൻ മാറ്റി. ഇതേ ട്യൂൺ വേഗത കുറച്ച് മെലോഡിയസ് ആക്കി ഒന്ന് പാടിക്കേൾക്കട്ടെ എന്നായി അദ്ദേഹം. ഒരു താരാട്ടിന്റെ ഫീലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. വീണ്ടും ഈണമൊരുക്കുന്നു ജോൺസൺ. പാട്ട് കേട്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജോൺസന്റെ കൈപിടിച്ചു കുലുക്കി തന്റെ സന്തോഷം പങ്കുവെക്കുക കൂടി ചെയ്തു ലോഹിതദാസ്. മതി, നമ്മുടെ പടത്തിലെ സേതുമാധവന്റെ പാട്ടാണിത്. ഈ ഈണത്തിൽ അയാളുടെ മനസ്സിന്റെ വേദനയും വ്യാകുലതകളും ഒറ്റപ്പെടലുകളും എല്ലാം ഉണ്ട്. എന്നിട്ടും ജോൺസന് വിശ്വാസം വന്നില്ല എന്നതാണ് സത്യം. പാട്ട് സന്ദർഭത്തിന് യോജിക്കുമോ എന്ന സംശയം അപ്പോഴും മനസ്സിൽ ബാക്കി നിന്നു. പിറ്റേന്ന് കൈതപ്പുറം വന്ന് ഈണത്തിനൊത്ത് പാട്ടെഴുതി കഴിഞ്ഞ ശേഷമേ ആ ശങ്കയ്ക്ക് തെല്ലൊരു ശമനം വന്നുള്ളൂ. ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് ആ വരിയാണെന്ന് ജോൺസൺ. താരാട്ടിന്റെ ഫീലുള്ള പാട്ടാണ് ലോഹിതദാസിനും സംവിധായകൻ സിമിമലയിലിനും വേണ്ടിയിരുന്നത്. സ്വാഭാവികമായും കൈതപ്പുറത്തിന്റെ രചനയിലും നിറഞ്ഞു നിന്നു അതേ ഭാവം. വരികളുടെ ഭാവം ഉൾക്കൊണ്ട് അതീവ ഹൃദ്യമായി തന്നെ പാടി എം ജി ശ്രീകുമാർ. നമുക്ക് കേൾക്കാം ആ വശ്യസുന്ദരമായ അതിമനോഹര ഗാനം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്താരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാമുകിയെ മാറോടണച്ച് ആ കണ്ണുകളിൽ ഉറ്റുനോക്കി പ്രണയപൂർവം മന്ത്രിക്കുന്നു കാമുകനായി അഭിനയിക്കുന്ന നടൻ മോഹൻ. ഓ മൈ ജൂലി ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്രവാതിൽ. വികാരപാരവശ്യത്തോടെ കാമുകിയായ നടി ലക്ഷ്മിയുടെ മറുപടി: ഒരേ ഒരേ ഒരു വാതിൽ. തീർന്നില്ല ആ കിളിവാതിലിൽ ഇപ്പോൾ പടരുന്നത് ഏത് വള്ളി എന്നറിയണം കാമുകന്. ഇക്കിളിവള്ളി എന്ന് കാമുകി. അതിൻ്റെ ചില്ലയിൽ ഇപ്പോൾ പൂത്തത് എന്തൊരു പൂ എന്ന് വീണ്ടും കാമുകൻ. പനിനീർ പൂ എന്ന് കാമുകി. സ്ഥലകാല ബോധം പോലും മറന്ന് ചട്ടക്കാരിയിലെ ശശിയും ജൂലിയുമായി പകർന്നാടുകയാണ് മോഹനും ലക്ഷ്മിയും. അതുവരെ വെള്ളിത്തിരയിൽ കണ്ടിട്ടില്ല അത്രയും വികാരതരളിതമായ ഒരു പ്രണയരംഗം. അഭിനയത്തിൽ മാത്രമല്ല, വയലാർ രാമവർമ്മയുടെ വരികളിലും ദേവരാജൻ്റെ ഈണത്തിലും യേശുദാസ് മാധുരിമാരുടെ ആലാപനത്തിലും ബാലുമഹേന്ദ്രയുടെ ഫ്രെയിമുകളിലുമെല്ലാം നിറഞ്ഞു തുളുമ്പുന്നു പ്രണയം. അതോ കാമമോ? പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു മലയാളിക്ക് ചട്ടക്കാരി എന്ന സിനിമ. അന്നത്തെ പുതുതലമുറയുടെ ഹൃദയ വികാരങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് നിന്ന കഥ. സംവിധാനം, സംഗീതം, പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. കൂട്ടത്തിൽ ജൂലി ഐ ലവ് യു എന്ന പാട്ടിനോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട് നടൻ മോഹന്. യേശുദാസിൻ്റെയും മാധുരിയുടെയും ശബ്ദങ്ങളിൽ ആ പാട്ട് കേട്ടാണ് നമുക്ക് പരിചയം. എന്നാൽ ഗാനരംഗത്ത് അഭിനയിച്ച മോഹന്റെ കാതുകളിൽ ഇന്ന് മലയടിക്കുന്നത് മറ്റൊരു ശബ്ദമാണ്, സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ ശബ്ദം. ഷൊർണൂരിലാണ് ഗാന ചിത്രീകരണം. മോഹന്റെ ഓർമ്മ: ദാസേട്ടൻ സ്ഥലത്തില്ലാത്തതിനാൽ പാട്ടിന്റെ ഫൈനൽ വേർഷൻ ആയിട്ടില്ല. പകരം സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്റർ പാടി വെച്ച പാട്ടിനൊത്ത് ചുണ്ടനക്കി വേണം ഞങ്ങൾ അഭിനയിക്കാൻ. ഷൊർണൂർ TVയിലിരുന്ന് ബ്രെഡ് ടോസ്റ്ററിന്റെ ആകൃതിയിലുള്ള കൊച്ചു ടേപ്പ് റെക്കോർഡറിൽ ഒരു രാത്രി മുഴുവൻ ആ പാട്ട് ആസ്വദിച്ച് കേട്ടത് ഓർമ്മയുണ്ട്. കേട്ടിട്ടും കേട്ടിട്ടും മതിയാകാത്ത പോലെ. എന്തൊരു ഭാവമാധുര്യമാണ് ദേവരാജൻ മാസ്റ്ററുടെ ആലാപനത്തിന്. ഈ ശബ്ദത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന കാവുകനെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എളുപ്പമാവില്ലെന്ന് മനസ്സ് പറഞ്ഞു. മോഹൻ ഓർത്തെടുക്കുന്നു, പിറ്റേന്നാണ് ഷൂട്ടിംഗ്. ദേവരാജൻ മാസ്റ്ററുടെ പ്രണയം വഴിഞ്ഞൊഴുകുന്ന ആലാപനത്തിലൂടെ സ്വയമറിയാതെ ഒഴുകുകയായിരുന്നു ഞാൻ. യൂട്യൂബിൽ ആ രംഗം ഒന്ന് കണ്ടു നോക്കിയാൽ മതി എന്റെ ശരീരഭാഷയുമായി എത്ര ഇഴുകിച്ചേർന്നിരിക്കുന്നു ആ പാട്ടെന്നറിയാൻ. അതേ ഗാനം പിന്നീട് ദാസേട്ടന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ നാം സിനിമയിൽ കേട്ടു. രണ്ടുപേരും അതീവ ഹൃദ്യമായി തന്നെ പാടി, സംശയമില്ല. എങ്കിലും മാസ്റ്ററുടെ ശബ്ദത്തിലുള്ള പാട്ട് മറക്കാൻ പറ്റില്ല എനിക്ക്. ആവർത്തിച്ച് കേട്ടതാണല്ലോ. വരികൾക്കും വാക്കുകൾക്കും അക്ഷരങ്ങൾക്ക് പോലും മാസ്റ്റർ പകർന്നു നൽകിയ ആർദ്രത അനുഭവം. ചില പാട്ടുകൾക്ക് വല്ലാത്തൊരു മാന്ത്രിക സിദ്ധിയുണ്ട്. മോഹന്റെ വാക്കുകൾ: മറക്കാനാവാത്ത ഒരു കാലത്തേക്ക് നമ്മളെ തിരിച്ചു വിളിക്കും അവ. ഇനിയും ഉണ്ടാവില്ലല്ലോ അതുപോലൊരു കാലം എന്നോർക്കുമ്പോഴാണ് സങ്കടം. നമുക്ക് ആസ്വദിക്കാം. ഓ മൈ ജൂലി ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്. കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. ജമ്മു ആൻഡ് കാശ്മീർ അസംബ്ലി സീക്സ് റെസ്റ്റോറേഷൻ ഓഫ് സ്റ്റേറ്റ്ഹുഡ്. The Jammu and Kashmir Legislative Assembly passed a resolution seeking the immediate restoration of full statehood to the Union Territory. Bank strike deferred. The proposed 3-day nationwide bank strike has been deferred after discussions between the Indian Banks Association and bank unions.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു ചെറിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പുത്രന്റെ ഉപദേശം എന്നാണ് ഈ കഥയുടെ പേര്. ഒരു ഗ്രാമത്തിൽ വളരെ മടിയനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പകൽ മുഴുവൻ അയാൾ വെറുതെ ഒരിടത്ത് ചടഞ്ഞിരിക്കും. വിളവെടുപ്പ് കാലമാകുമ്പോൾ ഗ്രാമത്തിലെ പാവപ്പെട്ട കൃഷിക്കാരുടെ ധാന്യങ്ങൾ മോഷ്ടിച്ചാണ് അയാൾ കുടുംബം പുലർത്തിയിരുന്നത്. പതിവ് പോലെ ആ വർഷവും വിളവെടുപ്പ് കാലം വന്നു. ഒരു ദിവസം രാത്രി അയാൾ വലിയ സഞ്ചിയുമായി അടുത്തുള്ള കൃഷിക്കാരുടെ വയലുകളിലേക്ക് പുറപ്പെട്ടു. 10 വയസ്സായ തന്റെ മകനെ കൂടി മോഷണം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അയാൾ കൂടെ കൊണ്ടുപോയിരുന്നു. വയലിലെത്തിയപ്പോഴോ മടിയൻ മകനോട് പറഞ്ഞു, മകനെ, ഈ സഞ്ചി നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, ഞാൻ അടുത്ത് കാണുന്ന കുന്നിൽ കയറി ആരെങ്കിലും നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മടങ്ങി വരാം. ഇത്രയും പറഞ്ഞിട്ട് അയാൾ അടുത്ത് കണ്ട കുന്നിലേക്ക് കയറി പോയി. 4 വശത്തും ശ്രദ്ധാപൂർവം നോക്കിയിട്ട് അയാൾ മടങ്ങി വന്ന ഉടനെ അയാൾ സഞ്ചിയിൽ ധാന്യം നിറയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട മകൻ പറഞ്ഞു, അച്ഛൻ എല്ലായിടത്തും നോക്കി, പക്ഷേ ഒരിടത്ത് നോക്കാൻ മറന്നുപോയി. അവിടെ ഇരുന്ന് ഒരാൾ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് സഞ്ചി അയാളുടെ കയ്യിൽ നിന്നും താഴെ വീണു. അയാൾ ചോദിച്ചു, മകനെ, ഞാൻ എവിടെയാണ് നോക്കാത്തത്? അച്ഛൻ ആകാശത്തേക്ക് നോക്കിയില്ലല്ലോ, അതെന്താ അച്ഛൻ മറന്നുപോയത്? ഈ പ്രപഞ്ചത്തെ പരിപാലിച്ചു പോരുന്ന സർവശക്തനായ ഈശ്വരൻ ഇതൊക്കെ അവിടെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ. മകൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. പുത്രന്റെ വാക്കുകൾ പിതാവിന്റെ ചെവികളിൽ അമ്പുപോലെ തുളച്ചു കയറി. അയാൾ മകനെ കെട്ടിപ്പിടിച്ചു. സഞ്ചിയിൽ നിറച്ച ധാന്യങ്ങൾ മുഴുവൻ അയാൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി. അതിനു ശേഷം അയാൾ പിന്നീട് മോഷ്ടിക്കാനേ പോയിട്ടില്ല. മോഷണ സ്വഭാവമുണ്ടായിരുന്ന ആ അച്ഛനെ ആ കുഞ്ഞ് നല്ല അച്ഛനാക്കി മാറ്റി. നല്ല കഥ ഇതല്ലേ? ഈ കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടല്ലോ. നാളെ വേറൊരു കഥയായിട്ട് എത്താം കേട്ടോ. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: கேப்பே.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപേട, വെൽക്കം ബാക്ക്.
3: എല്ലാവർക്കും എന്റെ നമസ്കാരം.
2: അനുപേട, അപ്പോ ശ്രോതാക്കൾ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലെ ചില ടോപ്പിക്കുകളിൽ കുറച്ച് ഡൗട്ടുകൾ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ലോഞ്ചിന്റെ കാര്യം വന്നിട്ടുണ്ട്, ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്, ചില ഫോണുകളുടെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എന്തായാലും കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന 1+13S, നമ്മളെ ഇടയ്ക്ക് വെച്ചിട്ട് 1+ പലയിടത്തും നിർത്തി, ഇന്ത്യ നിർത്താൻ പോകുന്നൊക്കെ ഒരു സംശയം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പക്ഷേ അവരുടെ പുതിയൊരു മോഡലുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. 1+13S 16GB റാം വേരിയന്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോ നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ പലതും ഇറങ്ങുന്നതിനകത്ത് ഭയങ്കര ഡീഗ്രേഡഡ് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്,
3: വിലയും
2: ഭയങ്കര കൂടുതലാണ്. അപ്പൊ 1+13S ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്?
3: ഇത് ഭയങ്കര അതിശയകരമായിട്ടൊരു മോഡലായിട്ടാണ് 1+ വന്നേക്കുന്നത്. കാരണം ഇത് ശരിക്കും ഒരു ടോപ്പ് ടയർ കോൺഫിഗറേഷൻ ആണ്, പക്ഷെ പ്രൈസിംഗ് വന്നിട്ട് 69,000 രൂപ. അതായത് ടോപ്പ് ടയർ കോൺഫിഗറേഷന്,

0: സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പം ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുന്നത് 16 GB 512 GB ആണ്. മൂന്ന് സ്റ്റോറേജ് കോൺഫിഗറേഷനിലാണ് ഇത് വരുന്നത്. 12 GB 256 GB 12 GB 512 GB 16 GB 512 GB.
1: അത്ഭുതമാണ് അല്ലേ?
0: അതെ അതെ,
1: ഈ സമയത്ത് കാരണം പല ഫോണുകളും 6 GB വരെ റാമൊക്കെ താഴ്ത്തി 128 GB യിലേക്ക് തിരിച്ചു വന്നു.
0: 4 GB റാം ഉള്ള മോഡൽസും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് നല്ലൊരു ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ്. പിന്നെ പ്രത്യേകിച്ച് വൺ പ്ലസ് നമുക്ക് ഈ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, പൂട്ടി പോകുന്നു, ക്ലോസ് ചെയ്യാൻ പോകുന്നു, സെയിൽസ് ഓൺലൈൻ മാത്രമാക്കുന്നു. ആ ഒരു സമയത്താണ് അവർ ഈ ഒരു മോഡലുമായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി നെക്സ്റ്റ് ജൻ AI കേപ്പബിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ള എഡിറ്റിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഫോണായിട്ടാണ് അവരിത് പുറത്തിറക്കുന്നത്. ഇതിന്റെ മാക്സിമം സ്റ്റോറേജ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 16 GB LPDDR5 ആണ്. UFS 4 സ്റ്റോറേജ് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പ്രൈസിങ്ങില്. അപ്പം തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് സ്പെക്കിൽ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ആണ്. അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 1216x2640 pixels ആണ്. 6.32 inch ആണ് സ്ക്രീൻ സൈസ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വരുന്ന LTPO പ്രോ XDR AMOLED ആണ്. 120Hz റിഫ്രഷ് റേറ്റും 1600 nits പീക്ക് ബ്രൈറ്റ്നെസ്സും ആണ്. പിന്നെ ഈ നമ്മളുടെ പിന്നെ കണ്ണിന് ഉപയോഗപ്രദമായ കുറെ ഫീച്ചേഴ്സ് അവർ എന്റെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വൈറ്റ് ലൈറ്റ് ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയതിനു ശേഷം പല ഫോണുകളും ഇപ്പൊ സാംസങ് വൺ പ്ലസ് ഓപ്പോ അവരൊക്കെ ഈ വൈറ്റ് ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2160Hz PWM ഡിമ്മിങ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്വ ടച്ച് 2 എന്ന് പറയുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബട്ടറി സ്മൂത്ത് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ടച്ച് സ്ക്രീനിന്റെ ഒരു ടെക്നോളജി അവർ അക്വ ടച്ച് 2 എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് കണ്ടീഷനിൽ പോലും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ നനഞ്ഞിട്ട് നമ്മൾ തൊട്ട്
1: കഴിഞ്ഞാൽ
0: വർക്ക് ചെയ്യില്ല. അപ്പൊ അതാണ് അക്വ ടച്ച് 2 എന്ന് പറഞ്ഞ ടെക്നോളജി. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ 50 MP കോൺഫിഗറേഷൻ ആണ്. ഒരു പ്രൈമറി 50 MP വിത്ത് സോണി LYT 700 സെൻസർ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. പിന്നെ ഒരു ടെലിഫോട്ടോ 50 MP F2.0 വിത്ത് 2x ഒപ്റ്റിക്കൽ സൂം പ്ലസ് EIS.
1: അത് 2 MP
0: ആണ്. ബാക്കി അൾട്രാ വൈഡ് ഇല്ല, മാക്രോ ലെൻസും ഇല്ല. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 MP സെൽഫി ക്യാമറയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ശരിക്കും പറഞ്ഞു ഒരു പ്രൊഫഷണൽ ഒരു ക്യാമറ ഫോണിന്റെ ഒരു ലെവലിലേക്കല്ല
1: എങ്കിലും വളരെ നല്ല
0: സ്പെക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 5850mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ്. 80W വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. നോ വയർലെസ് ചാർജിംഗ് ആണ് പറഞ്ഞേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പം ഫോൺ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ
1: പറ്റുള്ളൂ.
0: ഓൾറെഡി ലോഞ്ചായി സാധനങ്ങൾ, ഫോൺ ശരിക്കും ഷോപ്പിലെത്തി തുടങ്ങുന്നേ ഉള്ളൂ.
1: ഇപ്പൊ
0: കൈ കിട്ടിയതിനു ശേഷം നമുക്ക് വയർലെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്, കാരണം അതിനെ കുറിച്ചൊരു മെൻഷൻ അവർ പറഞ്ഞിട്ടില്ല.
1: ശരി ശരി, എനിക്കൊന്ന് ഇപ്പൊ അനുവേട്ടം പറഞ്ഞ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിലവിൽ ആൻഡ്രോയിഡ് മറ്റ് ബ്രാൻഡുകൾ ഇറക്കുന്നതിന് നേരെ വിപരീതമായിട്ടാണ്. മറ്റ് ബ്രാൻഡുകൾ ബാറ്ററി ചുമ്മാ കിടക്കുന്നുണ്ട്, 10,000 or 15,000 mAh ബാറ്ററി ഇറക്കുമ്പോഴത്തേക്ക് ഇത് നോർമൽ 6,000 mAh ബാറ്ററി വരുന്നു. ബാക്കി സ്പെക്കുകളെല്ലാം നല്ല രീതിയിൽ
0: കേറ്റിട്ടുണ്ട്, നേരെ റിവേഴ്സ് ആയിട്ടാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 8.2 mm തിക്നെസ് ആൻഡ് 185 g വെയിറ്റും ആണ്. 6.32 inch ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കളർ ഓപ്ഷൻസ് ഒരു ബ്ലാക്ക് വെൽവെറ്റ്, ഗ്രീൻ സിൽക്ക്, പിങ്ക് സാറ്റൻ എന്ന് പറയുന്ന മൂന്ന് ടൈപ്പിലാണ് വരുന്നത്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5G ഉണ്ട്, വൈഫൈ 7, ബ്ലൂടൂത്ത് 6 എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ GPSന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാവിക് സപ്പോർട്ടും ഇതിന്റെ മാപ്പ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ NFC കേപ്പബിലിറ്റി ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും എന്റെ കൂടെ ഉണ്ട്. ഇതൊരു ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇല്ലെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് കൂളിംഗ് ടെക്നോളജിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വേപ്പർ ചേമ്പറോ അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. IP റേറ്റിംഗ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മളിപ്പോ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡസ്റ്റ് ആണ്. പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല.
1: അപ്പൊ
0: ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ടെക് സാവി യൂസറിന് അത്യാവശ്യം നല്ല ഫോൺ, കാരണം 16 GB റാമും പിന്നെ സ്നാപ്ഡ്രാഗൺ
1: 8 Elite
0: കാര്യമാണ്. ഇത്രയാണ് നമുക്ക് വൺ പ്ലസിനെ കുറിച്ച്, 13S കുറിച്ചുള്ള ന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നത്.
1: വൺ പ്ലസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ വരാൻ സാധ്യതയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, വൺ പ്ലസ് പലരും നിർത്തി വരുന്നു. ഇന്ത്യയിൽ അവരിപ്പോ ഈ ഫോണൊക്കെ

0: എടുത്ത് കഴിഞ്ഞ് സഡൻലി കമ്പനി ഒരു ഷട്ട് ഡൗൺ അങ്ങനെ അനൗൺസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ലേ?
1: ഇല്ല,
0: സർവീസിന്റെ കാര്യത്തിലൊക്കെയുള്ള ഡൗട്ട്.
1: അല്ല, സർവീസ് സെന്റർ എങ്ങനെയാലും ഇപ്പൊ വൺ പ്ലസ് സ്റ്റോപ്പ് ചെയ്ത് ഏത് ഫോൺ സ്റ്റോപ്പ് ചെയ്താലും അവർ സർവീസ് സെന്റർ എങ്ങനെ പോയാലും അടുത്തൊരു 4 കൊല്ലത്തേക്കും ഫംഗ്ഷനിങ് ആയിരിക്കും. അപ്പൊ അത് എന്തായാലും, കാരണം പല കമ്പനീസ് ഇപ്പൊ മോട്ടറോള തന്നെ പൂട്ടിപ്പോയപ്പോഴും 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് അവർ സർവീസ്
0: സെന്റർ
1: ആ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ അതിന്റെ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആയിരിക്കും.
0: അപ്പൊ
1: സർവീസ് സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ പുതിയ മോഡൽസ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ.
0: ശരി ശരി ശരി. അപ്പൊ എന്തായാലും അതാണ് വൺ പ്ലസിന്റെ പുതിയ ഫോണായ 13S. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഫോണുകൾ ഏറ്റവും മികച്ച സ്പെക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
1: തീർച്ചയായിട്ടും
0: നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത ക്യാമറ വരുന്നുണ്ട്, മോശമില്ലാത്ത ബാറ്ററി, സ്പെക് വൈസ് ആണെന്നുണ്ടെങ്കിൽ കിടിലം സ്പെക് ആണ്, ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാല്, ഷൗമി 18 Pro Max കുറച്ച് ലീക്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. എന്നിട്ട് അപ്പോ ഷൗമി 13 18 പ്രോ മാക്സ് വരാൻ പോവുകയാണ്.

0: അപ്പൊ നമ്മള് പലപ്പോഴായിട്ട് അതിന്റെ ചെറിയ ചെറിയ ലീക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ലീക്സും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഷോമി 18 പ്രോ മാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷോമി കുറച്ച് നാളായിട്ട് ഇന്ത്യയിൽ ഇത്തിരി മോശം പെർഫോമൻസ് ആണ്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ നോട്ട് സീരീസിനകത്തൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഇറക്കിയുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോ ഈ 18 പ്രോ മാക്സ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പുതിയ ലീക്സ് നമുക്ക് വരുന്നത്?
1: ഇപ്പൊ വന്നിരിക്കുന്ന ലീക്ക് അതിന്റെ ഗീക് ബെഞ്ച് സ്കോറിനെ കുറിച്ചാണ്, എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഗീക് ബെഞ്ച് സ്കോറുകൾ നമ്മൾ അളക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലീക്കാണ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ ശരിക്കും ചൈനയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ് 18 പ്രോ മാക്സ്. അപ്പൊ എല്ലാവരും ഷവമിയുടെ ഫാൻസ് എല്ലാം ഉറ്റുനോക്കുന്ന ഒരു ഫോണാണത്. അപ്പൊ അത് ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എല്ലാം ഓൾറെഡി എല്ലായിടത്തും പല സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡിപെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഫൈനൽ പ്രൊഡക്റ്റുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ടാവും. പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 6 പ്രോ ആണ് ഇതിനകത്ത് വരുന്നത്, ഫ്ലാഗ്ഷിപ്പ് ആണ്. ഇതിന്റെ ഗീക്ബെഞ്ച് സെവൻ സ്കോർ വന്നിട്ട് 3381 സിംഗിൾ കോറിനും 10920 മൾട്ടി കോർ പെർഫോമൻസിനും വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പഴയ അതിന്റെ ഷോമിയുടെ നേരത്തെ 17 പ്രോ മാക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അത് ഒറ്റ കാര്യത്തിലാണ്, സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ ഇപ്പം ആപ്പിളിന്റെ 2 nanometer ഒക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ A17 ചിപ്പ്, അപ്പൊ അതിന്റെ സോറി A18 ചിപ്പ്. അപ്പൊ അതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസിൽ സ്നാപ്ഡ്രാഗൺ ഇപ്പം ഏകദേശം ഒരേപോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. കാരണം പ്രത്യേകിച്ച് ഇവര് സ്നാപ്ഡ്രാഗൺ നേരത്തെയൊക്കെ താഴോട്ട് പോയിരുന്ന സിംഗിൾ കോർ പെർഫോമൻസിലാണ്.
0: നല്ല
1: സ്കോർ വന്നിട്ടുണ്ട്, മാർജിനൽ സ്കോറിലാണ് ഐഫോണിന്റെ ചിപ്പുമായിട്ട് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകമാണ്. കാരണം ഈ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന എല്ലാ ഗാഡ്ജറ്റ് ഫാൻസിനും എല്ലാം പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി കോർ ആർക്കിടെക്ചർ ആണ്. അതായത് 3 3.7 GHz 74 GHz 3 കോറും 4.03 GHz 3 കോറും 5.01 GHz 2 കോറുമാണ് ഇതിൽ. അപ്പൊ ഇത് നമുക്ക് പെർഫോമൻസ് അനുസരിച്ചിട്ട് ഈ കോറുകളിൽ ചേഞ്ചസ് ഉണ്ടാവും. അത് തന്നെ വലിയൊരു ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഫീച്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാരണം ഇപ്പൊ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ചിപ്സെറ്റിന്റെ പിന്നെ പെർഫോമൻസിന്റെ അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഈ ഗെയിംസുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീക് ബെഞ്ച് സ്കോറുകളും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പെർഫോമൻസ് സൈഡ് നോക്കുമ്പോൾ. പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് മെമ്മറി നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 17 HyperOS 4 ആണ്, 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോമിഡ് OS ആണ്. 16 GB റാം ആണ്, അത് മിനിമം ആണ് കേട്ടോ. മൾട്ടി ടയർ കോൺഫിഗറേഷൻസ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. പിന്നെ ഈ ഡിഫറൻഷിയേറ്റർ എന്ന് പറയാനായിട്ട് എന്റെ അടുത്ത് വരുന്നത് 17 പ്രോയിൽ ഉള്ളതുപോലെ തന്നെ റെയർ ഡിസ്പ്ലേ ആണ്. പക്ഷേ റെയർ ഡിസ്പ്ലേ അവർ കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് വെർസറ്റൈൽ ബ്ലാക്ക് സ്ക്രീൻ ബാക്ക് സ്ക്രീൻ എന്നാണ് അവർ പറയുന്നത്. ഇന്ററാക്റ്റീവ് സെക്കൻഡറി റെയർ പാനൽ 17 പ്രോയ്ക്കകത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു റെയർ പാനൽ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള റെയർ പാനലുണ്ട്. പിന്നെ അതിൽ ചെറിയ ആപ്സുകൾ, മിനി ആപ്സുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് ഉണ്ട്, ലൈവ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് 18 പ്രോ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതിൻ്റെ അത് 18 പ്രോവിൻ്റെ അകത്തും ഇത് വരാൻ ചാൻസ് ഉണ്ട്. പ്രോ മാക്സിൽ മാത്രമല്ല 18 പ്രോയിലും വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ മാറിയിട്ടില്ല 17 പ്രോ മാക്സുമായിട്ട് എന്തൊക്കെ മാറിയിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസസ് മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല. 6.9 inch തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയുടെ കേസിലും ലൈക്ക ട്യൂൺഡ് ട്രിപ്പിൾ സെറ്റപ്പ് തന്നെ ആയിരിക്കും. ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്ട് ചെയ്യുന്നത് 100 watts വയർഡും 50 watts വയർലെസ്സും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 17 പ്രോ മാക്സ്
0: ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക്
1: 7500 mAh ബാറ്ററി ആയിരിക്കും. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ ഒരു ടെക് സാവി യൂസറിന് ശരിക്കും ഒരു നല്ല ഫോൺ ആയിട്ടുണ്ട്. പക്ഷെ പ്രൈസിംഗ് വന്നിട്ട് എനിക്ക് എങ്ങനെയായാലും 1.5 lakh rupees അല്ലെങ്കിൽ 1.75 lakh rupees വരെയൊക്കെ വില വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ ഷവമി ആണ്, ഷവമിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി.
0: 1.5 lakh എന്ന് പറയുമ്പോഴത്തേക്ക് ഐഫോണിന്റെ അടുത്ത് തന്നെ പോകുന്നുണ്ട്.
1: അതെ. പിന്നെ ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഫീച്ചേഴ്സ് അഡീഷണൽ ഉണ്ടാകുന്നുണ്ട്. ഈ റെയർ പാനൽ തന്നെ വലിയൊരു വ്യത്യാസം.
0: എക്സ്ട്രാ സ്ക്രീൻ കൂടെ കിട്ടും.
1: അതെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ഈ 17 Pro 18 Pro Max കുറിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്.
0: അപ്പോ ഇതിനൊക്കെ പുറമെ നമ്മളിപ്പോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ലോഞ്ചിനെ പറ്റിയും ഉള്ള കാര്യങ്ങളൊക്കെ.
1: ചൈനയിൽ ഈ മാസമാണ് ലോഞ്ച്, ഒരുപക്ഷെ ഇന്ത്യയിൽ തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും. അതെ, 17 പ്രോ മാക്സ് അതേപോലെ തന്നെ ആയിരുന്നു. അവര് ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഒരു മാസത്തിനകത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്. ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രകടമായിട്ട് നമുക്ക് ആ ഗീക് ബെഞ്ച് സ്കോർ ആണ്. സ്നാപ്ഡ്രാഗണെ ബേസ് ചെയ്തുകൊണ്ടുള്ള, സ്നാപ്ഡ്രാഗണിന്റെ പുതിയ ചിപ്സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീക് ബെഞ്ച് സ്കോർ തന്നെയാണ് അത്.
0: സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടോപ്പ് നോച്ച് നിൽക്കുന്ന സ്പെക്കാണ്. ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്. റാം ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് 16 GB വേരിയന്റ് മാത്രമേ കാണുള്ളൂ അല്ലേ.
1: മിക്കവാറും
0: ഓക്കെ ശരി.

0: ശരി. അപ്പൊ അത്രയാണ് നമുക്ക് 18 പ്രോ മാക്സിനെ പറ്റി, അതുപോലെ തന്നെ വേണ്ട ക്യാമറയുടെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
1: കിട്ടിയിട്ടില്ല. അടുത്ത ലീക്കിലൊക്കെ ഉടനെ ഉണ്ടാകും,
0: ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള
1: പിക്ചർ.
0: അപ്പൊ എന്തായാലും അത്രയാണ് നമുക്ക് ഷൗമി 18 പ്രോ മാക്സിനെ പറ്റി റീസെന്റ്ലി കിട്ടിയിരിക്കുന്ന ലീക്സ്. ഇനി നമുക്ക് ക്യാമറയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. അതപ്പോ ഈ പറയുന്ന പോലെ നമുക്ക് ചൈനയില് ഇപ്പൊ ഈ മന്ത് റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ്
1: അറിയാൻ
0: പറ്റും. ഓക്കെ, ഇപ്പൊ ഒരു ഫോൺ ഇറങ്ങി കഴിഞ്ഞാല് പല രീതിയിൽ ആ ഫോണിനെ കമ്പയർ ചെയ്യലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ള, എസ്പെഷ്യലി ഐഫോൺ പോലെ ഫോണുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതിന്റെ ചാർജിങ് സ്പീഡ്, എത്ര നേരം ചാർജ് ബാക്കപ്പ് നിൽക്കുന്നു. അപ്പൊ ഐഫോൺ 18 പ്രോ മാക്സിന്റെ ചാർജിങ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോ കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: Music with Radio Santhvanam 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വരുമേട്ടാ, ഐഫോൺ ഒക്കെ എല്ലാ വർഷവും ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പല രീതിയിൽ അതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 18 Pro Max ചാർജിംഗ് ടെസ്റ്റും അതിന്റെ റിസൾട്ടും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോ 18 Pro പ്രോ മാക്സും ഇറക്കിയപ്പോഴത്തേക്ക് മീൻസ് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡാപ്റ്റർ ഇറക്കുന്നുണ്ട്, ആ അഡാപ്റ്റർ ചാർജ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഫോൺ ചാർജ് ആവുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ചാർജിംഗ് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ്?
2: തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്നതിനേക്കാൾ സ്പീഡ് കൂടുതലാണെന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ന്യൂസ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ റിയൽ വേൾഡിൽ ശരിക്കും മാർക്കറ്റിംഗ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്ലെയിംസിനേക്കാൾ സ്പീഡ് കൂടുതലാണ്.
1: ഓക്കെ,
2: അതായത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് 55 minutes കൊണ്ട് 100% 0 to 100% 55 minutes കൊണ്ട് ഇത് ആപ്പിൾ 18 Pro Max ചാർജ് ആയി. ഐഫോൺ 18 Pro Max ആപ്പിൾ പക്ഷേ പറയുന്നത് 60 to 70 minutes ആണ് ബേസ് ലൈൻ.
1: അപ്പൊ
2: അതിനേക്കാൾ ഫാസ്റ്റർ ആണ്. പിന്നെ പീക്ക് പവർ സസ്റ്റെയിൻ ചാർജിംഗ് എന്ന് പറയുന്നത് പീക്ക് പവർ 52 watts ആണ് പീക്ക് പവർ. അത് പക്ഷെ 12 മിനിറ്റേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബാറ്ററിയുടെ ലോഞ്ചിവിറ്റിയാണ്, അത് ആപ്പിൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ
2: അതിന് വേണ്ടിയിട്ട് ആ പീക്ക് ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് താഴോട്ട് വരും, പിന്നെയും കയറും താഴോട്ട് വരും, അങ്ങനെയാണ്. അപ്പൊ ആ ബാറ്ററിയുടെ ലൈഫ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി, അതായത് ബേസിക്കലി ആ ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പിന്നെ 55 minutes പ്രോമാക്സിന്റെ അകത്ത് 17 Pro Max നമ്മൾ കമ്പയർ ചെയ്യണേ 81 minutes ആയിരുന്നു. അതായത് ഏകദേശം ഒരു 32% ഫാസ്റ്റർ ആണ് 18 Pro Max. പിന്നെ ഇത് ശരിക്കും ലാർജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും പിന്നെ ചാർജിങ് ആർക്കിടെക്ചറിന്റെ അകത്ത് വന്ന വ്യത്യാസങ്ങളാണ് ഇത് മാറ്റാനുള്ള കാരണം. ഈ 50% അതായത് 50% ചാർജിങ് അത് മൈൽ സ്റ്റോൺ ശരിക്കും 20 minutes to 15 minutes കുറഞ്ഞിട്ടുണ്ട്. 15 minutes കൊണ്ട് തന്നെ നമുക്ക് 18 Pro Max 50% ചാർജ് ആവും. അതാകുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ലോഡഡ് പവർ ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ആണ് അത് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് പിന്നെ ചാർജർ ഡിപെൻഡൻസിയുടെ കാര്യം. അപ്പോൾ ഈ പിന്നെ എല്ലാ ബെനിഫിറ്റ്സും അത് കിട്ടണമെങ്കിൽ 60 watts അഡാപ്റ്റേഴ്സ് തന്നെ 60 watts അവരുടെ തന്നെ AVS കോമ്പാറ്റബിൾ ചാർജേഴ്സ് തന്നെ വേണം. പക്ഷെ ഇതൊന്നും ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പ്രൈസ് എന്ന് വന്നിട്ട് 40 watts 4,490 rupees 35 watts 5,800 rupees. പിന്നെ അത് USB-C ആണ്. ഫാസ്റ്റ് ചാർജിങ് ശരിക്കും വേണമെങ്കിൽ ഈ 4.5K നമ്മൾ ഷെൽ ഔട്ട് ചെയ്തേ
1: പറ്റും. അഡാപ്റ്റർ യൂസ് ചെയ്താലല്ലേ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ ചാർജ്.
2: അതെ, 60 watts 60 watts പക്ഷേ ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടില്ല, വരുന്നേ ഉള്ളൂ, ഉടനെ വരുത്തേ ഉള്ളൂ. പിന്നെ ഈ ബാറ്ററി ഡീഗ്രഡേഷൻ സ്ട്രാറ്റജി ആപ്പിളിന്റെ ഒരു ഇതാ മാർഗരേഖയുണ്ട്. അപ്പൊ ഈ ലാർജർ ബാറ്ററീസ് ഇപ്പൊ ഇതിന്റെ അകത്തൊക്കെ വരുന്ന പോലെ ലാർജർ ബാറ്ററീസ് 5,391 mAh 5,561 mAh ഒക്കെ ഫാസ്റ്റ് ചാർജിങ് പിന്നെ ശരിക്കും ഫാസ്റ്റ് ചാർജിങ് ഉള്ള ബാറ്ററി ആകുമ്പോഴത്തേക്ക് അതിന്റെ വേറെ ഡയർ പെട്ടെന്ന് കൂടും.
1: അപ്പൊ
2: അതിന് വേണ്ടിയിട്ട് ആപ്പിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കെമിസ്ട്രി അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തെർമൽ ഡിസിപ്പിയേഷൻ അതായത് ഹീറ്റ് പുറത്തേക്ക് പോകുന്ന സംവിധാനങ്ങൾ അത് ഈ വേപ്പർ ചേമ്പർ അങ്ങനത്തെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ടെക്നോളജി
1: കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാര്യം ബാക്ക് സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന
2: അപ്പൊ അതുകൊണ്ട് ബാറ്ററിക്കകത്ത് ഒരുപാട് നേരം ഹീറ്റ് താങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീഗ്രഡേഷൻ ബാറ്ററിയുടെ ഡീഗ്രഡേഷൻ വളരെ സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അത് അവര് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ടെക്നിക്കൽ എനേബിളർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഇത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആകാനുള്ള കാരണം അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്, AVS എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ അഡാപ്റ്ററിന്റെ കേസിൽ ഞാൻ അത് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഈ AVS എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡൈനാമിക് വോൾട്ടേജ് നമുക്ക് പിന്നെ ഓരോ ചാർജിങ് സ്റ്റേജിലും കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബാറ്ററിക്ക് ആവശ്യമായ എന്റെ പീക്ക് സൈക്കിള് മെയിൻറ്റെയിൻ നോക്കിയിട്ട് അത് സെൻസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും.
1: അപ്പൊ
2: ആ ഒരുപാട് വോൾട്ടേജ് എന്റെ അകത്തോട്ട് കയറുകയില്ല എന്ന ആവശ്യത്തിനുള്ള വോൾട്ടേജ് എന്റെ അകത്ത് കാണുകയും ചെയ്യും. അതാണ് ഈ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പക്ഷേ ഈ പുതിയ ടൈപ്പ് ചാർജർ ഇല്ലാതെ പറ്റത്തില്ല. ഈ പുതിയ ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചാർജർ തന്നെ വേണം. അപ്പം ഫോണിന്റെ വില എഫക്റ്റീവ്ലി കൂടും. അതാണ് നമുക്കിപ്പം ഈ 18 Pro Max ചാർജിങ്ങിനെ കുറിച്ച്. ഇപ്പൊ ചാർജിങ്ങിന്റെ കമ്പാരിസൺ ആണ് ഇപ്പൊ വന്നേക്കുന്നത്. പെർഫോമൻസിന്റെ കമ്പാരിസൺ ഒക്കെ ഇനി വഴിയേ വരാൻ
1: വരത്തേയുള്ളൂ.
2: അതെ,
1: അപ്പൊ ഈ 60 watts ചാർജിംഗ് അഡാപ്റ്റർ എപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടോ?
2: ഈ മാസം തന്നെ വരും.
1: അതെ,
2: ബാക്കിയെല്ലാം കാരണം അവരുടെ ഓൾറെഡി ഷിപ്മെന്റ് ഇത് അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഷിപ്മെന്റ് എല്ലാം ഓൾറെഡി പോയിട്ടുണ്ട് എല്ലാ സ്റ്റോക്കും.

0: പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള ന്യൂസ് ആണല്ലേ. ആപ്പിൾ പ്രോമിസ് ചെയ്തതിനേക്കാളും ബെറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്, ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോ 0 to 100 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും 0 വരെ ഫോൺ വെക്കാൻ ചാൻസ് ഇല്ല. ഒരു 20% ഒക്കെ നമ്മൾ ചാർജ് ചെയ്യും. അപ്പൊ എനിക്കൊന്നൊരു 40 to 45 മിനിറ്റ്സിലൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഫുൾ ചാർജ് ആവാനുള്ള ചാൻസ്
1: തീർച്ചയായിട്ടും. നമുക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫോൺ
0: ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പുതിയ ഐഫോൺ 18 Pro സീരീസിന്റെ അല്ലെങ്കിൽ 18 Pro Max ചാർജിംഗ് സ്പീഡും കാര്യങ്ങൾ, ബാറ്ററി ബാക്കപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ പറയുന്ന രീതിയിൽ അവരുടെ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ആ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. അപ്പോ അടുത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന ഒരുപാട് പേര് കാത്തിരുന്ന ഒരു സംഭവമാണ് ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം. അപ്പൊ അത് റീസെന്റ് കുറച്ച് നാളായിട്ട് എന്റെ സംസാരങ്ങളും റൂമേഴ്സും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫൈനലി ഈ ഒക്ടോബറിൽ മോസ്റ്റ് പ്രോബബ്ലി ആപ്പിൾ പേ നമ്മൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവേടാ, അപ്പൊ ആപ്പിൾ പേ ഒരുപാട് നാളായിട്ട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു റീസെന്റ് കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ടാണ്. എന്തായാലും ഫൈനലി ഈ ഒക്ടോബറില് ആപ്പിൾ പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ആപ്പിൾ പേയെ പറ്റി ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നതാണ്. കാര്യം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പിൾ കമ്പനിയുടെ ഒരു ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്പിൾ പേ എന്ന് പറയുന്നത്. അപ്പോ ഈ ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ പലപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് യു പി ഐ ആയിട്ട് തന്നെ നോർമലി യു പി ഐ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്? കാരണം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്നാണ് പറയുന്നത് ആപ്പിൾ പേ, അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്?
2: ശരിക്കും 12 വർഷങ്ങൾക്ക് ശേഷമാണ് ആപ്പിൾ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത്. അപ്പൊ അത്രയും മാത്രം ഡിലേ ഇവിടെ
1: ഉണ്ടായിട്ടുണ്ട്.
2: എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ ഫിൻടെക് സെക്ടർ പുറത്തുള്ള രാജ്യങ്ങളെ പോലെ അല്ല, നമുക്കൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരുപാട് പിന്നെ ഫാക്ടേഴ്സ് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ആപ്പിൾ പേക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കുറെ പിന്നെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ ആ സമയത്ത് അവർക്ക് ഇന്ത്യയിലെ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒന്ന് ഇതായി കോമ്പാറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാനോ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറെ നെഗോസിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും പിന്നെയും 4 മാസത്തോളം ഡിലേ ആയി. ഫെബ്രുവരിയിൽ ലോഞ്ച് ആയിട്ടിരുന്നതാണ്, അവിടുന്നാണ് പിന്നെ ഒക്ടോബറിലേക്ക്
1: മാറ്റിയത്.
2: അപ്പൊ അത്രത്തോളം ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി അസിസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സിനെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വന്നപ്പോഴാണ് ഈ ഇത്രയും ഡിലേ വന്നത്. പക്ഷെ എന്നാലും ഈ മാസം ഒക്ടോബറിൽ ലോഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്.
1: അത് ആപ്പിൾ ഒഫീഷ്യലി
2: അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ആപ്പിൾ യൂസേഴ്സിനൊക്കെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്, സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്.
1: ഓക്കേ, ഞാൻ എന്നാ ഇടയ്ക്ക് പറയട്ടെ അനുവേട, ഈ ആപ്പിൾ പേ അപ്പോ ഐഫോൺ യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ?
2: തീർച്ചയായിട്ടും
1: അത്രേ പറ്റൂ.
2: ആപ്പിൾ ഐഡി വേണം,
1: ആപ്പിൾ
2: ഐഡി ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാം.
1: അപ്പോൾ ഐഫോൺ ഉള്ളവർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
2: തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അതിന് യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം.
1: അതെ,
2: ബ്ലൂംബർഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഓൾറെഡി യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് എന്നുള്ള. യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ, ഫോൺ പേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോൺ വഴി തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും ഇതിൻ്റെ അകത്തൊരു പിന്നെ കാവിയറ്റ് ഉള്ള, അതായത് നമുക്ക് ഒരു കോൺട്രഡിക്ടറി ന്യൂസ് വരുന്ന റോയിറ്റേഴ്സ് സജസ്റ്റ് ചെയ്തേക്കുന്ന യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ യു പി ഐ ഇന്റഗ്രേഷൻ ഇല്ലെങ്കിലും നമ്മൾ അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് അത് പേ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ബാങ്കിങ് പാർട്ട്ണർ ആപ്പിൾ പേ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആപ്പിൾ പേ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
1: ഓക്കെ, ആപ്പിൾ പേ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെനിക്ക് വ്യക്തമായില്ല.
2: അതായത് നമ്മളിപ്പം ഒരു പിന്നെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ റിസീവറും ബയറും രണ്ടുപേർക്കും ആപ്പിൾ പേ ഉണ്ടാകണം.
1: ഓ, അത് ശരി. അത്രയും റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഐഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആർക്കാണോ പേ ചെയ്ത അയാൾക്കും ആപ്പിൾ പേ ഉണ്ടെങ്കിലേ
2: പറ്റും. അതെ, അതായത് ഒരു ഇപ്പം ഇനിഷ്യലി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഒരു ബാങ്കിങ് പിന്നെ ഏത് ബാങ്കിങ് പാർട്ണറാണോ അവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ളത് ആ ബാങ്കിങ് പാർട്ണറിന്റെ തന്നെ ഡിവൈസസ് ഉണ്ടാകും വേണം സൈറ്റിൽ. അതായത് ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടല്ലോ, കാർഡ് റീഡർ അല്ലേ, അത് ആ ബാങ്കിന്റെ തന്നെ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് തന്നെ.
1: അതായത് ഇപ്പൊ നമ്മൾ എച്ച് ഡി എഫ് സിയുടെ ബാങ്ക് ആണ് നമുക്കെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന അവർക്കും സെയിം ഇത്
2: എച്ച് ഡി എഫ് സിയുടെ തന്നെ ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ എല്ലാ കടകളിലും മൾട്ടിപ്പിൾ ബാങ്കിങ് പാർട്ണേഴ്സിന്റെ കാർഡ് റീഡേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു

0: പ്രശ്നമുള്ള കാര്യമല്ല.
1: ഓക്കെ,
0: പിന്നെ ഈ ആപ്പിൾ പേ എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ അവരുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ്റെ അകത്ത്. നമ്മൾ ജി പേ എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റേതിനകത്ത് എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ.
1: ശരി ശരി, ഓക്കെ.
0: അപ്പൊ ഇതാണ് വ്യത്യാസം. പിന്നെ ബാങ്കിംഗ് പാർട്ട്നേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ആക്സിസ് ബാങ്ക് ആണ് ആദ്യത്തെ അവരുടെ കൺഫേംഡ് ലോഞ്ച് പാർട്ട്ണർ. HDFC ICICI ബാങ്കുമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുകയാണ്, പുറകെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു ഫേസ്ഡ് അപ്രോച്ച് ആയിരിക്കും മിക്കവാറും. ആപ്പിൾ സാധാരണഗതിയിൽ അങ്ങനെ എടുത്തു ചാടി ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും, ഓരോരോ ഫേസസ് ആയിട്ടായിരിക്കും അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഓതന്റിക്കേഷൻ, നമുക്ക് ഫേസ് ഐ ഡി, ടച്ച് ഐ ഡി ഓതന്റിക്കേഷൻ, ബാക്കി ആപ്പ് സ്വിച്ചിങ് നമ്മളിപ്പോൾ ജി പേ അകത്തും ഫോൺ പേ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് ഐ ഡിയുടെ ഒക്കെ ഇഷ്യൂസ് ആണ്. അപ്പൊ അത് ഇതിൻ്റെ അകത്ത് മാറി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരത്തില്ല. പിന്നെ UX അഡ്വാൻറ്റേജ്, അതായത് യൂസർ എക്സ്പീരിയൻസിന്റെ അഡ്വാൻറ്റേജ് ഈ UPI വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ അത് ലഭിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ.
1: ഓക്കെ,
0: പിന്നെ ഈ ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBI റൂൾസ് അവർക്ക് ഒറ്റയടിക്ക് മറികടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്.
1: ഓക്കെ,
0: അത് RBIയും ആപ്പിളും ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പം ഇത് ലോഞ്ച് ചെയ്യാനുള്ള ഇതുണ്ടായിരിക്കുന്നത്.
1: ഓക്കെ,
0: കാരണം RBIയുടെ റൂൾസ് എല്ലാം അവർ അംഗീകരിച്ചുകൊണ്ടാണ് ആപ്പിൾ പേ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫിൻസെക്ടർ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ഗ്ലോബലി ഉള്ള പോലല്ലോ വർക്ക് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസത്തിലാണ് ഇത്രയും ഡിലേ വരാൻ കാരണം. പിന്നെ ശരിക്കും ആപ്പിളിന്റെ എൻട്രി ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ ആണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് ആപ്പിൾ പേയുടെ എൻട്രി. കാരണം ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രം റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ.
1: അപ്പൊ
0: അവിടെയൊക്കെ ആപ്പിൾ പേയും കൂടെ വരുമ്പോൾ ആപ്പിൾ പേ 900 മില്യൺ യൂസേഴ്സിന്റെ ഇത് വരും. ആപ്പിൾ പേ എനേബിൾ ചെയ്ത് ഇപ്പൊ നമുക്ക് ഫോണില്ലെങ്കിൽ കൂടി ആപ്പിൾ ഐഡിയ ഉണ്ട്, നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും.
1: അങ്ങനെ
0: ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഒരു മാക് യൂസർ ആണ്, എനിക്ക് ഐഫോൺ ഇല്ല, എനിക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കാരണം ആപ്പിൾ ഐഡിയ ഉണ്ട്, അപ്പൊ അതിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും.
1: ആപ്പിൾ ഐഡിയാണ് അതിന്റെ അടിസ്ഥാനമായിട്ട്.
0: അതെ, ആപ്പിൾ ഐഡിയ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആപ്പിൾ പേ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ലോഞ്ച് ചെയ്യാൻ. അപ്പൊ എന്തായാലും ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ട് കത്തിരിക്കുകയാണ്. വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് എന്തായാലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, ബഗ്സ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും.
1: അപ്പൊ
0: അതൊക്കെ വഴിയെ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിളിന്റെ വിശ്വാസം.
1: അപ്പൊ ഒക്ടോബറിൽ റിലീസ് ചെയ്യും ലോഞ്ച് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയുന്നു?
0: ആയിട്ടില്ല. മിക്കവാറും ഈ ഒക്ടോബർ അവസാനം മുമ്പേ ഉണ്ടാവും, തീരുന്നതിന് മുമ്പേ ഉണ്ടാവും.
1: ശരി ശരി, ഓക്കെ. എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് ശ്രോതാക്കളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും എത്തിച്ചു
0: കൊടുക്കേണ്ടതായിട്ടുണ്ടാവും.
1: വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്താലും പെട്ടെന്ന് എടുത്തു പിടിച്ചെന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണ്ട,
0: ചെയ്യണ്ട, നോക്കി ഒന്ന് അതിന്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി, ഇപ്പൊ നിലവിൽ ആക്സിസ് ബാങ്കുമായിട്ട് മാത്രമേ പാർട്ട്ണർപ്പ് ചെയ്തിട്ടുള്ളൂ പറയുന്നത്. അപ്പൊ നമുക്ക് HDFC അല്ലെങ്കിൽ SBI ICICI അങ്ങനെ അക്കൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല?
0: ആപ്പിൾ പേ യൂസ് ചെയ്യാൻ
1: പറ്റില്ല,
0: ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ.
1: അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടണം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ശരി ശരി,
0: അത് ഉടനെ എന്തായാലും ഉണ്ടാകും, കാരണം മൾട്ടിപ്പിൾ ബാങ്കിംഗ് പാർട്ട്നേഴ്സ് ഇല്ലാത്തൊരു
1: പ്രത്യേകിച്ച് ആപ്പിൾ പേക്ക് ഉറപ്പായിട്ടും അവരത് കൊണ്ടുവരുമോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും അതാണ് ആപ്പിൾ പേ. ആക്ച്വലി ഒരു നല്ല ന്യൂസ് തന്നെയാണ്, ഇന്ത്യയിലേക്ക് ആപ്പിൾ പേ വരിക എന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് തുടർന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം, റിവ്യൂസ് ഒക്കെ കിട്ടിയതിന് ശേഷം ശ്രോതാക്കളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കുന്നതായിരിക്കും. അടുത്ത കിട്ടുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാല്, സ്പാം കോൾസും ഓട്ടോമേറ്റഡ് കോൾസും ഇപ്പൊ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിലെ കാര്യം
0: പലർക്കും
1: നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പോലും മറ്റു നമ്പറിൽ നിന്ന് ഉറപ്പായിട്ടും കോൾ വരും. അപ്പൊ അതിനെയൊക്കെ ഒന്നും കൂടെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ കുറച്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: music with Radio Santhvanam 90.4 FM.
1: തിരികെ തണ്ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ ഈ ഓട്ടോമേറ്റഡ് കോൾസ് അല്ലെ സ്പാം കോൾസിൻ്റെ ഒക്കെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ എത്ര ഒഴിവാക്കിയാലും ബ്ലോക്ക് ആക്കിയാലും അവർ ബ്ലോക്ക് ആക്കുന്ന നമ്പർ കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയ നമ്പറിൽ നമുക്ക് കോള് വരും. അപ്പോൾ കോള് മാത്രമല്ല മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ മീൻസ് ഭയങ്കരമായിട്ട് ശല്യപ്പെടും, അനോയിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാനും ആയിട്ട് ട്രൈ പുതിയ കുറച്ച് റൂൾസ് കൊണ്ടുവന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ബേട്ടാ കാര്യങ്ങൾ?
2: ഇപ്പോൾ ഇത് ശരിക്കും ഇന്ത്യയിൽ വളരെ ഒരു നോയിസൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ATP, അതായത് ഓട്ടോമേറ്റഡ് ടു പേഴ്സൺ കോൾസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും ഈ എപ്പിഡമിക്ക് പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിൽ ലോൺ കോൾസ് ഇങ്ങനത്തെ ഒരുപാട് കോൾസുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ട്രൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ കംപ്ലയിൻസിൻ്റെ ബിൽഡപ്പിൻ്റെ ബേസിസിലാണ് അവരിത് റോൾ ഔട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഡിലൻ്റായിട്ടുള്ള ഫ്രോഡുകളായിട്ടുള്ള ലോൺ ആപ്പുകൾ, പിന്നെ ഈ ഇൻഷുറൻസുകൾ, ഹെൽത്ത് കെയർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ATP കോൾസിനെയാണ് ഇവർ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നെറ്റ്വർക്കുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ട്രൈക്ക് ആ ഡാറ്റാബേസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ട്രൈ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായേക്കുന്നത്.
1: ഓക്കെ.
2: പിന്നെ എക്സെംഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് ജെനുവിനായിട്ട് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കസ്റ്റമർ കെയർ ഇപ്പം നെറ്റ്വർക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഏതെങ്കിലും കമ്പനികളുടെ കസ്റ്റമർ കെയറിലേക്ക് വരും, അവരും ATP കോൾസ് വിളിക്കും. പക്ഷെ അതൊക്കെ ജെനുവിൻ ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്.
1: അപ്പൊ
2: അതിനെ എക്സെംപ്റ്റ് ചെയ്യുകയും വേണം.
1: അപ്പൊ
2: അതിനുള്ള പ്രൊവിഷനും കൂടെ ട്രൈ ചെയ്യാനകത്ത് കൊടുത്തിട്ടുണ്ട്.
1: ഇത്
2: എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും AI പവേർഡ് സ്പാം ഡിറ്റക്ഷൻ ആണ് ഇതിപ്പം മാൻഡേറ്ററി ആക്കിയേക്കുന്നത്. ട്രൈ എല്ലാ നെറ്റ്വർക്കിനും കൊടുത്തേക്കുന്ന നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ML മോഡൽസ്, അതായത് ലേണിംഗ് മോഡൽസ്, ഈ കോൾ ലേണിംഗ് മോഡൽസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഹൈ സ്പാം ലൈക്ലിഹുഡ് കണ്ടുപിടിക്കണം.
1: ഇപ്പൊ
2: ഇത് ഒരു വരുന്ന കോള് സ്പാം ആണോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിയാനുള്ള പിന്നെ മെക്കാനിസം അവരുടെ AI മോഡൽസിന് ഉണ്ടാകണം.
1: ഓക്കെ.
2: അത് ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനാണെന്നുള്ള ട്രൈ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ഈ പിന്നെ പ്രെഡിക്റ്റീവ് സ്കോറിങ്ങും അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം നോർമലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൾ വരുന്ന കോള് ഇപ്പം നമ്മൾ പല ആപ്ലിക്കേഷൻസ് വഴി ഇപ്പം ട്രൂ കോളറിൻ്റെത്തൊക്കെ നമ്മൾ സ്പാമായിട്ട് മാർക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റാബേസ് നെറ്റ്വർക്കുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഈ

0: ഉള്ള സ്പാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെ പ്രെഡിക്റ്റീവ് തിയറി എന്നാണ് പറയുന്നത്. കാരണം അതിന് ഇതിന്റെ സ്പാം ആകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഇത്രയും പെർസെന്റേജ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി സ്പാം കോൾസ് ആയിട്ട് മാർക്ക് ചെയ്യുക ചെയ്യും.
1: പക്ഷെ
0: അതിന് പകരം ഈ പിന്നെ എ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 97% ആക്യുറസി ഈ ഒരു കോള് സ്പാം ആണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നെറ്റ്വർക്കുകൾക്കും സാധിക്കും, ട്രൈക്കും സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോക്താക്കളെ നമുക്ക് ഈ സ്പാം കോൾസിന്റെ എപ്പിഡമിക്കിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസ്. പിന്നെ ഈ ക്രോസ് പ്രൊവൈഡർ ഇന്റലിജൻസ് ഉണ്ട്, അതായത് നെറ്റ്വർക്കുകൾ തമ്മിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത്.
1: ഓക്കെ,
0: ഇപ്പൊ എയർടെല്ലിൽ നിന്ന് വോഡഫോണിലേക്കും വോഡഫോൺ BSNL അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് ഷെയർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട്
1: നടക്കുന്നുണ്ട്.
0: കാശ് അടിച്ച് മാറ്റുക, ലോൺ ആപ്പ് വഴി കാശ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഫ്രോഡ്സ്റ്റർ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒരു കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ നമ്പേഴ്സ് ഇതിൻ്റെ അകത്ത് ഈ ക്രോസ് പ്രൊവൈഡർ ഇന്റലിജൻസ് എങ്ങനെ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 5 നമ്പര് അല്ലെങ്കിൽ 5 കൂടുതൽ നമ്പര് ഒരു സെയിം പിന്നെ സെന്ററിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് വരുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഒരാള് തന്നെ, ഇപ്പൊ ഞാനൊരു ഫ്രോഡാന്ന് വിചാരിക്കും, അപ്പൊ ഞാൻ തന്നെ 5 ഡിഫറെന്റ് നമ്പറിൽ നിന്ന് ഒരു യൂസറിനെ വിളിക്കുകയാണ് അല്ലെങ്കിൽ പലരെ വിളിക്കുകയാണ്.
1: അപ്പൊ
0: അതിന്റെ ടാർഗറ്റ് അതായത് ട്രൈ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കുകൾ ഈ 5 നമ്പറും എന്നിലേക്ക് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ, എന്റെ സോഴ്സ് ഈ 5 നമ്പേഴ്സിന്റെ സോഴ്സ് എന്നിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ എന്റെ KYC അല്ലെങ്കിൽ KYC അവർക്ക് ആവശ്യപ്പെടാം. എന്നിട്ട് എന്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് എന്നെ അവർക്ക് ലോക്ക് ചെയ്യാം, എനിക്ക് പെനാൽറ്റി അടിക്കാം.
1: അപ്പോ ഈ 5 നമ്പറിൽ നിന്നും മനുവേട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ സെയിം ആള് തന്നെ വിളിക്കുന്ന ഐഡന്റിഫൈ ചെയ്യും.
0: അത് ഈ AI ചെയ്യാൻ പറ്റും. കാരണം നെറ്റ്വർക്ക് ലൊക്കേഷൻ നമ്മളുടെ പിന്നെ KYC നമ്മൾ കൊടുക്കുന്ന ഈ സിം എടുക്കണമെങ്കിൽ എന്തായാലും നമ്മൾ ഐഡന്റിറ്റി പ്രൂഫ് കൊടുത്തല്ലേ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ ആണെങ്കിൽ 5 ഡിഫറെന്റ് ID പ്രൂഫ് കൊടുത്താൽ പോലും പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പിടിക്കപ്പെടും. മനസ്സിലായില്ല. അപ്പൊ അത് അവർക്ക് ഫ്ലാഗ് ചെയ്യാൻ സാധിക്കും.
1: അപ്പൊ
0: അങ്ങനെയൊക്കെ ഉള്ള കുറെ ടെക്നോളജീസ് അവരിപ്പം ട്രൈ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്കുകളോട്. പിന്നെ ഈ A2P കോൾസ് ഇപ്പൊ ലീഗലി ഡിഫൈൻഡ് ആൻഡ് ഡിക്ലെയർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് A2P കോൾസ് ഒരുപാട് പേര് ഇപ്പൊ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിന്നെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്നുകൂടെ പക്ഷെ ഈ പിന്നെ റോബോ കോൾസ് ഈ ആവശ്യമില്ലാത്ത ഫ്രോഡ് പരിപാടിക്ക് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് AIക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മോഡൽസ് ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതെല്ലാം പക്ഷെ എൻഡ് യൂസർ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത് വന്നേക്കുന്ന ഒരു കോള് ഫ്രോഡ് ആണെന്നുള്ള കാര്യം എൻഡ് യൂസറിന് അറിയാൻ പറ്റുമ്പോൾ അത് റിപ്പോർട്ട്
1: ചെയ്യും.
0: ആ റിപ്പോർട്ടിന്റെ ബേസിലും നമുക്ക് AIക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ,
0: അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ പിന്നെ പെർമനന്റ് ടെർമിനേഷൻ ചാർജസ് ഉണ്ട് A2P. അതായത് 1 മിനിറ്റിന് ഏകദേശം 1500 രൂപ അവർക്ക് ചാർജ് ചെയ്യാൻ. 1 മിനിറ്റ് ഒരു കോള് ചെന്നിട്ട് അത് സ്പാം ആണ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിളിച്ച ആരാണോ ആ സോഴ്സിന് 1500 രൂപ പെർ മിനിറ്റ് അവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പെനാൽറ്റി ആയിട്ട്. എത്ര മിനിറ്റ്
1: റൂളാണോ?
0: അത് പുതിയ റൂളാണ്.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ അതൊക്കെ റെഗുലേറ്ററി അതോറിറ്റി അവർ കൊണ്ടുവന്നിട്ട് ട്രൈ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ കോൾ മാനേജ്മെന്റ് ആപ്സിന് പിന്നെ ഫേസ് യൂസേജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് തേർഡ് പാർട്ടി ഇപ്പൊ ട്രൂ കോളറിനൊക്കെ പിന്നെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ, അതായത് ലേബൽ കോൾസ് ഫ്രം പിന്നെ ഈ റെഗുലേറ്റഡ് നമ്പേഴ്സിന്റെ അകത്ത് നിന്ന് വരുന്ന കോളുകളെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ട്.
1: ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാന്ന്
0: വെച്ചാൽ കസ്റ്റമറിന് ആ കോള് ചെല്ലരുത്, കോൾ ബ്ലോക്ക് എന്നും പറഞ്ഞ് തന്നെ
1: കാണിക്കണം.
0: അതെ, ട്രൂ കോളറിനുള്ള
1: ഫോണിൽ റിംഗ് ചെയ്യില്ല.
0: അതെ അതെ അതെ. അപ്പൊ അതാകുമ്പോഴത്തേക്ക് ലെജിറ്റിമേറ്റ് ബിസിനസ്സുകൾക്ക് കോള് ചെല്ലുകയും ചെയ്യും.
1: മനസ്സിലായി
0: മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ അതിപ്പം ട്രൈ അതിന് അവർക്ക് തേർഡ് പാർട്ടി ആപ്സിന് ആ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്കണക്ട് ത്രെട്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമുക്ക് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡർ, അതായത് ഒരു ഫ്രോഡ് ഞാൻ നേരത്തെ പറഞ്ഞ 5 കൂടുതൽ നമ്പറിൽ നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാനും ആ നെറ്റ്വർക്ക് ഐ മീൻസ് അയാളെ വിളിക്കുന്ന സോഴ്സ് ഏതാണോ ആ സോഴ്സിനെ കണ്ടുപിടിച്ച് അവരെ ലീഗലി കൊണ്ടുവരാനും അവർക്കുള്ള സർവീസ് പിന്നെ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതലയും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നെറ്റ്വർക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ട്രൈ വഴി തന്നെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന പുതിയ റൂൾസിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ലീഗൽ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ വാട്സാപ്പ് നമ്പർ വഴി ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് PDF ഫയലായിട്ട്.
1: അപ്പൊ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാകുവാണെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് പല രാജ്യങ്ങളും നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ത്യയിൽ ഇപ്പോഴാണ് അത് വരുന്നത്. കാരണം ഇത് ഇപ്പം ഈ സ്പാം കോൾസുകളുടെ എണ്ണം ഓരോ ദിവസവും ദിനം പ്രതി ഭയങ്കരമായിട്ട് വർദ്ധിക്കുക. അപ്പൊ അതിന്റെ ബേസിസിലാണ് ട്രൈ, ഞാൻ പറഞ്ഞില്ല, 2 ഒരു 3 വർഷമായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റാബേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്
1: ഇപ്പൊ ഈ ഒരു

0: ബോഡിയിലേക്ക് അവർ പോയേക്കും.
1: അപ്പോൾ ഇത് ഇതിന്റെ ലോഞ്ച് എങ്ങനെയാണ്? ലോഞ്ച് ചെയ്ത് കഴിഞ്ഞോ അതിന് ലോഞ്ച് ചെയ്യത്തേ ഉള്ളൂ?
0: അല്ലല്ല, ഓൾറെഡി ഫേസ് ബൈ ഫേസ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ തന്നെ നമുക്ക് എയർടെൽ നെറ്റ്വർക്കിലുള്ളവർക്ക് എല്ലാം സ്പാം കോൾസ് വരുമ്പോൾ ഓൾറെഡി സ്പാം എന്ന് പറഞ്ഞ്
1: എഴുതി കാണിക്കും. തീർച്ചയായിട്ടും
0: ചില ക്രിട്ടിക്കൽ കോൾസ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കും, കോൾ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കും.
1: ചിലത് ആക്ച്വലി ഞാൻ കണ്ടു, കോള് വന്ന് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യും, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എയർടെലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തരും, അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട്
0: ചെയ്യണോ.
1: എനിക്ക് എന്തെങ്കിലും മിക്കവാറും എല്ലാ സിങ്ക് ഇഷ്യൂ ആയിരിക്കും, കാരണം അത് ആദ്യമേ വരേണ്ട സംഭവമാണ്.
0: അതെ അതെ, അതെന്തെങ്കിലും നെറ്റ്വർക്കിന്റെ സിങ്ക് ഇഷ്യൂ ആയിരിക്കും.
1: ഓക്കെ, അപ്പോൾ എന്തായാലും ട്രായുടെ ആ ഒരു പുതിയ ചട്ടങ്ങൾ റെഡിയായി വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലതായിരിക്കും. നമുക്ക് സ്പാം കോൾസ് വരുന്ന പരമാവധി കുറഞ്ഞിരിക്കും. അപ്പോൾ എയുടെ ഹെൽപ്പൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ന്യൂസ്. എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒന്നെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൂടും തോറും വാട്സ്ആപ്പിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് അതാണ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ടൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ വാട്സാപ്പിൽ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് തീംസ് സെറ്റ് ചെയ്യാം, അങ്ങനെ അതുമായിട്ട് ബന്ധം വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും. അത് ടെലഗ്രാമിന്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചർ പോലെ തന്നെയാണ്. നമുക്കിപ്പോ അഞ്ച് ക്യൂറേറ്റഡ് തീംസ് ആണ് അവർ ആഡ് ചെയ്തേക്കുന്നത്, പിന്നെ ഒരു ഫീച്ചേർഡ് സെക്ഷനും.
1: അപ്പൊ
2: ഈ ഒരു സ്ട്രക്ചേർഡ് ഡിസൈനിലേക്ക് അവർ വാട്സാപ്പ് മാറുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ ഓൾറെഡി ഇപ്പൊ വാൾപേപ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ വാൾപേപ്പേഴ്സ് ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട്, അതായത് തീംസുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പിന്നെ ആവശ്യമുള്ളവർക്ക് വാൾപേപ്പർ വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിനകത്തുള്ള കാറ്റഗറീസ് അവർ പറഞ്ഞേക്കുന്ന നേച്ചർ ഉണ്ട്, ലൈവ് അനിമേറ്റഡ് ആയിട്ടുള്ള തീമുണ്ട്, മിനിമൽ ക്ലീൻ ആയിട്ടുള്ള തീമുണ്ട്, പിന്നെ ഡൂഡിൽ ടെക്സ്റ്റർ ടൈപ്പ്, പിന്നെ വൈബ്രന്റ് ആൻഡ് ഗ്രേഡിയന്റ് വാൾപേപ്പേഴ്സ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ടെക്നിക്കൽ ഇന്നോവേഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബബിൾ കളർ സെലക്ട് ചെയ്യാം, ബബിൾസിന്റെ അതായത് വരുന്ന മെസ്സേജസിന്റെ കളർ സെലക്ട് ചെയ്യാം. പിന്നെ അത് അൽഗോരിതം ബേസ്ഡ് ആണ്, തീം വാൾപേപ്പറിന്റെ ബേസ് ചെയ്തിട്ടും ആ കളർ മാറും. അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മൂവിങ് അനിമേഷൻസ് ലൈവ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ബാറ്ററി എഫിഷ്യൻസി അത് കുറയ്ക്കത്തില്ലെന്നാണ് വാട്സപ്പ് പറയുന്നത്. പിന്നെ എ ഐ ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് നമ്മളുടെ ഗാലറിക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട് എ ഐ ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാം നമുക്ക്, നമ്മുടെ ഗാലറിക്ക് അകത്ത് കിടക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ റോൾ ഔട്ട് സ്ട്രാറ്റജി അവർ പറയുന്നത് ഇത് ബീറ്റ റോൾ ഔട്ട് 2.26.37.6 എന്ന് പറഞ്ഞ വേർഷൻ തൊട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റേബിൾ യൂസേഴ്സിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞത്. ആൻഡ്രോയിഡിന്റെ അകത്ത് ശരിക്കും ഐ ഒ എസ് വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ. അതൊരു 1-2 സൈക്കിൾസ് അവർ എപ്പോഴും ലാഗ് ചെയ്യും. ആദ്യമേ ഐ ഒ എസ് യൂസേഴ്സിനായിരിക്കും കിട്ടുന്ന ഈ ഒരു ഫീച്ചർ. പിന്നെ ഒരു ലിമിറ്റഡ് ബീറ്റാ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അവർ ചെയ്യുന്നുണ്ട്.
1: ശരി, ഓക്കെ.
2: പിന്നെ അത് സെർവർ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വാട്സാപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പിന്നെ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ബാഡ്ജ് സിസ്റ്റം, അനിമേറ്റഡ് വാൾപേപ്പേഴ്സിന്റെ അതൊരു ബാഡ്ജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ഓരോ യൂസറിനും ഡിസൈൻ എക്സ്പെക്ടേഷൻസ് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഡ്ജ് ഉണ്ട്, ആ ബാഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗാലറി, ഈ പിന്നെ എ ഐ ജനറേഷൻ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പിന്നെ പ്രൈവസി ഇഷ്യൂസ് അവർ അതിന്റെ അകത്ത് കുറെ കാറ്റഗറി അവർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവസി ആരുടെ
1: അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് ലീക്ക്
2: ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈവസി അവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് തീം ബേസ് ചെയ്തുകൊണ്ട്. ഇത് ഓൾറെഡി പക്ഷേ ടെലഗ്രാമിന്റെ അകത്ത് അവൈലബിൾ ആയിരുന്നു സെയിം സാധനങ്ങളെല്ലാം.
1: അതായത് കുറച്ച് ബേസിക് ആയിട്ട് കോസ്മെറ്റിക് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ടെക്നിക്കലി അങ്ങനെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ചാറ്റിന്റെ ആ ഒരു വിൻഡോ കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ
2: വേണ്ടിട്ടല്ലേ.
1: അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് വാട്സാപ്പിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വരുന്ന ഒരു സംഭവം വെച്ചാൽ റോയൽ എൻഫീൽഡ് അവരുടെ പുതിയ ഇവി ബൈക്കുമായിട്ട് വന്നിരിക്കുക അല്ലേ. റോയൽ എൻഫീൽഡ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ടൂ വീലർ ബ്രാൻഡാണ്. അപ്പൊ അവർ അവരുടെ ഒരു പുതിയ ഇവി മോഡലുമായിട്ട് വന്നിരിക്കുകയാണ്. റോയൽ എൻഫീൽഡിന്റെ ആണെന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത്രയും ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ
2: ഉറപ്പായിട്ടും.
1: അപ്പൊ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. അപ്പോ റോയൽ എൻഫീൽഡ് അവരുടെ ഒരു ഇ വി ബൈക്കുമായിട്ട്, അത് ആദ്യത്തെ ബൈക്കാണോ? അതോ ഇതിന്
2: മുന്നേ നേരത്തെ 2024 ലോഞ്ച് ചെയ്തതാണ്.
1: ലോഞ്ച് ചെയ്ത
2: കളർ പുതിയതാണ്.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ ഫ്ലൈയിങ് ഫ്ലീ C6, അതാണ് മോഡലിന്റെ പേര് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ, എനിക്ക് കറക്റ്റ് ഇടാനെ പറ്റി ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
2: ഇവർ ഓൾറെഡി 2024-25 സമയത്ത് ഫ്ലൈയിങ് ഫ്ലീ C6 ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ ലിമിറ്റഡ് കളർ ആയിരുന്നു.
1: ശരി ശരി.
2: ഇപ്പം പക്ഷേ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ
1: 2024 പോപ്പുലർ ആയില്ലേ?
2: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ ശരിക്കും ഈ ഒരു ഇൻഫീൽഡ് അങ്ങനെ ഒരു മാർക്കറ്റ് പെനട്രേഷനിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഒരു മെട്രോസിലും കോസ്മോസിലും മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ മെഡ്രാസ്, ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരിത് കൂടുതൽ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഒരു പുതിയ കളറും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും പാരഷൂട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് കളറും കൂടെ. അപ്പൊ അത് ശരിക്കും ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിലാണ്. കാരണം ഇതിന്റെ പിന്നെ പെർഫോമൻസ് മോഡലിന് ബ്ലാക്ക് കളറും പിന്നെ ഗ്രീൻ മോഡൽ അവരുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനവും. ഈ പാരഷൂട്ട് വൈറ്റ് ശരിക്കും അർബൻ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ്. ഒരു പ്രീമിയം
1: സിഗ്നേച്ചർ ഇങ്ങനെ
2: ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അവർ ആ കളർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇപ്പം ഈ വൈറ്റ് കളർ. അതായത് ശരിക്കും ഈ പാരഷൂട്ട് വൈറ്റ് പിന്നെ അതിന്റെ കൂടെ ഒരു ബ്ലൂ അക്സെന്റ് പിന്നെ ഒരു ബ്ലാക്ക് ഡീറ്റെയിലിംഗ്, അതാണ് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ഡിസൈൻ ഫിലോസഫിയുടെ. ഈ ക്ലീൻ ലൈൻസ് ശരിക്കും ഈ മോഡേണിസവും വൈറ്റ് ബ്ലൂ ബ്ലാക്ക് കളറും എല്ലാം ഈ വി മോഡേണിസത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ബ്ലൂ ഓട്ടോമാറ്റിക്കലി എന്തായാലും ക്ലീൻ എനർജി എന്നുള്ളൊരു ഫീലിൽ കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാരഷൂട്ട് വൈറ്റ് ഒരു ജനറൽ അപ്പീൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇൻഫീൽഡിന്റെ വിശ്വാസം. ഇത് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒരു 5-6 മാസം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ.
1: എന്തായാലും കളേഴ്സിന്റെ കാര്യം ഓക്കെ, ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ
2: ബാക്കി ബാറ്ററിയുടെ
1: കാര്യം.
2: അതെ, ബാറ്ററിക്ക് ഇപ്പൊ ഇതിന് ഈ ഒരു മോഡലിന് ഒരു മാഗ്നീഷ്യം കേസിംഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് 3.9 kW ബാറ്ററിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മാഗ്നീഷ്യം കേസിംഗ് ഉണ്ട്. ട്രഡീഷണലി അലൂമിനിയം വരുന്നത്, അതിന് ഓരോ മാഗ്നീഷ്യം കേസിംഗ്. അപ്പൊ ദാറ്റ് മേക്സ് 33% ലൈറ്റർ ആക്കും മാഗ്നീഷ്യം കേസിംഗ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു തെർമൽ ഡിസിപ്പേഷൻ, അതായത് ഹീറ്റ് ഇറങ്ങിപ്പോവാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇതിന്റെ കോസ്റ്റ് വരുന്നത് 2.8 lakh rupees 2.8 lakhs ആണ്. പിന്നെ ചാർജിങ് എഫിഷ്യൻസി ശരിക്കും 20% തൊട്ട് 80% വരെ 65 minutes മതി. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. DC ഫാസ്റ്റ് ചാർജിങ് ആണത്. പിന്നെ ഈ അത് ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് സിനേറിയോയില് ഭയങ്കര മിഡ് റേഞ്ച് EVs അത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കോമ്പറ്റീറ്റീവ് ഇതാണ്. പിന്നെ നോർമലി ഇതിന് 154 kilometers ആണ് IDC റേഞ്ച് കവർ പറയുന്നത്. 90% ഇന്ത്യൻ അർബൻ കമ്മ്യൂട്ടേഴ്സ് ഇപ്പൊ ഡൽഹി, ഗുർഗാവൺ അല്ലെങ്കിൽ ചെന്നൈ സബർബനിലൊക്കെ പോകുമ്പോൾ 45-40 kilometers നമുക്ക് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരം പോകണമെങ്കിൽ പോലും 72 kilometers അല്ലെങ്കിൽ 80 kilometers 100 kilometers മാത്രമേ ആവുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റും, തിരിച്ച് നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ടി അത്രയാണ്. പിന്നെ ഇതിന്റെ ബിസിനസ് മോഡൽ അവർ ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ലിവർ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വില കുറച്ചും കൂടെ കുറയും. ഒരു 1.9 lakhs, അത് 2 lakhs അകത്ത് നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ്
1: വരുവുള്ളൂ.
2: ബാറ്ററി പ്രൈസ് അതെ. അപ്പൊ അതാണ്, അത് ആകുമ്പോഴത്തേക്ക് ആ സൈക്കോളജിക്കൽ ബാരിയർ, EV അഡോപ്ഷന്റെ സൈക്കോളജിക്കൽ ബാരിയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫേസ്ഡ് മെട്രോ റോൾ ഔട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും ഒരു ഫേസ്ഡ് ആയിട്ടാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് സെന്റേഴ്സ് അവര് പിന്നെ ഓരോ ഡീലർഷിപ്പിലും റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവർ ഡയറക്റ്റ് ടു കൺസ്യൂമർ ഒരു എഡ്യൂക്കേഷൻ ഫസ്റ്റ് സ്ട്രാറ്റജി അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞ മോഡൽ ആൾക്കാരിൽ എത്തിച്ചുകൊണ്ട് അവർ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അതെ. പിന്നെ ടെക് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഇതിന് ഒരു ലീൻ സെൻസിറ്റീവ് ABS അവർ കൊടുത്തേക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. ഈ 15.4 kW EVs ശരിക്കും റെയർ ആണ്, ഈ ടൈപ്പ് ഓഫ് ABS എന്ന് പറയുന്നത്. അത് ശരിക്കും റിയൽ വേൾഡ് സേഫ്റ്റി ഫീച്ചർ അർബൻ ട്രാഫിക്കിനെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തന്നെയാണ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്നുള്ളത്. അപ്പൊ അതായത് ലീൻ ABS എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള ഒരു ABS ടെക്നോളജി.

0: പിന്നെ ഇതിന്റെ കൂടെ 4G പ്ലസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. 3.5 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത്. അത് ശരിക്കും ഒരു ഇൻഫർടൈൻമെന്റ് മാത്രമല്ല, അതായത് OTA അപ്ഡേറ്റ്സ്, ഫ്ലീറ്റ് ടെലിമെട്രി, സബ്സ്ക്രിപ്ഷൻ സർവീസസ് എല്ലാം നമുക്ക് അതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ കളർ റിഫ്രഷ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ആ പിന്നെ ഉണ്ടായിരുന്ന രണ്ട് കളറുകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ടാക്കി അവർ കൊണ്ടുവന്നേ.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, ഇപ്പൊ കേരളത്തിൽ ഈ ബൈക്കുകൾ നമുക്ക് അവൈലബിൾ ആണോ?
0: ആ, നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം കിട്ടും.
1: ഓക്കെ, അല്ല റെഡിമെയ്ഡ് നമ്മൾ ഷോറൂമിൽ വണ്ടി വന്ന് തുടങ്ങി
0: വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മോഡൽസ് കണ്ടിട്ടുണ്ട്, ഫ്ലാങ്കിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ റെഡി പറഞ്ഞ കണക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല.
1: നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കണ്ടതായിട്ടില്ല.
0: ഓട്ടോ കാർ വിഷയന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്.
1: ഓക്കെ, എന്തായാലും അത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ടെക് ബൈറ്റ്സിലെ ശ്രോതാക്കളിൽ എത്തിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് പറയാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848555. ഒരിക്കൽ കൂടി പറയാം, 8848555. എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷം ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതി വരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തൻ്റെ നഷ്ട ആ ഒരു ബാല്യത്തെയും ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായിരുന്നു അന്തരിച്ച പി പത്മരാജൻ എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു കൃതിയായി തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ആദ്യത്തെ അധ്യായം മുതൽ ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒന്ന് കുറച്ചൊന്ന് വായിക്കാം. ഗുരുവായൂരിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് അച്ഛനമ്മമാരുടെ കാലുകളിൽ നമസ്കരിച്ച് യാത്രാമൊഴി ചൊല്ലുമ്പോൾ ഞാൻ കരഞ്ഞുപോ. 4 നീണ്ട വർഷങ്ങളിലെ കുത്തുവാക്കുകൾക്കും ചീത്ത പറച്ചിലുകൾക്കും അവസാനം വന്നെത്തിയല്ലോ എന്ന് ആശ്വസിച്ചു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്നതാണ് സത്യം. അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസന്നതയുള്ളതായി എനിക്ക് തോന്നി. സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരാശ്വാസം, അങ്ങനെ ഒരു സമാധാനം അച്ഛൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നുവോ? ഏത് പെൺകിടാവും പോറ്റിയ പിതാവിൻ്റെ അല്ലല്ലോ, വേൽക്കുന്ന പുരുഷൻ്റെ അല്ലേ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. കണ്ടോ, അവൾക്കൊരു സങ്കടവും ഇല്ല, ഒരു തുള്ളി വെള്ളം കൂടി കണ്ണീന്ന് വന്നില്ല എന്ന് ആരോ കുറ്റപ്പെടുത്തിയതായി പിന്നീടെപ്പോഴോ എൻ്റെ രണ്ടാമത്തെ ആങ്ങള പറയുന്നത് കേട്ടു. കാത്തുകാത്തിരുന്ന മുഹൂർത്തമായിരുന്നിട്ടും എനിക്കെന്തേ മനസ്സു തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. മുതുകുളത്ത് നിന്ന് കല്യാണത്തിന് വന്നത് 2 കാറുകളിൽ കൊള്ളാവുന്നവർ മാത്രമായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു പുറപ്പെടുമ്പോൾ സ്ത്രീകളെല്ലാവരും ഒരുമിച്ചൊരു കാറിലും പുരുഷന്മാർ മറ്റേതിലും. അമ്മയും പെങ്ങന്മാരും ഒത്തുള്ള ആ യാത്രയും എറണാകുളത്തിറങ്ങി സമയം കളയാൻ കുറച്ചു നേരത്തെ വിശ്രമവും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഞവരയ്ക്കൽ തറവാട്ടിൽ കയറാൻ മുഹൂർത്തമുണ്ടായിരുന്നുള്ളൂ. മോന്തി നേരത്തെ ആ യാത്രയിൽ പ്രകൃതി സുന്ദരമായ മുതുകുളം ഗ്രാമവീഥികൾ ഞാൻ കണ്ടില്ല. പാടങ്ങളാൽ ചുറ്റപ്പെട്ട

ആ പഴയ തറവാടിന്റെ ആട്ടുകെട്ടിൽ തൂക്കിയ പൂമുഖത്തേക്ക് മൂത്ത പെങ്ങൾ പത്മിനി ചേച്ചി എന്നെ കൈപിടിച്ചു കയറ്റി. അവിടെ നിലവിളക്കിനു മുന്നിൽ കസവുമുണ്ട് വിരിച്ച ഒരു പലകപ്പുറത്ത് ഞങ്ങളെ കിഴക്കോട്ടു നോക്കിയിരുത്തി അമ്മയും അക്കമ്മയും പാലും പഴവുമൊക്കെ തന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നത് പ്രിയ പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി കുറിച്ച കുറേയധികം ഓർമ്മകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കല്യാണം കഴിഞ്ഞു, താമസിയാതെ എല്ലാവരും പിരിഞ്ഞു. ആരോട് എന്തു പറയണം എന്നറിയാതെ ആ തറവാടിന്റെ മൂലയിൽ ഞാനിരുന്നു. ചേച്ചിമാരോ ജോലിക്കാരോ പറയുന്ന കാര്യങ്ങളിൽ പലതും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീട്ടിയും കുറുക്കിയുമുള്ള പാലക്കാടൻ ഭാഷയിൽ നിന്ന് ആലപ്പുഴയിലെ ശുദ്ധമായ നാട്ടുഭാഷയിലേക്കുള്ള മാറ്റം എന്നെ തെല്ല് പരിഭ്രമിപ്പിക്കാതിരുന്നില്ല. കുമാരി ചേച്ചിയും മറ്റും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അർത്ഥം മനസ്സിലാവാതെയെങ്കിലും ഞാനും അവരോടൊപ്പം ചിരിച്ചു. പുതിയ ജീവിത രീതികളിലേക്കുള്ള മാറ്റം ആദ്യമൊക്കെ എന്നിലൊരു അന്താളിപ്പ് ഉണ്ടാക്കിയിരുന്നു. അതുവരെ ഞാൻ ജീവിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്ത മായ മുതുകുളത്തെ രീതികൾ. ചിറ്റൂരിൽ എന്റെ വീട്ടിൽ രാത്രി 9 മണിക്ക് തന്നെ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമായിരുന്നു. മുതുകുളത്താണെങ്കിൽ ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും തന്നെ നിശ്ചിതമായ ഒരു സമയം ഉണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എനിക്ക് മുതുകുളത്തെ പത്മരാജന്റെ വീട്ടിൽ സമയനിഷ്ഠയല്ലാത്ത ജീവിത രീതി ആദ്യം തന്നെ എനിക്കൊരു അത്ഭുതമായി. രണ്ടു നേരവും അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുമായിരുന്നു ചിറ്റൂരിലെ നാലുകെട്ട്. മുതുകുളത്താണെങ്കിൽ എവിടെ നോക്കിയാലും മണ്ണും പൊടിയും. പഞ്ചാര മണൽ വിരിച്ച മുതുകുളത്തെ പുരയിടങ്ങൾ കാണാൻ അതിസുന്ദരമായിരുന്നെങ്കിലും കുംഭം മീനം മാസങ്ങളിലെ പൊള്ളുന്ന വെയിൽ മുറ്റത്തു നിന്ന് കയറുന്നവരെല്ലാം വീടിനകത്ത് മണ്ണും പൊടിയും നിറച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒരു ജോലിക്കാരി വന്ന് അതെല്ലാം തൂത്തുവാരും. അവിടെ നിന്ന് മണ്ണും പൊടിയും ഒരിക്കലും മാറിയില്ല. അവിടുത്തെ അകത്തളങ്ങളിൽ നാട്ടിലെ പോലെ തുണി മുക്കി പിഴിഞ്ഞു തുടയ്ക്കുന്ന പതിവില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാനതിന് തുനിഞ്ഞപ്പോൾ അമ്മ ചിരിച്ചു. എന്തെന്നാൽ എത്ര തുടച്ചാലും പുറത്തു നിന്ന് മണലകത്തോട്ട് അടിച്ചു കയറുമായിരുന്നു. ആദ്യം എനിക്കിത് വല്ലാത്ത അസഹ്യതയായിരുന്നെങ്കിലും പോകെ പോകെ അതങ്ങ് മാറിയെന്നും പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. മുതുകുളത്ത് എന്നും മീൻകറി ഉണ്ടാകും. മീനോ ഇറച്ചിയോ എന്റെ വീട്ടുമുറ്റത്ത് പോലും കയറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസഹ്യത. ഞവരയ്ക്കൽ എന്നും 4-5 കറികൾ പതിവാണ്. തീയൽ ഞാൻ ആദ്യമായി കഴിക്കുന്നത് ഞവരയ്ക്കൽ നിന്നാണ്. പാലക്കാടൻ മുളകൂഷ്യമോ മുളകു വറുത്ത പുളിയോ മാമ്പഴക്കാളനോ ഒന്നും കണ്ടില്ല. തൈരോ മോരോ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഊണ് ക്ഷയാകും. പക്ഷേ ഞവരയ്ക്കൽ ആർക്കും മോരിനോടോ തൈരിനോടോ ഒന്നും താല്പര്യമില്ല. ഞങ്ങളുടെ കറികളിൽ ഒരിക്കലും വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. വെളുത്തുള്ളി മണക്കുന്ന ചെറുപരിപ്പ് കറിയും തോരനുമൊക്കെ മുതുകുളത്ത് നിന്നാണ് ഞാൻ ആദ്യമായി കഴിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. പലപ്പോഴും ആ നേരത്ത് മുതുകുളത്ത് അടുക്കളയിൽ ജോലിക്കാരായ ദേവകിയും ഓമനയും അമ്മയുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ കറിക്ക് അരിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാകുകയുള്ളൂ. ഫ്ലാസ്കുകൾ ഇങ്ങനെ നിറച്ച് കട്ടൻ കാപ്പി ഇട്ടു വച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ധരൻ കൊച്ചേട്ടനും കൂടപ്പിറപ്പുകളും കട്ടൻ കാപ്പി എടുത്തു കുടിക്കുന്നത് കാണാം. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി കുടിച്ചാൽ ഇങ്ങനെ അസമയത്ത് ഇത് കുടിച്ചാൽ എങ്ങനെ ഉണ്ണാൻ പറ്റും എന്നൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം രാവേറെ ചെല്ലുന്നത് വരെ ഊണ് കഴിക്കാതെ ഞാൻ ഭർത്താവിനെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മുഖത്തെ ദയനീയ ഭാവം ശ്രദ്ധിച്ചാവാം അമ്മ പറഞ്ഞു, രാധേ, നീ അവനെ കാത്തിരിക്കുകയൊന്നും വേണ്ട, നിനക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിച്ചോളൂ എന്ന്. പിന്നെ അദ്ദേഹവും അതുതന്നെ സമ്മതിച്ചു. ആകാശവാണിയിലെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം വരുന്നതും എപ്പോഴും അസമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന അദ്ദേഹവും തന്നെ കാത്തിരുന്ന് വയറ്റിൽ കാറ്റ് നിറയ്ക്കേണ്ടെന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഇറച്ചിയും മീനും കഴിക്കാനും അദ്ദേഹത്തിന്റെ രീതികൾക്കൊത്ത് എന്റെ ദിനചര്യകൾ മാറ്റിയെടുക്കാനുമൊക്കെ ഞാനും ശീലിച്ചു. അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചു. പത്മരാജൻ എന്നിൽ ചൊരിഞ്ഞ സ്നേഹവും വിശ്വാസവും ഏതു പൊരുത്തക്കേടും മറികടക്കാനുള്ള ഒരു ഉൾക്കരുത്ത് എനിക്കു തന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്നുള്ള കൃതിയുടെ വിശേഷണമാണ്. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ അന്തരിച്ച പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കുറേയധികം ഓർമ്മകളാണ് ഈ കൃതിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഒന്നാം അധ്യായമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിവരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കാര്യമായ ഒരു വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്മരാജന്റെ ഞാൻ എൻ്റെ ഗന്ധർവൻ എന്ന എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ എഴുതിയിരുന്നു. അത് വായിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ സുകുമാരി ചേച്ചി, അതായത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രന്റെ അമ്മ, പറഞ്ഞു, ഒരു വഴക്കുവിടാത്ത ഭാര്യാഭർത്താക്കന്മാരോ അത് വെറുതെ പറയുകയാണെന്ന്. മറ്റു പലരും അതുതന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ ചെന്നപ്പോൾ, അതായത് മുതുകുളത്ത്, എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ പത്മധരൻ ചേട്ടനും ഭാര്യയുമായിരുന്നു കേൾവിക്കാർ. ഉടൻ തന്നെ ധരൻ കൊച്ചേട്ടനും പ്രതികരിച്ചു, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന്. ചേട്ടനെ എങ്ങനെയാണ് അത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഞാനും വിഷമിച്ചു. നേരു പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിന്നീട് ഇത്രയും നാൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വഴക്കുകളുടെയും അതിനെയൊക്കെ കുറിച്ചായിരുന്നു ഞാൻ ചുഴിഞ്ഞാലോചിച്ചത്. പലപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, തമ്മിൽ വല്ലാതെ കലഹിച്ച് പരസ്പരം ചീത്ത വിളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത ഒറ്റ സന്ദർഭം പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും അത്തരം ചില സന്ദർഭങ്ങൾ ഞാൻ താഴെ കുറിക്കാം. എന്നാണ് ഞങ്ങൾക്കിടയിൽ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുതുകുളത്തോട്ട് വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. കൊല്ലത്ത് മലയാളനാട് പത്രത്തിന്റെ ഉടമയായിരുന്ന എസ് കെ നായർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. കാക്കനാടൻ, വി ബി സി നായർ, വിതുര ബേബി തുടങ്ങിയ കുറച്ചധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് കൊല്ലത്തുണ്ടായിരുന്നു. നവവധൂവരന്മാർക്കായി എസ് കെ നായർ ഏതോ ഒരു ഹോട്ടലിൽ ഗംഭീരമായ പാർട്ടി ഏർപ്പാടാക്കിയ വിവരം പത്മരാജൻ പറഞ്ഞപ്പോൾ, സത്യം പറഞ്ഞാൽ ഞാൻ വിരണ്ടുപോയി. എന്തെന്നാൽ നാളിതുവരെ അത്തരം പാർട്ടികളൊന്നിലും ഞാൻ പങ്കെടുത്തിരുന്നില്ല. നാട്ടിലെ കല്യാണങ്ങളോ പിറന്നാളുകളോ എന്നിവയ്ക്കൊക്കെ വല്ല സദ്യയോ വൈകുന്നേരം ചായ സൽക്കാരമോ ഒക്കെ ഉണ്ടാവും, അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഹോട്ടലിൽ വെച്ചൊരു പാർട്ടി എനിക്കൊരു പുതുമയായിരുന്നു. അതുപോലെ തന്നെ വല്ലാത്തൊരു ഭയവും. സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനോ മറ്റു ടേബിൾ മാനേഴ്സോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. വലിയ വലിയ പാർട്ടികളെക്കുറിച്ച്, മദ്യസൽക്കാരങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളതുകൊണ്ട് എസ് കെ നായരുടെ പാർട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. എൻ്റെയോ ബന്ധുക്കളുടെയോ കുടുംബങ്ങളിൽ ആരും മദ്യപിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്ത എന്നെ അലട്ടിത്തുടങ്ങി. അദ്ദേഹം എന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുമാറി. അദ്ദേഹം പല പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും വരുന്നില്ലെന്ന് ഞാനാകട്ടെ വാശി പിടിച്ചു. അവസാനം വലിയ വിഷമത്തോടെ അദ്ദേഹം കൊല്ലത്തേക്ക് പുറപ്പെട്ടു. ഇക്കാര്യത്തിൽ എന്നെ പത്മരാജൻ വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല എന്ന അത്ഭുതത്തോടെ, ഒരു കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നു. ആതിഥേയരെ തികച്ചും നിരാശപ്പെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് പാർട്ടിക്ക് ചെന്നിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ജാള്യതയും വിഷമവും എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്,

പത്മധരൻ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്, അവനെല്ലാം മനസ്സിലടക്കി വയ്ക്കും. ഞാനാണെങ്കിൽ നാലു തെറി വിളിച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ അവനെപ്പോലെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം ഒരിക്കലും ഒരെടുത്തുചാട്ടക്കാരനായിരുന്നില്ല, മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കുമായിരുന്നു. ഒരുപക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതുതന്നെ ആയിരിക്കുമോ? വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു, എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അദ്ദേഹം ചെയ്യില്ല, അതുപോലെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതൊന്നും ഞാനും ചെയ്യില്ല എന്ന് പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. രണ്ടാമതായി ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ കമലാലയത്തിൽ താമസം തുടങ്ങി ഇടയ്ക്ക് നടന്നതാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഉറ്റ കൂട്ടുകാരനായിരുന്ന വർക്കി എന്ന് വിളിച്ചിരുന്ന ഗീവർഗീസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു. നാട്ടുവിശേഷങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി ഐസ് വാട്ടർ എന്നോട് ചോദിച്ചു. ഞങ്ങൾക്കന്ന് ഫ്രിഡ്ജോ ഗ്യാസ് അടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ താഴെ ഇറങ്ങിച്ചെന്ന് ഇന്ദിര ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരു കുപ്പി ഐസ് വാട്ടറൊക്കെ വാങ്ങി വന്നു. നാല് ഗ്ലാസുകൾ കൂടി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ് എടുത്ത് ഞാൻ അവരിരിക്കുന്ന മുറിയിൽ ചെന്നപ്പോൾ കയ്യിൽ ഒരു മദ്യക്കുപ്പയുമായി ഇരിക്കുന്ന വർക്കിയാണ് കണ്ടത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കാണുന്നത്. എനിക്കാകെ ഭ്രാന്തെടുത്തതുപോലെ തോന്നി. ഞാൻ പരിഭ്രമിച്ചു. എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഉള്ളിലോട്ട് വിളിച്ചു. മദ്യം കഴിക്കരുത് എന്ന് ഞാൻ വിഷമത്തോടെ പറഞ്ഞു. എന്റെ നിറഞ്ഞ കണ്ണുകളൊക്കെ കണ്ട് വല്ലാതെയായി. അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. അതിഥിയെ പിണക്കാൻ കഴിയത്തില്ലല്ലോ, എന്നെ സങ്കടപ്പെടുത്താനും കഴിയില്ല എന്നൊരു അവസ്ഥ വന്നു. അവസാനം അദ്ദേഹം മര്യാദക്കാരനായ ആതിഥേയനായി. അന്ന് സുശീല എന്റെ അടുത്ത് തന്നെ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞപ്പോൾ മുഖത്ത് ചിരിവരുത്തി ഞാനൊരു കാര്യം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വരണം, പക്ഷേ ഒരിക്കലും മദ്യക്കുപ്പി കൊണ്ടുവരരുത് എന്ന്. അന്നാകട്ടെ എന്റെ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. സുശീല ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. സ്വതവേ ഗൗരവക്കാരനായ വർക്കിയുടെ മുഖം ഒന്നുകൂടി മുറുകി. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാനൊരു പൊട്ടിത്തെറിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ശാന്തശീലനായ പത്മരാജൻ എന്നോട് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, വർക്കിക്ക് വിഷമമായെന്നാ തോന്നുന്നത് എന്ന്. ഏതായാലും അതിനുശേഷം ഒരുപാട് കാലം വർക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. പിന്നീട് എപ്പോഴോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഉണ്ണിമേനോൻ പറഞ്ഞറിഞ്ഞു അന്നത്തെ സംഭവം വർക്കിക്ക് വലിയ ഇൻസൾട്ടായെന്നും പഴയ നായർ തറവാടുകളുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നീണ്ട ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തതിനു ശേഷമാണ് വർക്കി കുറച്ചെങ്കിലും ശാന്തനായത് എന്നുമൊക്കെയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും മദ്യക്കുപ്പിയുമായി വീട്ടിൽ വരികയോ അദ്ദേഹത്തോടൊപ്പം വീട്ടിലിരുന്ന് മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം മരിക്കുന്നതുവരെ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജില് ഒരു മദ്യക്കുപ്പി പോലും അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചിട്ടുമില്ല. മേൽപ്പറഞ്ഞ പോലൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം എന്നെ വഴക്കു പറയുകയുണ്ടായിട്ടില്ല എന്ന കാര്യം സത്യസന്ധമായി ഞാൻ എഴുതുമ്പോൾ വായനക്കാർ അത് വെറും നുണ എന്ന് മനസ്സിൽ പറയാതിരിക്കുക. അദ്ദേഹം മരിച്ച ഇടയ്ക്ക് ഒന്ന് രണ്ടു പേർ എന്നോട് നേരിട്ട് ചോദിച്ചു, കുടിച്ചാണല്ലേ മരിച്ചത് എന്ന്. ഈയിടെ ഒരിക്കൽ ONV കുറുപ്പ് സാറിന്റെ ഭാര്യയും എന്നോട് ഇക്കാര്യം ചോദിച്ചു. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അദ്ദേഹത്തിന് ധാരാളം കുടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അവരുടെയൊക്കെ കമ്പനിയിൽ അദ്ദേഹം മദ്യപിച്ചിരിക്കാം, പക്ഷേ അവരുടെ ഒന്നും ജീവിതം പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. അകാലത്തിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ ചേട്ടന്മാരും യാതൊരു അസുഖവുമില്ലാതെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരിയുമൊക്കെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എന്ന് വേദനയോടെ ഞാൻ ഓർക്കുന്നു. പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മിയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയുടെ വിശേഷങ്ങളാണ്. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട പി പത്മരാജന്റെ ഭാര്യയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. മീനില്ലാത്ത ഉച്ചയൂണുകൾ പലപ്പോഴും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു

വിഷമിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മോരില്ലാതെ ഉണ്ണാൻ പറ്റാത്തതുപോലെയാണ് എനിക്ക് മീനില്ലാതെ ഉണ്ണേണ്ടി വരുന്നത് എന്നൊക്കെ അദ്ദേഹം ഒട്ടും ക്ഷോഭിക്കാതെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ വീട്ടിൽ എന്നും മീൻ വയ്ക്കുമായിരുന്നു. എനിക്ക് പച്ചമീൻ കൈകൊണ്ട് തൊടാൻ ഇപ്പോഴും അറപ്പാണ്. വീട്ടുജോലിക്കാരിയായിരുന്നു മീൻ വയ്ക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ അനുഭവങ്ങളും ഓരോ ദിനങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഇങ്ങനെ നമ്മോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് വഴക്കിട്ടിട്ടുള്ളത്, തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതെല്ലാം സാഹിത്യ ചർച്ചകളിലും സിനിമ കണ്ടിറങ്ങുമ്പോഴും ഒക്കെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെടുന്ന പല സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അതേ ചൊല്ലി ഞങ്ങൾ തർക്കിക്കും. അവസാനം നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറും. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മുഖം ചുവക്കും. പിന്നെ ഒരക്ഷരം പറയാതെ കയ്യിലൊരു പുസ്തകവുമായി മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമാകുന്നതുവരെ ഞാൻ അടുത്തോട്ട് പോലും ചെല്ലുകയില്ല. വലതും നാലു വഴക്കു വഴക്കായി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും. അതിൽ തൂങ്ങി സ്വതവേ വായാടിയായ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നേനെ. പക്ഷേ ആ മൗനത്തിനു മുന്നിൽ പലപ്പോഴും ഞാൻ തോറ്റുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. കേരള ഗവൺമെന്റിന്റെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ച ഒരു ദിവസമായിരുന്നു അത്. അന്ന് അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന ചിത്രം മത്സരത്തിനുണ്ടായിരുന്നു. ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം കൂടെവിടേക്കായിരുന്നു. സാധാരണയായി അവാർഡ് കിട്ടുന്ന പടത്തിന്റെ സംവിധായകനും ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. പക്ഷേ കൂടെവിടെയുടെ സംവിധായകന് അത് കിട്ടുകയില്ല. തോട്ടം രാജശേഖരൻ അധ്യക്ഷനായുള്ള ജൂറിയോട് പത്രസമ്മേളനത്തിൽ ആരൊക്കെയോ അതേക്കുറിച്ച് ചോദിച്ചതായി പത്രവാർത്തയുണ്ടായിരുന്നു. മണ്ണർക്കയം ബേബി ഞങ്ങളോട് പറഞ്ഞു. അയാൾക്ക് അവാർഡൊന്നുമില്ല എന്ന് തോട്ടം രാജശേഖരൻ മറുപടി കൊടുത്തപ്പോൾ പത്രക്കാർ ബഹളം കൂട്ടിയെന്നും പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ കലിയിളകിയതുപോലെയായി. തോട്ടത്തിന്റെ പുസ്തകം മത്സരിച്ച ഒരു കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് ജൂറിയിൽ പത്മരാജൻ ഉണ്ടായിരുന്നു. പത്മരാജനായിട്ട് തനിക്കുള്ള അവാർഡ് മുടക്കി എന്നൊരു വാർത്ത തോട്ടം പത്രങ്ങളിൽ കൊടുത്തിരുന്നു. പത്മരാജന് അതിൽ പങ്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇക്കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്തതിന്റെ ദേഷ്യം തീർത്തതാണ് എന്ന്. ഞാനത് പറയുമ്പോൾ തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ അദ്ദേഹത്തോടൊപ്പം ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നത് കൊണ്ടാവാം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. തേങ്ങിക്കൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി. പരസ്പര ബഹുമാനത്തോടെ മാത്രമേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നുള്ളൂ. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മിക്കവാറും മറ്റേയാൾ മൗനം അവലംബിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഞങ്ങൾക്കിടയിൽ ഓർത്തു പറയാൻ തക്കമുള്ള ഒറ്റ വഴക്കും ഉണ്ടാവാതിരുന്നത്. പരസ്പര വിശ്വാസത്തിൽ വേരുറച്ച ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടേത്. സിനിമാക്കാരനായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന അപവാദങ്ങൾ വളരെയേറെയാണ്. ഒരെഴുത്തുകാരന് കിട്ടുന്ന ആദരവും ബഹുമാനവും ഒന്നും ഒരു സിനിമാക്കാരനും കിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സിനിമാക്കാരനായി മാറിയപ്പോൾ സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ പ്രചാരകനായി അദ്ദേഹം മുദ്ര കുത്തപ്പെട്ടു എന്നത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. കണ്ടതും കേട്ടതും നടന്നതുമായ സംഭവങ്ങൾ പലതും അദ്ദേഹം സിനിമകളാക്കി തുടങ്ങിയതോടെ വ്യക്തിജീവിതത്തിലും അദ്ദേഹം ഒരു വില്ലനായി പലരും കണ്ടു തുടങ്ങി. വ്യക്തിവൈരാഗ്യം തീർക്കാൻ പല പത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിശപ്ത രാത്രി പോലെയുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി തുടങ്ങി. പക്ഷേ ഇത്തരം ലേഖനങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം എന്നത് പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി വേദനയോടെ കുറിക്കുന്നു. സ്വന്തം അമ്മ ബ്രേക്ക് സ്വന്തം അമ്മ പെങ്ങന്മാരോടും കുടുംബത്തോടും അദ്ദേഹം കാട്ടിയിരുന്ന ആത്മാർത്ഥതയും ചുമതലാബോധവും സ്നേഹവായ്പും എല്ലാ അപവാദങ്ങളെയും കാറ്റിൽ പറത്തി പൂർവാധികം സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് ശേഷി തന്നു എന്നേ ഞാൻ പറയുകയുള്ളൂ. അമ്മയ്ക്ക് ഉത്തമ പുത്രനായിരുന്നു പത്മരാജൻ. കൂടപ്പിറപ്പുകൾക്ക് അതിയായ സ്നേഹം അദ്ദേഹത്തോടുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധനായ ഒരു നടൻ, ഞാൻ പേരു പറയുന്നില്ല, അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, സിനിമക്കാർ ഒരുപാട് പ്രായവ്യത്യാസമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് അപകടമാണ് എന്ന്. അപവാദങ്ങൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വല്ലാതെ തളർത്തും. അത് പലപ്പോഴും കുടുംബകലഹത്തിൽ ചെന്നെത്തിക്കും. വ്യാജ ഫോൺ സന്ദേശങ്ങളും വൃത്തികെട്ട കമന്റുകളും ഒക്കെ താങ്ങാനുള്ള മനക്കരുത്ത് അവർക്കുണ്ടായി എന്ന് വരില്ല. പ്രസിദ്ധനായ ഒരാളുടെ ഭാര്യയാകണമെങ്കിൽ മനസ്സിന് നല്ല പക്വത വേണം. എന്തും പൊറുക്കാനും സഹിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വേർപിരിയലിൽ അവസാനിക്കുന്ന പല പ്രസിദ്ധരുടെയും ജീവിതങ്ങൾക്ക് കാരണം അവരുടെ അപക്വമായ മനസ്സുകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം സിനിമ പോലെയാണെന്ന് തെല്ലു

തമാശയായിട്ടും അതേസമയം തെല്ലത്ഭുതത്തോടെയും ഞങ്ങളുടെ തൊട്ടയൽക്കാരിയായിരുന്ന ശാന്ത ചേച്ചി പറയുമായിരുന്നു, എഴുതാനോ ഷൂട്ടിങ്ങിനോ ഒക്കെ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. വീട് വിട്ടത് മുതൽ തിരിച്ചെത്തിയതുവരെയുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം എന്നോട് വിശദീകരിച്ചിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്രയാണ്. ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന ഒരു കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഇങ്ങനെ പത്മരാജനും അവരുമൊത്തുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് നമുക്കായി കുറേയധികം കാര്യങ്ങൾ പറയുന്നത്. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ഒരു കൃതിയുടെ കുറേ അധികം വിശേഷങ്ങൾ അക്ഷരമുദ്രയുടെ തുടർന്നു വരുന്ന എപ്പിസോഡുകൾ ശ്രോതാക്കളിലേക്ക് ഞാൻ എത്തിക്കാം. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഞാൻ ആ ക്ലാസ് വേറെ പോയി ഇങ്ങോട്ട് പിള്ളേർ ഈ ഗവർണർ ഞാൻ ക്ലാസ്

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം.

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ കുറിച്ച് ഉയർന്നുവരുന്ന വംശീയ പരാമർശങ്ങൾക്കെതിരെയും കുടിയേറ്റ ചർച്ചകൾക്കെതിരെയും രൂക്ഷമായ പ്രതികരണവുമായി US കോൺഗ്രസ് അംഗം രാജാ കൃഷ്ണമൂർത്തി. ഇന്ത്യൻ അമേരിക്കക്കാരെ ഒരു ഇന്ത്യൻ പ്രശ്നമായി ചിത്രീകരിക്കുന്നത് വംശീയവും വിദേശീയരോടുള്ള വെറുപ്പും നിറഞ്ഞതാണെന്നും അത് അമേരിക്കൻ മൂല്യങ്ങൾക്ക് എതിരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്ക ഏത് വംശത്തിനും മതത്തിനും അതീതമായി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുടുംബ തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് ഒക്ടോബർ മാസത്തെ വിസ ബുള്ളറ്റിൻ അതീവ നിർണായകമാണ്. പുതിയ സാമ്പത്തിക വർഷം ഒക്ടോബർ 1 ആരംഭിക്കുന്നതിനാൽ വാർഷിക കുടിയേറ്റ വിസകളുടെ എണ്ണം ഈ മാസത്തിൽ പുനഃക്രമീകരിക്കപ്പെടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പരിധികൾ കവിഞ്ഞതിനാൽ സെപ്റ്റംബറിൽ തടസ്സപ്പെട്ടിരുന്ന ഇന്ത്യക്കാരുടെ EB-2, EB-5 ഉൾപ്പെടെയുള്ള പല വിഭാഗങ്ങളും ഒക്ടോബറിൽ വീണ്ടും തുറന്നു. തൊഴിൽ വിഭാഗത്തിൽ ചൈനയുടെ ഫയലിംഗ് തീയതികളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങൾക്കുമുള്ള EB-2, EB-3 ഫൈനൽ ആക്ഷൻ തീയതികൾ പിന്നോട്ട് പോയിട്ടുണ്ട്. ഇത് അന്തിമ അനുമതിക്കായി കാത്തിരിക്കുന്നവരുടെ നടപടികൾ വൈകിപ്പിച്ചേക്കാം. സ്ഥിര താമസക്കാരുടെ പങ്കാളികൾക്കും മക്കൾക്കുമുള്ള F2A വിഭാഗത്തിൽ അനുകൂലമായ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപേക്ഷകർ തങ്ങളുടെ പ്രയോറിറ്റി തീയതിയും അതത് രാജ്യത്തിന്റെയും വിഭാഗത്തിന്റെയും കട്ട് ഓഫ് തീയതിയും താരതമ്യം ചെയ്ത് നോക്കേണ്ടതാണ്. പ്രയോറിറ്റി തീയതി പ്രസിദ്ധീകരിച്ച തീയതിയേക്കാൾ മുമ്പുള്ളതായിരിക്കണം. ലോസ് ഏഞ്ചൽസിനടുത്തുള്ള സിക്സ് ഫ്ലാഗ്സ് മാജിക് മൗണ്ടൻ അമ്യൂസ്മെന്റ് പാർക്കിലെ ജനപ്രിയ റോളർ കോസ്റ്ററായ X2 സ്ഥിരമായി അടച്ചുപൂട്ടുന്നതായി അധികൃതർ അറിയിച്ചു. സന്ദർശകർക്ക് സാരമായി തലച്ചോറിന് പരിക്കുകളും ജീവന് ഭീഷണിയായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുവെന്ന നിരവധി പരാതികളും കേസുകളും ഉയർന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം. ടാളസ് കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പ്രവർത്തിച്ച വലിയൊരു ലഹരിക്കടത്ത് ശൃംഖലയ്ക്കെതിരെ അമേരിക്കൻ ഫെഡറൽ അധികൃതരുടെ ശക്തമായ നടപടി. US ടെക്സസ് നോർത്തേൺ ഡിസ്ട്രിക്ട് കോടതിയിൽ സമർപ്പിച്ച 24 കുറ്റങ്ങളടങ്ങുന്ന ഫെഡറൽ കുറ്റപത്രത്തിൽ 19 പ്രതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥലങ്ങൾക്കും സമീപം പോലും ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഈ സംഘത്തിനെതിരെ FBIയും ഹോംലാൻഡ് സെക്യൂരിറ്റി ടാസ്ക് ഫോഴ്സും അടക്കമുള്ള പ്രമുഖ ഏജൻസികളുടെ സംയുക്ത നീക്കത്തിലൂടെയാണ് വൻ മാഫിയ കുടുങ്ങിയത്. നിരോധിക്കപ്പെട്ട ലഹരി മരുന്നുകൾ, തീവ്രശേഷിയുള്ള ആയുധങ്ങൾ, ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പണവും ആഭരണങ്ങളുമാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത്. ലോക ഹൃദയാചരണത്തിന്റെ ഭാഗമായി ആസ്റ്റർ മിഡ് സിറ്റിയിലെ ആസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയക് സയൻസിന്റെ നേതൃത്വത്തിൽ കയാക്കത്തോൺ സംഘടിപ്പിച്ചു. ഹൃദയാരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആസ്റ്റർ മിഡ് സിറ്റി ബോർഡ് ജെട്ടിയിൽ നടന്ന പരിപാടിയിൽ 200 പേർ ഭാഗമായി. ഭിന്നശേഷിയുള്ളവരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തക ധന്യ രവി ഹൃദയ ദിന സന്ദേശം നൽകുകയും കയാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. രാജ്യത്തുടനീളമുള്ള ക്യാൻസർ രോഗവിദഗ്ധർ പങ്കെടുക്കുന്ന ആസ്റ്റർ ക്വാളിറ്റി കെയർ ക്യാൻസർ കോൺക്ലേവ് 2026 ഒക്ടോബർ 2 മുതൽ 4 വരെ കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടക്കും. ആസ്റ്റർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 100+ പ്രമുഖ ദേശീയ ഫാക്കൽറ്റി അംഗങ്ങളും പ്രതിനിധികളും ഭാഗമാകും. ആസ്റ്റർ കെയർ ഹോസ്പിറ്റൽസ്, കിംസ് ഹെൽത്ത്, എവകെയർ എന്നിവ ഒറ്റ സംയുക്ത ആരോഗ്യ സംരക്ഷണ സ്ഥാപനമായി കൈകോർക്കുന്ന ഈ പതിപ്പ് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രധാന മുന്നേറ്റമായിരിക്കും. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വീഡിയോ പ്ലാറ്റ്ഫോമായ യൂട്യൂബിന്റെ ക്രിയാത്മക മേഖലകൾ 2025 ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക് സംഭാവന ചെയ്തത് 18,000 കോടി രൂപ. രാജ്യത്ത് 9.6 ലക്ഷത്തിലധികം മുഴുവൻ സമയ തൊഴിലവസരങ്ങളാണ് യൂട്യൂബ് അനുബന്ധ മേഖലകൾ സൃഷ്ടിച്ചത്. റിപ്പോർട്ടനുസരിച്ച് ഇന്ത്യയിൽ 6 വരുമാനം നേടുന്ന യൂട്യൂബ് ചാനലുകളുടെ എണ്ണത്തിൽ പ്രതിവർഷം 30%+ വർധനയുണ്ട്. കൂടാതെ രാജ്യത്തെ 18,000+ ചാനലുകൾ 10 ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാർ എന്ന നാഴികക്കല്ല് പിന്നിട്ടു. കണ്ടന്റ് ക്രിയേറ്റർമാരിൽ 73% പേരുടെയും പ്രധാന വരുമാന മാർഗമാണിത്. ജയ്പൂർ, ലക്നൌ, കൊച്ചി തുടങ്ങിയ മെട്രോ ഇതര നഗരങ്ങളിൽ ക്രിയേറ്റീവ് ഹബ്ബുകൾ രൂപപ്പെടുകയും ഇത് വീഡിയോ എഡിറ്റർമാർ, ക്യാമറാമാൻമാർ, തിരക്കഥാകൃത്തുകൾ തുടങ്ങിയവർക്ക് പ്രാദേശികമായി വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് നിർമ്മിക്കാൻ വമ്പൻ നിക്ഷേപ പദ്ധതിയുമായി ഇന്ത്യയിലെ വ്യവസായ ഭീമന്മാരായ SR ഗ്രൂപ്പ്. SR ഗ്രൂപ്പിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മെസാബി മെറ്റാലിക്സ് സമ്പൂർണ്ണ സംയോജിത അമേരിക്കൻ സ്റ്റീൽ കമ്പനി സ്ഥാപിക്കുന്നതിനായി $1,800 കോടി നിക്ഷേപിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അയോവയിൽ നിർദ്ദേശിച്ചിട്ടുള്ള $1,500 കോടി സ്റ്റീൽ കോംപ്ലക്സും മിനിസോട്ടയിൽ

0: ഇരുമ്പയിരി ഖനിക്കും പെലറ്റൈസിംഗ് യൂണിറ്റിനുമായി മാറ്റിവെച്ച 300 കോടി ഡോളറും ഉൾപ്പെടുന്നതാണ് ഈ വൻ നിക്ഷേപം. ചരമറിയിപ്പുകൾ. എറണാകുളം പാലത്തുരുത്തിൽ സെലിൻ ജോൺ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പുതുപ്പള്ളി ചക്കുംചിറ മേടക്കുന്നേൽ പരേതനായ സി വി ഉദുപ്പിന്റെ ഭാര്യ അച്ചാമ ഉദുപ്പ് അന്തരിച്ചു. സംസ്കാരം 7 ഒക്ടോബർ നടക്കും. പുതുപ്പള്ളി കൈപ്പനാട്ട് പരേതനായ എം ഐ ജോയിയുടെ ഭാര്യ പൊന്നമ്മ ജോയ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ടുഡേസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണെ നീ ഒരു പന്തലിലേറി എൻ്റെ വീട്ടുകാരിയായി വരുവാൻ